ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ. കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 2 തട്ടകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 1661 സെപ്റ്റംബർ 2 ലണ്ടൻ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അഗ്നിബാധ ഉണ്ടായിരിക്കുന്നു. ആയിരക്കണക്കിന് വീടുകളും ചരിത്ര രേഖകളും നശിച്ചുപോയിരിക്കുന്നു. 1870 സെപ്റ്റംബർ 2 സെഡാൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1945 സെപ്റ്റംബർ 2 മിസ്സൂറി എന്ന US യുദ്ധക്കപ്പലിൽ വെച്ച് ജപ്പാൻ കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവെക്കുന്നു. 1969 സെപ്റ്റംബർ 2 ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സമുന്നത നേതാക്കളിൽ ഒരാളും വിയറ്റ്നാം വിപ്ലവ നായകനുമായ ഹോച്ചിമിൻ ഹാനോയിലെ സ്വഭവനത്തിൽ വെച്ച് നിര്യാതനായിരിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ശബ്ദം തുടരുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ദേശഭക്തി ഗാനം.
1: വന്ദേ മാതരം, ജയ വന്ദേ മാതരം. ആയിരം ഉണ്ടിങ്ക് ജാതിയനിൽ അണ്ണീർ വന്ന് പുകഴ് എന്ന നീതി. ഓർ തായൻ വയറ്റിൽ പിറന്തോർ തമ്മിൽ സണ്ടൈ ചെയ്താലും സഹോദരൻ അൻപോ ഒന്നുപെട്ടാൽ ഉണ്ട് വാഴ്വേ. നമ്മിൽ

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ബിസി 4-ാം നൂറ്റാണ്ടിലായിരുന്നു സുപ്രസിദ്ധ ഗ്രീക്ക് ചിന്തകൻ സോക്രട്ടീസ് ജീവിച്ചിരുന്നത്. യഥാകാലത്തിനു മുമ്പ് ജനിച്ച ക്രിസ്തു എന്നാണ് സോക്രട്ടീസിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് വെച്ചാൽ, സോക്രട്ടീസ് ശരിക്കും മനുഷ്യസ്നേഹിയായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. കൊടിയ പീഡനങ്ങൾക്കിടയിലും അദ്ദേഹം ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. കാര്യങ്ങൾ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒന്നും തടസ്സമല്ല എന്നതാണ് കാര്യം. ചെറിയ പനി വന്നാൽ ലീവെടുക്കുന്നവരുണ്ട്. പനിയല്ല അവിടെ കാര്യം, എങ്ങനെ ലീവെടുക്കാം എന്നതാണ് ചിന്ത. വയ്യ, വയസ്സായി എന്നീ ചിന്തകൾ കളയൂ. അതൊക്കെ വെറും എക്സ്ക്യൂസുകൾ മാത്രമാണ്. 20 വാല്യങ്ങളുള്ള ഇംഗ്ലീഷ് നിയമം പരിഷ്കരിക്കുന്ന ജോലി ഹാൻസ്ബെർഗ് പ്രഭു ആരംഭിച്ചത് 90-ാം വയസ്സിലായിരുന്നു. ഗോയിഥെ തന്റെ ഫൌസ്റ്റ് എന്ന കൃതി രചിച്ചത് 82-ാമത്തെ വയസ്സിൽ. ഗലീലിയോയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം അദ്ദേഹത്തിന്റെ 72-ാമത്തെ വയസ്സിലായിരുന്നു. സ്റ്റീഫൻ ഹോക്കിംഗ്സ് തന്റെ നിരീക്ഷണങ്ങളും പഠനങ്ങളും എല്ലാം ചെയ്തത് വീൽചെയറിലിരുന്നുകൊണ്ടായിരുന്നു. അർപ്പണബുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് പ്രയോജനപ്രദമായി ജീവിക്കാൻ പ്രായമോ രോഗമോ ഒന്നും തടസ്സമാവുന്നില്ല. സത്യം പറഞ്ഞാൽ പ്രായവും രോഗവുമൊക്കെ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാനുള്ള എക്സ്ക്യൂസുകൾ മാത്രമാണ്. പൂർണമായും ചലനശേഷിയറ്റ് കിടപ്പിലായി പോകുന്നവർക്ക് പ്രവൃത്തി ബുദ്ധിമുട്ടാണ്. എങ്കിലും പ്രവർത്തിക്കുവാനുള്ള ത്വര അവരുടെ ഉള്ളിലുണ്ടാവണം. എങ്കിലേ ഉണർന്നെണീറ്റു വരാനാവൂ. ചെറുതും വലുതുമായ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഇല്ലാത്തവരില്ല. അതൊന്നും പ്രവൃത്തിയിൽ നിന്ന് വിമുഖത കാണിക്കാനുള്ള ന്യായീകരണങ്ങളാവരുതെന്നേ ഈ പറയുന്നതിനർത്ഥമുള്ളൂ. ഒരിക്കലും വിട്ടുമാറാത്ത രോഗങ്ങൾ ബാധിച്ച് ഇഴഞ്ഞും വലിഞ്ഞും ദിനരാത്രങ്ങൾ തള്ളിനീക്കുന്നവരിൽ പലരും തങ്ങളുടെ ജീവിതത്തിന്റെ ദുർഗതിയെക്കുറിച്ച് സദാ പരിതപിക്കുകയും ഉറക്കം കെടുകയും ചെയ്യുന്നു. അസമിലെ ഒരു ചന്തയിൽ കടലാസുകൊണ്ടുള്ള ആകർഷകമായ കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. ആഴ്ചയിലൊരു ദിവസം വൻ തിരക്കാണ്. അന്നേ ആ കട തുറക്കും. ഒരു സ്ത്രീയായിരുന്നു ആ കടയുടെ ഉടമ. കാണാൻ മനോഹരമായിരുന്നു ആ കളിപ്പാട്ടങ്ങൾ. അതിന്റെ ഉറവിടം ഒരു കമ്പനിയല്ല എന്ന് മനസ്സിലാക്കിയ ഒരു പത്രക്കാരൻ അന്വേഷിച്ചെത്തിയത് ഒരു ചേരിയിലെ വീട്ടിലായിരുന്നു. അവിടുത്തെ കാഴ്ച അയാളെ അത്ഭുതപ്പെടുത്തി. കിടപ്പുരോഗിയായ ഒരു മധ്യവയസ്കൻ പകുതി ചരിഞ്ഞുകിടന്നുകൊണ്ടാണ് ഈ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. കട്ടിലിന് താഴെ വച്ചിട്ടുള്ള ചെറിയ ബക്കറ്റുകളിൽ മുക്കിയാണ് നിറം ചാലിക്കുന്നത്. കട്ടിലിന്റെ രണ്ടു ഭാഗങ്ങളിലും നൂലുകളിൽ കെട്ടിയിട്ട കളിപ്പാട്ടങ്ങൾ നിറമുണക്കാനിട്ടിരിക്കുന്നു. ദിവസേന 30 കളിപ്പാട്ടങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചന്തയിലെത്തും. ചന്തയിലിരിക്കുന്നത് ഭാര്യ തന്നെയാണ്. ആഴ്ച ചന്ത ഒരു കളിപ്പാട്ടം പോലും വിറ്റുപോവാതിരിക്കില്ല. വാസ്തവം പറഞ്ഞാൽ അവ വെറും കളിപ്പാട്ടം മാത്രമായിരുന്നില്ല, അതിനുമപ്പുറം കലാചാരുതയാർന്ന ക്രാഫ്റ്റ് വർക്കുകൾ കൂടിയായിരുന്നു. ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ തന്നെ ആവട്ടെ, അതോർത്ത് ദുഃഖിച്ചും വിലപിച്ചും സ്വയം പഴിചാരിയും ഇരിക്കാതെ കഴിയുന്നത്ര കർമോത്സുകമാവുന്നതിനാണ്. അതുകൊണ്ട് ഉണരൂ, എഴുന്നേൽക്കൂ. ആയിരക്കണക്കിന് മനുഷ്യർ കർമ്മോജ്വലരായി ജീവിക്കുന്നു. നിങ്ങൾ എന്തിനാണ് മടിച്ചിരിക്കുന്നത്? ഊർജ്ജസ്വലമാകൂ. പ്രശ്നങ്ങൾ പലതുമുണ്ടാകും. നിങ്ങൾ ഈ ഭൂമിയിൽ പിറന്നത് പ്രശ്നങ്ങളിൽ ജീവിക്കുവാനല്ല, കാര്യങ്ങൾ ചെയ്യുവാനാണ്. ഓർത്തുനോക്കൂ, കുട്ടിക്കാലത്ത് നിങ്ങൾ എന്താണ് വിചാരിച്ചിരുന്നത്? മുതിർന്നിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്നല്ലേ? എന്നിട്ട് എന്തിനാണ് ഈ അലസത? ഉണരൂ, എഴുന്നേൽക്കൂ. കഴിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യൂ. ജീവിതത്തെ നന്നായി ആസ്വദിക്കൂ. അത് ലീവെടുത്തിട്ടല്ല, വെറുതെ ഇരുന്നിട്ടല്ല, അലസമായിരുന്നിട്ടുമല്ല. ചെയ്യേണ്ട ജോലികൾ ചെയ്ത് ജീവിതത്തെ സാർത്ഥകമാക്കൂ.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ. കുട്ടികളെ തല്ലി തന്നെ വളർത്തണം എന്ന് ഇന്നും വാശി പിടിക്കുന്ന അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, നാട്ടുകാരുമുണ്ട്. ഇക്കാര്യത്തിൽ ആളുകൾ രണ്ടു പക്ഷക്കാരാണ്. തല്ലാൻ പാടില്ല എന്ന് ചിലർ, തല്ലാതെ എങ്ങനെ ശരിയാക്കിയെടുക്കും എന്ന് മറ്റു ചിലർ. തർക്കത്തിനും വാദത്തിനും അഭിപ്രായ പ്രകടനത്തിനുമിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരാൾ മറ്റൊരാളെ തല്ലുന്നത്, അത് മുതിർന്നൊരാൾ കുട്ടിയായാലും മുതിർന്നയാൾ മുതിർന്ന വേറൊരാളെ ആയാലും അത് മനസ്സിൽ മുറിവുണ്ടാക്കുന്ന കാര്യമാണ്, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. കുട്ടികളായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതുന്നവരുണ്ടാകാം. അവരോട് ഒന്നേ പറയാനുള്ളൂ, രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണ്. നിങ്ങൾ മുതിർന്നവർക്കാണ് ആരിൽ നിന്നെങ്കിലും ഒരു തല്ല് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ മറക്കുമോ? അത് ചിലപ്പോൾ നിങ്ങളിൽ പകയായി തന്നെ വളർന്നു എന്ന് വരില്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് തല്ല് കിട്ടുമ്പോഴും. നിങ്ങളെ കൊന്നുകളയാനുള്ള ദേഷ്യം അവർക്കുണ്ടാകും. പക്ഷെ അതിനെ നിങ്ങൾ എങ്ങനെയാണ് സാധൂകരിക്കുന്നത് എന്നറിയാമോ? നല്ലതിനു വേണ്ടിയല്ലേ മക്കളെ തല്ലുന്നത്? നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയല്ലേ മക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പഞ്ചാര വാക്കുകളിലും പിന്നെ മാതാപിതാക്കളോടും അധ്യാപകരോടുമുള്ള ഇഷ്ടം, സ്നേഹം, അടുപ്പം, മമതാബോധം എന്നിവയിലും കുട്ടികൾ മുഴുകിപ്പോകുന്നതുകൊണ്ടാണ്. കുട്ടികളെ ബെഞ്ചിന്റെയോ ഡെസ്കിന്റെയോ മുകളിൽ കയറ്റി നിർത്തുക, ക്ലാസ്സിന് പുറത്തു നിർത്തുക തുടങ്ങിയവയിലൂടെ അവർക്കുണ്ടാകുന്ന മനസ്സിലെ മുറിവ് കാലം എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല തന്നെ. വേദനകൾ മനുഷ്യൻ മറക്കുമായിരിക്കും, പക്ഷേ ഇൻസൾട്ട് അത് മറക്കാൻ പ്രയാസമായിരിക്കും. പാഞ്ചാലിയുടെ ചിരി എന്നൊരു പ്രയോഗമുണ്ട്. സ്ഥലജല വിഭ്രാന്തിയിൽ ദുര്യോധനാദികൾ നട്ടം തിരിഞ്ഞു കാണിച്ച വിക്രിയകൾ കണ്ട് പാഞ്ചാലി പൊട്ടിച്ചിരിച്ചത്, അതാണ് ദുര്യോധനന് ഇൻസൾട്ടായത്, പകയായി വളർന്നത്. സൂചി കുത്താൻ പോലും ഇടം നൽകില്ലെന്ന വാശിയിൽ അയാളെ കൊണ്ടുചെന്നെത്തിച്ചത്. മനുഷ്യൻ മനുഷ്യനെ അപമാനിക്കുന്നതിനേക്കാൾ ക്രൂരമായി വേറൊന്നില്ല തന്നെ. അതുകൊണ്ട് ഒരു ശിക്ഷാ നടപടികളും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് തന്നെ. തവളയെ കല്ലെറിയുന്ന കുട്ടിയുടെ മനഃശാസ്ത്രം വളരെ ലളിതമായി സിഗ്മണ്ട് ഫ്രോയിഡ് വിവരിക്കുന്നുണ്ട്. തവള തിരിച്ചുപദ്രവിക്കില്ല എന്ന ഉറപ്പ് കുട്ടിക്കുള്ളതുകൊണ്ടാണ് അതിനെ തുടരെ തുടരെ കല്ലെറിയുന്നത്. എന്നാൽ കുട്ടി ഒരിക്കലും അതേ ലാഘവത്തോടെ ഒരു പാമ്പിനെയോ പട്ടിയെയോ കല്ലെറിയില്ല. അതേ കാര്യം തന്നെയാണ് മനുഷ്യൻ മനുഷ്യരെ തല്ലുന്ന കാര്യത്തിലും തേജോവധം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ സംഭവിക്കുന്നത്. തിരിച്ചൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നുറപ്പ്. അധ്യാപകർ കുട്ടികളെ തല്ലുന്നതിന് പിന്നിലും രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പിന്നിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയല്ലേ? എന്നാൽ ഇന്നത്തെ കുട്ടികൾ പ്രതികരിക്കും, തിരികെ ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ പഴയ പോലെയല്ല എന്ന് ചിലരെങ്കിലും പരാതി പറയുന്നത്. അല്ലെങ്കിൽ തന്നെ തല്ലിപ്പേടിപ്പിച്ച് ഇന്നോളം നിങ്ങൾ ആരെ നന്നാക്കിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. മാർക്ക് കുറഞ്ഞതിന് തല്ലി, വികൃതി കാട്ടിയതിന് തല്ലി, സാറില്ലാത്ത പിരീഡിന് കൂട്ടുകാരോട് സംസാരിച്ചതിന് തല്ലി, വീട്ടുജോലിയുണ്ടായിരുന്നതുകൊണ്ട് ഇമ്പോസിഷൻ എഴുതാത്തതിന് തല്ലി, അസംബ്ലിയിൽ താമസിച്ചെത്തിയതിന് തല്ലി, പദ്യം ചൊല്ലിയത് തെറ്റിപ്പോയതുകൊണ്ട് തല്ലി, അധ്യാപകർ തല്ലിയതറിഞ്ഞ് വീട്ടുകാരും തല്ലി. നിങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്തു നോക്കൂ. നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചതോ പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് കിട്ടിയതോ ഒന്നും ഈ തല്ലുകൊണ്ടിട്ടല്ല, പഠിച്ചതുകൊണ്ടാണ്. പഠിച്ചതുകൊണ്ട് മാത്രമാണ്. തല്ലു പേടിക്കാതെ പഠിച്ചിരുന്നെങ്കിലും ജയിച്ചേനെ. പക്ഷേ നിങ്ങളുടെ കഴിവുകളേക്കാൾ വിജയത്തിന്റെ അവകാശം അധ്യാപകർ ചൂരൽ വടികൊണ്ട് നൽകിക്കഴിഞ്ഞു. ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും തല്ലിയതെന്ന മധുരമൊഴി കേട്ട് നിങ്ങൾക്ക് കണ്ണു നിറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ വരെ പിശാചായി നിന്നവർ ഇന്ന് മാലാഖമാരായി അനുഭവപ്പെടുന്നത്. ആ കലാവിദ്യ അവർക്ക് നല്ല വശമായിരുന്നു താനും. കുട്ടികളെ ശിക്ഷിക്കുന്നത് ഔചിത്യമില്ലായ്മയാണ്, ധാരണക്കുറവുകൊണ്ടാണ്. ഒരു പഠനകാര്യത്തെയും ഭയപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാനാവില്ല തന്നെ. അവരുടെ മനസ്സുകളിൽ മുറിപ്പാടുണ്ടാകുന്ന വിധമുള്ള ശിക്ഷകൾ, ബോഡി ഷേമിംഗ് എന്നിവയൊന്നും ആധുനിക കാലത്ത് ആവശ്യമില്ല തന്നെ. സ്വതന്ത്രമായ മനസ്സ്, പകയും പ്രതികാരവുമില്ലാത്ത മനസ്സ്, അതാണ് ആധുനിക മനസ്സെന്ന് ഓർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടിയുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. ഡെസ്ക് റിപ്പോർട്ട്.
1: നിർണായക മേഖലകളിലെ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടി. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, മഴവെള്ള സംഭരണത്തിൽ ജനപങ്കാളിത്തം എന്ന ആശയത്തിൽ ജലസഞ്ജയ് ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ പദ്ധതി, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ 4 പ്രധാന മേഖലകളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പങ്കാളിത്ത ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഭരണ നിർവഹണത്തിലും സേവന വിതരണത്തിലും പുരോഗതി ഉറപ്പാക്കാനും ഉച്ചകോടി ലക്ഷ്യമിടുന്നു.
0: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ബെൽജിയം സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേവറിന്റെ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ജർമ്മൻ ആണവ സുരക്ഷാ മന്ത്രി കാർസ്റ്റൻ ഷൈനൈഡറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സമ്പദ്വ്യവസ്ഥയിലെ സഹകരണം, മാലിന്യ സംസ്കരണം, പുനരുപയോഗ ഊർജ്ജം, നൂതന സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായതായി നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. പ്രളയത്തിൽപ്പെട്ട 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് 151 ഇന്ത്യൻ പൌരന്മാർ ചൈന അതിർത്തി വഴി സുരക്ഷിതമായി രാജ്യത്തേക്ക് മടങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: നേപ്പാളിലെ ചിലിമയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ പ്രവേശിച്ച ഇന്ത്യൻ രക്ഷാപ്രവർത്തക സംഘത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നൂതനമായ രീതികളും താൽക്കാലികമായി തയ്യാറാക്കിയ ഫ്ളോട്ടുകളും ഉപയോഗിച്ച് തുരങ്കത്തിനുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ടു പോകാൻ രക്ഷാസംഘത്തിന് സാധിച്ചിട്ടുണ്ട്. തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇന്നും തുടരും. അതേസമയം ടിബറ്റ് അതിർത്തിയിലെ ഫോട്ടേകോശി നദിയിലൂടെ കഴിഞ്ഞ ആഴ്ച റാസോയിലേക്ക് ഇരച്ചു കയറിയ വിനാശകരമായ പ്രളയത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരിച്ചതിനാൽ ദുരന്തത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നതിൽ സംശയമില്ലെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിലെ പ്രതിഭാസമാണെന്നും അത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു.
0: ഉക്രൈനിൽ ഇന്നലെയുണ്ടായ റഷ്യൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 12 പേരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും പതിച്ചതിനെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സെലൻസ്കി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ച ഇന്ത്യക്കാരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് ഉക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിമാരുടെ സമ്മേളനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്രയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണം, പൊതുവിതരണം എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. ഖാരിഫ് സീസണിലെ നെല്ല് സംഭരണ ലക്ഷ്യം 708 ലക്ഷം മെട്രിക് ടണ്ണിലധികമായി നിശ്ചയിച്ചതായി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫൈസൽ ബാബു എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ കാലിക്കറ്റ് 360 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലോജിസ്റ്റിക് കണ്ടെയ്നർ, ഫെലിസിറ്റേഷൻ സെന്റർ, ട്രാൻസ്ഷിപ്മെന്റ് ഉൾപ്പെടെ നിരവധി തൊഴിൽ സാധ്യതയുള്ള പദ്ധതികൾ തുറമുഖങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുമെന്നും സ്ഥലം ലഭ്യമായാൽ കോഴിക്കോട്ട് ക്രൂയിസ് ടെർമിനലും യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ നിന്ന് എയർപോർട്ടിലെത്താൻ പുതിയ സംവിധാനമൊരുക്കും. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാത്ത രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും കാലഹരണപ്പെടുമെന്നും ഇവർക്ക് ദീർഘവീക്ഷണം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നല്ല സംഘത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഖ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും നാളെയും ഗോവ സന്ദർശിക്കും. ദ്വിദിന പരിപാടിയുടെ ഭാഗമായി മാർഗോവയിലെ രവീന്ദ്രഭവനിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ചേരും. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പിൽ ജീവനക്കാരുടെ തസ്തികകൾ പുനർവിന്യസിച്ചു. പൊതുവിതരണ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പുകളിൽ നിന്നും പ്രധാന തസ്തികകളായ അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റുമാർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റുകൾ എന്നിവയാണ് പുനർവിന്യസിപ്പിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ആഗോള നാളികേര ദിനം. ഇതോടനുബന്ധിച്ച് ദേശീയതല പരിപാടികൾ കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് താക്കൂർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: രാജ്യത്ത് നിന്നുള്ള നാളികേര ഉൽപ്പന്ന കയറ്റുമതി 7038 കോടി രൂപയിലേറെ എത്തിയ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ആഗോള നാളികേര ദിന പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. 155 രാജ്യങ്ങളിലേക്ക് നിലവിൽ നാളികേര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് നാളികേര വികസന ബോർഡ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സംസ്കരണ രീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പ്രദർശനമാകും തിരുവനന്തപുരത്ത് നടത്തുന്ന ദേശീയതല പരിപാടിയുടെ മുഖ്യ സവിശേഷത. നാളികേര മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും.
0: ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ മുൻനിര താരങ്ങളായ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് മത്സരിക്കും. ഇന്ത്യയുടെ ഉന്നതി ഹുഡ ഇന്നലെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരുന്നു. വനിതാ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ദക്ഷിണ കൊറിയൻ താരത്തോടാണ് ഉന്നതി പരാജയപ്പെട്ടത്. ദുബായ് KMCC കൊയിലാണ്ടി നിയോജകമണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാഫയ്ക്ക് തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻമന്ത്രി ഡോക്ടർ MK മുനീറിന് കോഴിക്കോട്ട് സമ്മാനിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാദമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപ്പതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്ര മേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്ന് ഉഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് സാഹിത്യത്തിൽ തന്റേതായ ഒരു ഇടം സ്ഥാപിച്ച പ്രിയ കഥാകാരൻ ടി വി കൊച്ചുബാവയെ കുറിച്ച് കേൾക്കാം. തന്റെ ചെറിയ ജീവിതം കൊണ്ട് മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ എഴുത്തുകാരനാണ് ടി വി കൊച്ചുബാവ. സാധാരണ ജീവിതത്തിലെ ദുരന്തങ്ങളെയും നർമ്മങ്ങളെയും അദ്ദേഹം തന്റെ എഴുത്തിലൂടെ മനോഹരമായി അവതരിപ്പിച്ചു. ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതിലൊരു പ്രതീക്ഷയുടെ വെളിച്ചം കാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ടി വി കൊച്ചുബാവയുടെ കഥകളുടെ പ്രധാന സവിശേഷത അനുഭവങ്ങളുടെ തീവ്രതയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ നിന്നൊറ്റപ്പെട്ടവരാണ്. അവരുടെ ജീവിതം വളരെ സാധാരണമാണെങ്കിലും അവരുടെ ചിന്തകളും വികാരങ്ങളും വളരെ സങ്കീർണമാണ്. ഈ സങ്കീർണതയെ ലളിതമായ വാക്കുകളിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ കഥകളെ വായനക്കാർക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും സാധാരണക്കാരാണ്. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും, പക്ഷേ അവർക്കത് നേടാൻ കഴിയില്ല. ഈ നിസ്സഹായതയെ അദ്ദേഹം വളരെ ഹൃദയഭേദകമായി അവതരിപ്പിച്ചു. കൊടുങ്കാറ്റിൽപ്പെട്ടുഴറിയ മനുഷ്യൻ എന്നാണ് കൊച്ചുബാവയെ വിശേഷിപ്പിക്കേണ്ടത്. ഭ്രാന്തമായ ആവേശത്തോടെ എഴുത്തിനെ പുണരുമ്പോഴും സ്നേഹദ്വേഷങ്ങളുടെ കൊടുങ്കാറ്റിൽപ്പെട്ട് ഉഴറിയ വ്യക്തിത്വമായിരുന്നു കൊച്ചുബാവയുടേത്. കഥ പറയാനുള്ള കഴിവ് ജന്മസിദ്ധമായിരുന്നു ബാവയ്ക്ക്. കവിത കാണാതെ ചൊല്ലുന്ന അനേകം കവികളുണ്ട്. എന്നാൽ കഥ ആദ്യന്തം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ കാണാതെ പറയാനുള്ള അപൂർവ വൈഭവം ഇതുപോലെ മറ്റാരിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലെഴുതി കടലാസിലേക്ക് പകർത്തുകയാണ് ചെയ്തിരുന്നത്. ഓരോ കഥയും ഹൃദയത്തോട് ചേർത്തു വെച്ചു. മറ്റുള്ളവർ പറയുന്ന ചെറിയ വിമർശനം പോലും മുറിപ്പെടുത്തി നല്ല വാക്കുകളിൽ നിലയറ്റ് സന്തോഷിച്ചു. വൈകാരികമായ ഈ വിക്ഷുബ്ധതകൾ കൊച്ചുബാവ എന്ന വ്യക്തിയെ കണക്കറ്റ് പീഡിപ്പിച്ചു. ഒടുങ്ങാത്ത ഉത്കണ്ഠകളുടെ താപം അയാളെ അകാലത്തിൽ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. വൃദ്ധസദനവും ഇറച്ചിയും കന്യകയും ബംഗ്ലാവും വിരുന്നുമേശകളിലേക്ക് നിലവിളിയോടെ പ്രച്ഛന്നവുമൊക്കെ മലയാളി ഭാവുകതയുടെ കാൽപ്പനിക മസൃണതയുടെ മേലുള്ള ഇരുമ്പ് മഴികൊണ്ടുള്ള കിളച്ചു മറിക്കലായിരുന്നു. ഇന്ത്യ ടുഡേയിലും മറ്റും വന്ന കഥകൾ അന്ന് വിസ്മയത്തോടെയാണ് വായനക്കാർ എതിരേറ്റത്. കഥകൾ കൊണ്ട് വായനക്കാരുടെ ഹൃത്തടം കവർന്ന ഏതൊരെഴുത്തുകാരനേക്കാളും ഒരുപടി അധികമാണ് ടി വി കൊച്ചുബാവയുടെ സ്ഥാനം. നോവൽ, കഥ, വിവർത്തനം, ലേഖനം തുടങ്ങി 23 പുസ്തകങ്ങളുടെ രചയിതാവാണ് ടി വി കൊച്ചുബാവ. വേറിട്ട രചനകൾ കൊണ്ടും വ്യതിരിക്തമായ ഭാഷ കൊണ്ടും അപൂർവം കഥാ എഴുത്തുകാർ മാത്രമേ കഥാസാഹിത്യത്തിൽ അമരന്മാരായി നിൽക്കുന്നുള്ളൂ. 1996 നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ടി വി കൊച്ചുബാവയ്ക്ക് ലഭിച്ചു. നാടകം, നോവലുകൾ, ചെറുകഥാസമാഹാരങ്ങൾ എന്നിവയുൾപ്പെടെ 23 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലായ വൃദ്ധസദനം, എപ്പോഴേതുമോ എന്തോ, പ്രാർത്ഥനകളോടെ നിൽക്കുന്നു തുടങ്ങിയ ചെറുകഥാസമാഹാരങ്ങൾ, ചെക്കുദാൻ അറസ്റ്റിൽ എന്ന നാടകം എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതികളിൽ ഉൾപ്പെടുന്നു. 1981

0: അവാർഡ്. 1996 കേരള സാഹിത്യ അക്കാദമി വാർഷിക നോവലിനുള്ള അവാർഡിനും ഈ പുസ്തകം അർഹമായി. 1997 അദ്ദേഹത്തിന് 2 അവാർഡുകൾ കൂടി ലഭിച്ചു. ഉപജന്മം എന്ന നോവലിന് തോപ്പൽ രവി അവാർഡും ജലമാലിക എന്ന സമാഹാരത്തിന് വി പി ശിവകുമാർ കേളി അവാർഡും. ടി വി കൊച്ചുബാവ സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം മലയാള സാഹിത്യത്തിലെ മികവ് പരിഗണിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡാണ്. അക്ബർ കക്കട്ടിൽ, സന്ദീപ് പാമ്പള്ളി, കെ രേഖ എന്നിവർ അവാർഡ് ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. കൊച്ചുബാവയുടെ സുഹൃത്തായ ബാലചന്ദ്രൻ വടക്കേടത്ത് 2014 പ്രസിദ്ധീകരിച്ച ജന്മാരാധം എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രവും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ചുള്ള വിമർശനാത്മക പഠനവും ഉൾപ്പെടുന്നു. വടക്കേടത്ത് കൊച്ചുബാവയെപ്പറ്റി കൊച്ചുബാവ കഥയും കാലവും എന്ന പേരിൽ മറ്റൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം സാജൻ, സാങ്കേതിക നിർവഹണം വിഷ്ണുമോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിന് മുകളിൽ പണ്ടുപണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടി മരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം, കാലാവസ്ഥാ നടപടി, ഊർജ്ജം, ദുരന്ത നിവാരണം, ഡിജിറ്റൽ സഹകരണം എന്നിവ ഉൾപ്പെടെ 4 ധാരണാപത്രങ്ങളും 20-ലധികം സുപ്രധാന തീരുമാനങ്ങളും ഉച്ചകോടി അംഗീകരിച്ചതായി പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചതായും വിദേശകാര്യ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: Besides the Bishkek declaration, 4 MOUs and over 20 decisions and statements were adopted at the summit in the fields ranging from climate, nuclear safety, energy conservation and combating drug addiction. India led and supported several initiatives in the Bishkek declaration, such as English in SEO charter as the official language, Civilization Dialogue Forum, Young Scientists Forum and Young Authors Conclave.
0: ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ആശയത്തിനാണ് പ്രഖ്യാപനം ഊന്നൽ നൽകിയിരിക്കുന്നത്. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന PMDDKYയുടെ പുരോഗതി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. തിരഞ്ഞെടുത്ത 100 ജില്ലകളിലും പദ്ധതിയുടെ നടത്തിപ്പ് ത്വരിതപ്പെടുത്തുക, പദ്ധതികൾ തമ്മിലുള്ള സംയോജനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണവും സുസ്ഥിര കാർഷിക രീതികളും പ്രോത്സാഹിപ്പിക്കുക, സംഭരണശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങി 6 പ്രധാന ലക്ഷ്യങ്ങളാണ് PMDDKY പദ്ധതിക്കുള്ളത്. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരണമുണ്ടെന്നും ഇത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓഗസ്റ്റ് 26 നേപ്പാളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായിട്ടുണ്ടെന്ന് നേപ്പാളിലെ ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. നേപ്പാളിൽ ഇതുവരെ 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ഇന്ത്യയിൽ ഡാറ്റ സെന്റർ ആവാസ വ്യവസ്ഥ വിപുലീകരിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിച്ചു. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, മേഖലയിലെ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക തുടങ്ങിയവ ചർച്ചയായതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശക്തമായ വളർച്ചാ നിരക്ക്, ഡിജിറ്റൽ ശേഷി, നിക്ഷേപക സൌഹൃദ അന്തരീക്ഷം എന്നിവയിലൂടെ ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഡാറ്റ സെന്റർ കേന്ദ്രമായി മാറാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായും ശ്രീ ഗോയൽ പറഞ്ഞു.
2: Undoubtedly, India is the world's best location to set up data centers. We are proud of the people of India who, even in these very unnerving and difficult times, with two wars raging on, global uncertainty and volatility, have given India 7.8% growth in the quarter April to June 26.
0: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡേ ബെയ്വർ മൂന്ന് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ഇയു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ബിസിനസ് പരിപാടിയിൽ ഡേ ബെയ്വർ മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 29 വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ന് ലോക നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദിനാചരണത്തിന്റെ ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്ത്യൻ വ്യോമസേനയുടെ സമ്പന്നമായ ചരിത്രവും പാരമ്പര്യവും ധീരതയും വിളിച്ചോതുന്ന വിധത്തിലാണ് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം. വ്യോമസേനയുടെ തുടക്കം മുതലുള്ള വിവിധ യുദ്ധങ്ങളിലും ദൌത്യങ്ങളിലും കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് സന്ദർശകരിൽ അവബോധം വളർത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങൾ, 1971 യുദ്ധത്തിൽ അടക്കം വ്യോമസേന ഉപയോഗിച്ച വിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും മാതൃകകളും, MiG-29, സുഖോയ് എന്നിവയുടെ മിനിയേച്ചർ മോഡലുകൾ തുടങ്ങിയവയെല്ലാം മ്യൂസിയത്തിന്റെ സവിശേഷതകളാണെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു.
0: ഷെൻഷെനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും ഇന്ന് മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ശ്രേയസ് അയ്യർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. ഫിറ്റ്നസ് പരിശോധന അനുകൂലമായാൽ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് തിരികെ എത്തും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 13, 15, 17 തീയതികളിൽ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. ഒഡേസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചിരുന്നു. അമേരിക്ക തയ്യാറെങ്കിൽ ജൂണിലെ വെടിനിർത്തൽ കരാറിലേക്ക് തിരിച്ചുപോകാൻ ഇറാൻ സന്നദ്ധമാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ. കരാറിലെ വ്യവസ്ഥകൾ US പാലിച്ചാൽ ഇറാന്റെ ഭാഗത്തുനിന്നും അനുകൂല പ്രതികരണമുണ്ടാകുമെന്ന് കിർഗിസ്ഥാനിൽ SEO ഉച്ചകോടി അഭിസംബോധന ചെയ്യവെ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂർ എയിംസിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ജൽശക്തി മന്ത്രാലയ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ന് ലോക നാളികേര ദിനം. ദിനാഘോഷം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ പങ്കെടുക്കും. നേപ്പാളിലുണ്ടായ പ്രളയം കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. 163 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കളയിലെ അനുഭവ കഥകൾ അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീ ആദ്യമായി അയൽക്കൂട്ടത്തിന്റെ യോഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ മനസ്സിൽ വലിയ രാഷ്ട്രീയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ അവളുടെ ചിന്ത മുഴുവൻ വീട്ടിലെ അടുപ്പിന് ചുറ്റുമായിരിക്കും. മക്കളുടെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, വീട്ടിലെ കടം എങ്ങനെ തീർക്കും, രോഗിയായ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം എവിടെ നിന്ന് കണ്ടെത്തും, അടുത്ത മാസത്തെ ചെലവ്.

അവൾ എങ്ങനെ താങ്ങും എന്നൊക്കെ ആയിരിക്കും അവളുടെ ലോകം. ജീവിതത്തെക്കുറിച്ചുള്ള അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം പോലും പലപ്പോഴും കുറച്ചുകൂടി സുരക്ഷിതമായി ജീവിക്കുക എന്നതിൽ ഒതുങ്ങിയിരിക്കും. എന്നാൽ അതേ സ്ത്രീ വർഷങ്ങളോളം ഒരു അയൽക്കൂട്ടത്തിന്റെ ഭാഗമായി കഴിയുമ്പോൾ അവളുടെ ലോകത്തിന്റെ അതിരുകൾ പതുക്കെ മാറി തുടങ്ങുന്നു. ആദ്യം കുടുംബത്തിന്റെ അതിജീവനത്തിനായി കൂട്ടായ്മയിലേക്ക് വന്ന അവൾ പിന്നീട് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം സ്വന്തം അഭിപ്രായത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഒടുവിൽ അധികാരത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. അതാണ് അയൽക്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ സാമൂഹിക അത്ഭുതം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമ്പാദ്യം, വായ്പ, ഉപജീവനം എന്നിവയായിരുന്നു ഇത്തരം കൂട്ടായ്മകളുടെ പ്രാഥമിക ലക്ഷ്യങ്ങളായി തോന്നിയിരുന്നത്. എന്നാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അതിന്റെ ഫലം സാമ്പത്തിക കണക്കുകൾക്കപ്പുറത്തേക്ക് നീളുന്നു. പണം കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നതിനൊപ്പം അവൾ സ്വന്തം ജീവിതം കൈകാര്യം ചെയ്യാനും പഠിക്കുന്നു. ബാങ്കിൽ അക്കൗണ്ട് തുറക്കുന്നതിന്റെ ആത്മവിശ്വാസം, ഒരു ഉദ്യോഗസ്ഥനോട് സ്വന്തം കാര്യം പറയാനുള്ള ധൈര്യം, ഗ്രാമസഭയിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ള ആർജവം, ഒരു യോഗത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാനുള്ള ആത്മവിശ്വാസം, ഇവയെല്ലാം ചെറിയ നേട്ടങ്ങളായി തോന്നാം. പക്ഷെ വർഷങ്ങളോളം വീടിന്റെ ചുമരുകൾക്കുള്ളിൽ സ്വന്തം ശബ്ദം പോലും താഴ്ത്തിപ്പിടിച്ച് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവ ചെറിയ കാര്യങ്ങളല്ല. അവളുടെ ഉള്ളിൽ ഒരു പുതിയ വ്യക്തി ജനിക്കുന്ന നിമിഷങ്ങളാണവ. സ്ത്രീയുടെ ജീവിതത്തിൽ പുറത്തേക്കിറങ്ങുക എന്നത് പലപ്പോഴും ഒരു ഭൗതിക യാത്ര മാത്രമല്ല, അതൊരു മാനസിക അതിർത്തി കടക്കൽ കൂടിയാണ്. വീടിന് പുറത്തേക്ക് പോകാൻ അനുവാദം ചോദിച്ചിരുന്ന ഒരാൾ ഒരു ദിവസം സ്വന്തം ആവശ്യത്തിനായി ബാങ്കിലേക്ക് പോകുന്നു, പിന്നെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്നു, മറ്റൊരു ദിവസം ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നു, പിന്നീട് ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നു, അവസാനം എനിക്കിതിനെക്കുറിച്ച് ഒരഭിപ്രായമുണ്ട് എന്ന് സമൂഹത്തിന്റെ മുൻപിൽ പറയാൻ അവൾക്ക് ഭയം തോന്നാതാകുന്നു. ഈ മാറ്റമാണ് യഥാർത്ഥ ശാക്തീകരണം. ഒരു സ്ത്രീയുടെ കയ്യിൽ പണം എത്തുന്നതിനേക്കാൾ വലിയ മാറ്റം സ്വന്തം വാക്കിന് വിലയുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നതാണ്. അയൽക്കൂട്ടത്തിന്റെ ശക്തി അതിന്റെ കൂട്ടായ്മയിലാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് സമൂഹത്തിന്റെ ചോദ്യങ്ങൾ പലപ്പോഴും ഭയപ്പെടുത്താം. എന്നാൽ 10, 15, 20 സ്ത്രീകൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഭയം പതുക്കെ അപ്രത്യക്ഷമാകുന്നു. ഒരാളുടെ പ്രശ്നം മറ്റൊരാളുടെ പ്രശ്നവുമായി ബന്ധപ്പെടുന്നു. ഒരാളുടെ അനുഭവം മറ്റൊരാൾക്ക് ധൈര്യമാകുന്നു. ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്നതല്ല എന്ന തിരിച്ചറിവ് വലിയൊരു മാനസിക മോചനമാണ്. സ്വന്തം ജീവിതത്തിലെ വേദനകൾക്ക് ഭാഷ ലഭിക്കുന്നു, അനുഭവങ്ങൾക്ക് സാക്ഷികൾ ഉണ്ടാകുന്നു, നിശബ്ദതയ്ക്ക് പകരം സംഭാഷണം വരുന്നു.

ഇവിടെയാണ് അയൽക്കൂട്ടം ഒരു സാമ്പത്തിക കൂട്ടായ്മയിൽ നിന്ന് ഒരു സാമൂഹിക വിദ്യാലയമായി മാറുന്നത്. അവിടെ പഠിക്കുന്ന പാഠങ്ങൾക്ക് എല്ലായ്പ്പോഴും പുസ്തകങ്ങൾ ഉണ്ടാകണമെന്നില്ല. ജീവിതം തന്നെയാണ് അവിടുത്തെ പാഠപുസ്തകം. പണം എങ്ങനെ സംരക്ഷിക്കണം എന്നതോടൊപ്പം വിശ്വാസം എങ്ങനെ നിർമ്മിക്കണമെന്നും അവൾ പഠിക്കുന്നു. യോഗം എങ്ങനെ നടത്തണം എന്നതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളെ എങ്ങനെ നേരിടണം എന്നും പഠിക്കുന്നു. ഒരു തീരുമാനത്തിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം സ്വീകരിക്കുന്നതോടൊപ്പം ജനാധിപത്യം എന്താണെന്നും അവൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. അങ്ങനെ ജനാധിപത്യം അവൾക്കൊരു ഭരണഘടനാ പദമല്ലാതാകുന്നു, സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു പ്രക്രിയയായി മാറുന്നു. ഈ അനുഭവം സ്ത്രീയുടെ ആഗ്രഹങ്ങളെയും മാറ്റുന്നു. തുടക്കത്തിൽ അവളുടെ ആഗ്രഹം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക എന്നായിരിക്കും. പിന്നീട് സ്വന്തം മകൾക്കും തനിക്കും ലഭിക്കാത്ത അവസരങ്ങൾ ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അതിനുശേഷം സ്വന്തം മകളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ അവളുടെ അഭിപ്രായം ചോദിക്കണം എന്ന ചിന്ത വരുന്നു. ഒരു ഘട്ടത്തിൽ എന്റെ മകൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്ന ആഗ്രഹമുയരുന്നു. ഇങ്ങനെ ഒരു സ്ത്രീയുടെ വ്യക്തിപരമായ അനുഭവം അടുത്ത തലമുറയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ സ്വപ്നമായി മാറുന്നു. അവിടെ നിന്നാണ് സ്ത്രീയുടെ കർത്തൃത്വം വളരുന്നത്. കർത്തൃത്വം എന്നത് വെറും അധികാരം കൈവശം വയ്ക്കുന്നതല്ല. എന്റെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ എനിക്കും ഒരു വാക്കുണ്ട് എന്ന ബോധമാണ് അതിന്റെ അടിസ്ഥാനം. ഇതുവരെ മറ്റുള്ളവർ എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ചിരുന്ന സ്ത്രീ പതുക്കെ തീരുമാനമെടുക്കുന്ന വ്യക്തിയായി മാറുന്നു. ആദ്യം സ്വന്തം പണത്തെക്കുറിച്ച്, പിന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, പിന്നീട് കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച്, അതിനുശേഷം നാട്ടിലെ കുടിവെള്ളം, റോഡ്, മാലിന്യം, റേഷൻ, ആരോഗ്യ സൗകര്യം തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച്, ഒടുവിൽ എന്റെ നാട്ടിൽ എന്താണ് നടക്കേണ്ടത് എന്ന ചോദ്യത്തിലേക്കും അവളുടെ ചിന്തയെത്തുന്നു. ഇതാണ് സ്വകാര്യതയിൽ നിന്ന് പൊതുമണ്ഡലത്തിലേക്കുള്ള സ്ത്രീയുടെ യാത്ര. ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അവളുടെ ആത്മാഭിമാനത്തിലാണ്. പണം സമ്പാദിക്കുന്നത് കൊണ്ട് മാത്രം ആത്മാഭിമാനം ഉണ്ടാകണമെന്നില്ല. എന്നാൽ സ്വന്തം അധ്വാനത്തിന്റെ മൂല്യം തിരിച്ചറിയുമ്പോൾ, സ്വന്തം അഭിപ്രായത്തിന്റെ മൂല്യം തിരിച്ചറിയുമ്പോൾ, മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം ആവശ്യങ്ങൾ പറയാൻ കഴിയുമ്പോൾ ആത്മാഭിമാനം വളരുന്നു. ഞാൻ വീട്ടിൽ കഴിയുന്ന ഒരാൾ മാത്രമല്ല, എനിക്ക് സമൂഹത്തിലും ഒരു സ്ഥാനമുണ്ട് എന്ന ബോധം പതുക്കെ രൂപപ്പെടുന്നു. ഇത് കുടുംബ ബന്ധങ്ങളെയും മാറ്റുന്നു. കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിച്ചിരുന്ന സ്ത്രീ കുടുംബത്തിൽ തനിക്കുള്ള പങ്കിനെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. കുടുംബത്തിന്റെ എല്ലാ ചുമതലകളും തന്റെ മാത്രം ഉത്തരവാദിത്വമാണോ? പണം സമ്പാദിക്കുന്നതും കുടുംബം നോക്കുന്നതും ഒരാളുടെ മാത്രം കടമയാണോ? മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള തീരുമാനം അമ്മയ്ക്ക് പറയാനുള്ള അവകാശമില്ലേ? വീട്ടിലെ സ്വത്ത്, സാമ്പത്തിക കാര്യങ്ങൾ, ഭാവി പദ്ധതികൾ എന്നിവയിൽ അവളുടെ അഭിപ്രായത്തിന് തുല്യമായ വിലയുണ്ടാകേണ്ടതില്ലേ? ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ കുടുംബത്തിന്റെ പഴയ അധികാര ഘടനകളിൽ ചെറിയ വിള്ളലുകൾ വീഴുന്നു. അയൽക്കൂട്ടം അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക പദ്ധതിയേക്കാൾ വലിയ സാമൂഹിക പരീക്ഷണമാണ്. ഒരു സ്ത്രീയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ അത് അവളുടെ ശരീരത്തിന്റെ സഞ്ചാരപരിധി മാത്രമല്ല വികസിപ്പിക്കുന്നത്, അവളുടെ ചിന്തയുടെ ഭൂമിശാസ്ത്രവും വികസിപ്പിക്കുന്നു. ഇന്നലെ വരെ അവളുടെ ലോകം വീടിന്റെ മുറ്റം വരെ ആയിരുന്നെങ്കിൽ ഇന്നത് പഞ്ചായത്ത് ഓഫീസിലേക്കും ബാങ്കിലേക്കും ഗ്രാമസഭയിലേക്കും പൊതുയോഗങ്ങളിലേക്കും എത്തുന്നു. അതിനപ്പുറം അവളുടെ മനസ്സിൽ ഒരു പുതിയ ഭൂപടം രൂപപ്പെടുന്നു. താൻ ഒരു കുടുംബാംഗം മാത്രമല്ല, ഒരു പൗരയുമാണ് എന്ന ഭൂപടം. ഈ മാറ്റത്തെ രാഷ്ട്രീയമായി കാണാതിരിക്കാനും കഴിയില്ല. കാരണം ഒരു സ്ത്രീ സ്വന്തം അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നിമിഷം തന്നെ അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നു. കുടിവെള്ളം വേണമെന്ന ആവശ്യം രാഷ്ട്രീയമാണ്. സുരക്ഷിതമായ റോഡ് വേണമെന്ന ആവശ്യം രാഷ്ട്രീയമാണ്. മകൾക്ക് സുരക്ഷിതമായി പഠിക്കാനുള്ള അവകാശം വേണമെന്ന ആവശ്യം രാഷ്ട്രീയമാണ്. ഗാർഹിക പീഡനത്തിൽ നിന്ന് സംരക്ഷണം വേണമെന്ന ആവശ്യം രാഷ്ട്രീയമാണ്. തൊഴിലിന് തുല്യമായ പ്രതിഫലം വേണമെന്ന ആവശ്യം രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ അയൽക്കൂട്ടങ്ങളിലൂടെ വളർന്നുവരുന്ന സ്ത്രീബോധം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുള്ള ഒരു യാത്ര മാത്രമല്ല, സ്വകാര്യ ജീവിതത്തിൽ നിന്ന് പൗര ജീവിതത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവേശനം കൂടിയാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റവും സംഭവിക്കുന്നു. ഒരിക്കൽ നല്ല സ്ത്രീ എന്നത് കുടുംബത്തിനു വേണ്ടി സ്വയം മറക്കുന്ന സ്ത്രീ ആയിരുന്നു. സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റിവെക്കുന്നവൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി സ്വന്തം ജീവിതം ചെലവഴിക്കുന്നവൾ. എന്നാൽ കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെ സ്ത്രീ തിരിച്ചറിയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുന്നതിനും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നതാണ്. കുടുംബത്തെ നോക്കുന്നത് തന്റെ മാത്രം കടമയല്ലെന്നും സ്വന്തം സന്തോഷത്തിനും വിശ്രമത്തിനും തീരുമാനങ്ങൾക്കും അവകാശമുണ്ടെന്നും അവൾ തിരിച്ചറിയുന്നു.

അതുകൊണ്ട് അയൽക്കൂട്ടത്തിന്റെ യഥാർത്ഥ നേട്ടം എത്ര രൂപയുടെ വായ്പ വിതരണം ചെയ്തു എന്ന കണക്കിൽ മാത്രം അളക്കാൻ കഴിയില്ല. ഒരു സ്ത്രീ ആദ്യമായി സ്വന്തം പേരിൽ ബാങ്കിൽ ഒപ്പുവെച്ച നിമിഷത്തിൽ, ആദ്യമായി ഒരു യോഗത്തിൽ കൈയുയർത്തി അഭിപ്രായം പറഞ്ഞ നിമിഷത്തിൽ, ആദ്യമായി ഒരു ഉദ്യോഗസ്ഥനോട് ചോദ്യം ചോദിച്ച നിമിഷത്തിൽ, ആദ്യമായി ഗ്രാമസഭയിൽ സംസാരിച്ച നിമിഷത്തിൽ, ആദ്യമായി ഇത് ശരിയല്ല എന്ന് പൊതുവേദിയിൽ പറഞ്ഞ നിമിഷത്തിൽ, അവിടെ ഒരു വലിയ സാമൂഹിക മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ മാറ്റത്തെ റൊമാൻറ്റിസൈസ് ചെയ്യാനും പാടില്ല. അയൽക്കൂട്ടത്തിൽ അംഗമായതുകൊണ്ട് മാത്രം എല്ലാ സ്ത്രീകളും സാമ്പത്തികമായും സാമൂഹികമായും സ്വതന്ത്രരാകുന്നില്ല. കുടുംബത്തിനുള്ളിൽ പുരുഷാധിപത്യം, ജാതി, വർഗം, സാമ്പത്തിക അസമത്വം, ഗാർഹിക പീഡനം, പരിചരണ ചുമതലകളുടെ അസമമായ വിതരണം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഒരു സ്ത്രീ പൊതുയോഗത്തിൽ സംസാരിച്ചാലും വീട്ടിൽ അവളുടെ ശബ്ദത്തിന് വിലയില്ലെങ്കിൽ ശാക്തീകരണം പൂർണ്ണമായിട്ടില്ല. സ്വന്തം വരുമാനം ഉണ്ടാക്കിയാലും അതിന്റെ നിയന്ത്രണം മറ്റൊരാളുടെ കയ്യിലാണെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം അപൂർണമാണ്. അതുകൊണ്ട് അയൽക്കൂട്ടത്തിന്റെ നേട്ടങ്ങളെ ആഘോഷിക്കുന്നതിനൊപ്പം അതിന്റെ മുന്നിലുള്ള പരിമിതികളും കാണേണ്ടതുണ്ട്. എങ്കിലും ഒരു കാര്യം നിഷേധിക്കാനാവില്ല, സ്ത്രീയെ അവളുടെ വീടിന്റെ വാതിൽപ്പടിയിൽ നിന്ന് പൊതുസമൂഹത്തിന്റെ വാതിൽപ്പടിയിലേക്ക് കൊണ്ടുവന്ന യാത്രയിൽ ഇത്തരം കൂട്ടായ്മകൾ നിർണായകമായ പങ്കുവഹിച്ചു. അതിന്റെ ഏറ്റവും വലിയ നേട്ടം, ഒരു സ്ത്രീയെ സഹായം ആവശ്യമുള്ളവൾ എന്ന നിലയിൽ നിന്ന് തീരുമാനമെടുക്കാൻ കഴിവുള്ളവൾ എന്ന നിലയിലേക്ക് മാറ്റിയതാണ്. അയൽക്കൂട്ടത്തിന്റെ വട്ടത്തിലിരുന്ന് ഒരു സ്ത്രീ ആദ്യം എണ്ണുന്നത് പണമായിരിക്കാം. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ എണ്ണി തുടങ്ങുന്നത് സ്വന്തം സാധ്യതകളാണ്. ആദ്യം അവൾ ചോദിക്കുന്നത്

എത്ര രൂപ കിട്ടും എന്നായിരിക്കാം. പിന്നീട് ചോദിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ്. അതിനുശേഷം ചോദ്യം മാറുന്നു, എന്റെ നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു? ഒടുവിൽ അതിലും വലിയൊരു ചോദ്യം ഉയരുന്നു, ഇത് മാറ്റാൻ എനിക്കും കഴിയില്ലേ? ആ ചോദ്യം തന്നെയാണ് പെൺകർത്തൃത്വത്തിന്റെ ജനനം. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന സ്ത്രീ ആദ്യം വഴിയറിയാതെ നിന്നേക്കാം, പക്ഷെ കൂടെ നടക്കുന്ന മറ്റൊരു സ്ത്രീയുടെ കൈ പിടിക്കുമ്പോൾ അവൾക്ക് വഴി തെളിയും. ഒരാളുടെ ധൈര്യം മറ്റൊരാളുടെ ധൈര്യമായി മാറും. ഒരാളുടെ ശബ്ദം കൂട്ടായ ശബ്ദമായി മാറും. ആ കൂട്ടായ ശബ്ദമാണ് പിന്നീട് ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയ ബോധമായി മാറുന്നത്. അതിജീവിക്കാനായി ഒരിക്കൽ കൂട്ടായ്മയിലെത്തിയ സ്ത്രീ ഒടുവിൽ സ്വന്തം ജീവിതത്തിന് അർത്ഥം നൽകാനാണ് അവിടെ തുടരുന്നത്. കുടുംബത്തെ രക്ഷിക്കാനായി തുടങ്ങിയ യാത്ര സ്വന്തം ആത്മാഭിമാനം കണ്ടെത്തുന്ന യാത്രയായി മാറുന്നു. അതുകൊണ്ടാണ് അയൽക്കൂട്ടങ്ങളുടെ കഥ ദാരിദ്ര്യ നിർമാർജനത്തിന്റെ മാത്രം കഥയല്ലാത്തത്. അത് ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും ആഗ്രഹങ്ങളുണ്ട്, എനിക്കും തീരുമാനങ്ങൾ എടുക്കാം, എന്റെ ശബ്ദത്തിനും വിലയുണ്ട് എന്ന് ഒരു സാധാരണ സ്ത്രീ പതുക്കെ തിരിച്ചറിയുന്ന കഥയാണ്. ആ തിരിച്ചറിവിലാണ് യഥാർത്ഥ ജനാധിപത്യം ആരംഭിക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക് വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏതു പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.
1: ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ പലരും അറിയാതെ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. ഇനി നമുക്കിടയിൽ സ്വകാര്യമായ ഒന്നും വേണ്ട എന്നൊരു വിശ്വാസം. വിവാഹം കഴിഞ്ഞാലോ പ്രണയം തുടങ്ങിയാലോ ഒരാളുടെ ജീവിതത്തിന്റെ എല്ലാ വാതിലുകളുടെയും താക്കോൽ മറ്റേയാൾക്ക് കൈമാറണമെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഓരോ മനുഷ്യനും മൂന്ന് വ്യത്യസ്ത വൃത്തങ്ങൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. ആ മൂന്ന് വൃത്തങ്ങളെയും മനസ്സിലാക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു ബന്ധം ആരോഗ്യകരമാകുന്നത്. അവയാണ് പരസ്യമായ ജീവിതം, സ്വകാര്യമായ ജീവിതം, രഹസ്യമായ ജീവിതം. പരസ്യമായ ജീവിതം എന്നത് സമൂഹം കാണുന്ന നമ്മുടെ മുഖമാണ്. ജോലിസ്ഥലത്തും പൊതുവേദികളിലും സുഹൃത്തുക്കൾക്കിടയിലും കുടുംബസംഗമങ്ങളിലും നാം അവതരിപ്പിക്കുന്ന വ്യക്തിത്വം. ഇത് മറ്റുള്ളവർക്ക് കാണാവുന്നതാണ്. ഈ മേഖലയിലെ അനുഭവങ്ങൾ പങ്കാളികൾ പരസ്പരം പങ്കുവയ്ക്കാറുമുണ്ട്. പക്ഷേ ഇവിടെ പോലും ഓരോ വ്യക്തിക്കും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം സൗഹൃദങ്ങൾ നിലനിർത്താനുമുള്ള ചെറിയ സ്വാതന്ത്ര്യം ആവശ്യമാണ്. അതിലും ആഴത്തിലുള്ളതാണ് സ്വകാര്യമായ ജീവിതം. ഒരാൾ തനിച്ചിരിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, ആത്മപരിശോധനകൾ, വായന, സംഗീതം, പ്രാർത്ഥന, എഴുത്ത്, നിശബ്ദത, സ്വന്തം മനസ്സിനോടുള്ള സംഭാഷണങ്ങൾ, ഇതെല്ലാം ഈ വൃത്തത്തിലാണ്. ഇത് ആരിൽ നിന്നും ഒളിച്ചു വയ്ക്കാനുള്ളതല്ല, മറിച്ച് വ്യക്തിത്വം നിലനിർത്താൻ ഓരോ മനുഷ്യനും ആവശ്യമായ വിശ്രമമുറിയാണത്. ഒരു വീടിന് വാതിലുകളും ജനലുകളും പോലെ ഒരു മനസ്സിനും അടച്ചിടാവുന്ന ഒരു മുറിയുണ്ടായിരിക്കണം. അതാണ് സ്വകാര്യത. ഇതിനപ്പുറം മറ്റൊരു വൃത്തമുണ്ട്, രഹസ്യങ്ങളുടെ ലോകം. എന്നാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, എല്ലാ രഹസ്യങ്ങളും തെറ്റല്ല. ബാല്യകാല അനുഭവങ്ങൾ, പങ്കുവയ്ക്കാൻ തയ്യാറാകാത്ത ചില ഓർമ്മകൾ, മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാൻ തൽക്കാലം മനസ്സിൽ സൂക്ഷിക്കുന്ന ചില വികാരങ്ങൾ, ഇവ മനുഷ്യജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. എന്നാൽ പങ്കാളിയുടെ വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ, സാമ്പത്തിക വഞ്ചനകൾ, മറ്റു ബന്ധങ്ങൾ, ജീവിതത്തെ ബാധിക്കുന്ന നിർണായക വിവരങ്ങൾ എന്നിവ സ്വകാര്യതയുടെ പേരിൽ മറച്ചു വയ്ക്കുന്നത് ആരോഗ്യകരമായ ബന്ധത്തിന്റെ ലക്ഷണമല്ല, അതിന് സ്വകാര്യതയല്ല, രഹസ്യവൽക്കരണമെന്നാണ് മനഃശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന വാക്കുകളിൽ ഒന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നത്. അതുപോലെ തന്നെയാണ് സ്വകാര്യത എന്ന വാക്കും. പലർക്കും സ്വകാര്യത എന്നാൽ എന്തോ ഒളിച്ചുകളിയാണെന്നാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ സ്വകാര്യത എന്നത് വിശ്വാസത്തിന്റെ എതിർവശമല്ല, വിശ്വാസത്തിന്റെ തന്നെ അടിത്തറയാണ്. കാരണം വിശ്വാസമുള്ളിടത്ത് നിരന്തരമായ പരിശോധനകളുടെ ആവശ്യമില്ല. ഫോൺ പരിശോധിക്കേണ്ടതില്ല, ഓരോ സന്ദേശത്തിനും വിശദീകരണം ചോദിക്കേണ്ടതില്ല, ഓരോ മൗനത്തിനും സംശയത്തിന്റെ നിറം കൊടുക്കേണ്ടതുമില്ല. ഒരു പക്ഷിയെ സ്നേഹിക്കുന്നു എന്നതിന്റെ അർത്ഥം അതിനെ കൂട്ടിലടയ്ക്കുക എന്നല്ല, അതിന് പറക്കാൻ ആകാശം നൽകുക എന്നതാണ്. ബന്ധങ്ങളും അതുപോലെയാണ്. ഒരാളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അർത്ഥം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നതല്ല, അവർ ആരാണോ അതായി തുടരാൻ കഴിയുന്ന ഒരു സുരക്ഷിതമായ ഇടം സൃഷ്ടിക്കുക എന്നതാണ്. ചില ദമ്പതികൾ വിവാഹത്തിന് ശേഷം പരസ്പരം എല്ലാ സൗഹൃദങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ചിലർ പങ്കാളിയുടെ ഓരോ തീരുമാനത്തിലും ഇടപെടുന്നു. ചിലർ ഏകാന്തമായി ചിലവഴിക്കുന്ന സമയത്തെപ്പോലും സംശയത്തോടെ നോക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് സ്നേഹത്തിന്റെ തീവ്രതയായി തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ അത് പലപ്പോഴും അരക്ഷിതബോധത്തിന്റെ പ്രകടനമാണ്. നിയന്ത്രണം കൂടുന്തോറും ബന്ധം ശക്തമാകില്ല, മറിച്ച് ശ്വാസമുട്ടാൻ തുടങ്ങും. മനഃശാസ്ത്രജ്ഞനായ കാർൽ യുങ് പറഞ്ഞതുപോലെ, ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ മറ്റാർക്കും പൂർണമായി പ്രവേശിക്കാൻ കഴിയാത്ത ഒരു ലോകമുണ്ട്. ആ ലോകം ഇല്ലാതാകുമ്പോഴാണ് വ്യക്തിത്വം നഷ്ടപ്പെടുന്നത്. ബന്ധങ്ങൾ മനോഹരമാകുന്നത് രണ്ടുപേർ ഒന്നായി ലയിക്കുന്നത് കൊണ്ടല്ല, രണ്ടുപേരും സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഒരേ ദിശയിൽ നടക്കാൻ പഠിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആരോഗ്യകരമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കാൻ മൂന്ന് കാര്യങ്ങൾ അനിവാര്യമാണ്. ഒന്നാമത്തേത് വിശ്വാസം, രണ്ടാമത്തേത് അതിരുകളോടുള്ള ബഹുമാനം, മൂന്നാമത്തേത് പരസ്പര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാനുള്ള പക്വത. ഈ മൂന്നുമുണ്ടെങ്കിൽ സ്വകാര്യത ഒരിക്കലും ബന്ധത്തിന് ഭീഷണിയാകില്ല, മറിച്ച് അത് ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ജീവിത പങ്കാളി എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനോ ഉടമസ്ഥയോ അല്ല, മറിച്ച് നമ്മുടെ യാത്രയിലെ സഹയാത്രികനാണ്. അവരുടെ ലോകം പൂർണമായി കീഴടക്കാനുള്ള അവകാശമല്ല സ്നേഹം നൽകുന്നത്, ആ ലോകത്തിലേക്ക് ക്ഷണിക്കപ്പെടാനുള്ള ഭാഗ്യമാണ് നൽകുന്നത്. ക്ഷണിക്കാതെ കടന്നുകയറുന്നത് സ്നേഹമല്ല, അധിനിവേശമാണ്. അതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്നവർ ഓർക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്, പരസ്യമായ ജീവിതം നമുക്ക് ഒരുമിച്ച് പങ്കിടാം, സ്വകാര്യമായ ജീവിതത്തെ പരസ്പരം ബഹുമാനിക്കാം. വിശ്വാസത്തെ തകർക്കുന്ന രഹസ്യങ്ങൾ ഒഴിവാക്കി സത്യസന്ധതയെ ബന്ധത്തിന്റെ അടിത്തറയാക്കാം. അപ്പോൾ മാത്രമേ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക മാത്രമല്ല, ഒരുമിച്ച് വളരുകയും ചെയ്യുകയുള്ളൂ. അതാണ് യഥാർത്ഥ പ്രണയത്തിന്റെ പക്വത. അതാണ് ഒരുമിച്ച് ജീവിക്കലിന്റെ ഏറ്റവും മനോഹരമായ രൂപം.

നമസ്തെ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല. നമ്മളാരും ഒരിക്കലും വിചാരിച്ചതല്ല ഈ ഗ്രാമത്തിലെ നമ്മുടെ ഈ കൊച്ചു വിദ്യാലയത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഈ മഹാനടൻ വന്നെത്തുമെന്ന്. ഇപ്പോഴെന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ശ്രീ അശോകരാജ് അവതരിപ്പിച്ച നൂറുകണക്കിന് ജീവസുറ്റ കഥാപാത്രങ്ങൾ ഒരു തിരശീലയിലെന്ന പോലെ കടന്നുപോവുകയാണ്. ആ നടപ്പിന്റെ ഭംഗി, സംസാരശൈലി, കണ്ണുകളിലെ അഗ്നി, എന്തിന് അർത്ഥവത്തായ ചില മൂളലുകൾ പോലും നമ്മെ ഭ്രമിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം എഴുത്തുകാരന്റെയും സംവിധായകന്റെയും സൃഷ്ടികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ കരുതാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വിനയപൂർവ്വം അറിയിച്ചുകൊള്ളട്ടെ. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അദ്ദേഹം വാരിക്കൂട്ടിയ പുരസ്കാരങ്ങൾ തന്നെ അതിന് തെളിവാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഓരോ മലയാളിയുടെയും അഭിമാന താരമായ കേരളീയ പൗരുഷത്തിന്റെ പ്രതിരൂപമായ താരരാജാവായ ശ്രീമാൻ അശോകരാജിനെ നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്.

വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നാൾ ഈ സ്കൂളിൽ വരുമെന്നോ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമെന്നോ ഞാനും വിചാരിച്ചതല്ല. എല്ലാ നിമിത്തങ്ങളാണ്. ഇന്നോളമുള്ള എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും ഞാൻ മുൻകൂട്ടി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് നിമിത്തങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും വന്ന് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാനിന്നിവിടെ എത്തിപ്പെടുക എന്നുള്ളത് ഒരു നിയോഗമാണ്. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ആപ്പിൾ താഴോട്ട് തന്നെ വീഴും എന്ന് പറയുന്നു. സുരക്ഷാ പ്രശ്നമുള്ളത് കൊണ്ടാണ് നാട്ടുകാർക്ക് ഷൂട്ടിംഗ് കാണാൻ സാധിക്കാതെ വന്നത്. ഇപ്പോ ഞാൻ തന്നെ ഇടപെട്ട് കമാൻഡോസിനെ ഒഴിവാക്കി. ഗുജറാത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ചില ആളുകൾ എന്റെ വീട് ആക്രമിച്ചു. ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ കൊലപാതകിയോ കവർച്ചക്കാരനോ സന്യാസിയോ മതമൗലികവാദിയോ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കലാസൃഷ്ടികൾക്ക് സമൂഹത്തിൽ അത്രയധികം സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. വയലോട്ടിലിയുടെ മാമ്പഴം എന്ന കവിതയിൽ കുഞ്ഞു മരിച്ചപ്പോ പൂങ്കുലം നുള്ളിയതിന്റെ പേരിൽ കുഞ്ഞിനെ ശാസിച്ചതോർത്ത് തേങ്ങിയ അമ്മയുടെ വേദന മലയാളികളുടെ ഹൃദയത്തെ ആഴത്തിൽ അസ്വസ്ഥമാക്കുകയുണ്ടായിരുന്നു. എന്നാൽ ആ കാവ്യം വായിച്ച് അസ്വസ്ഥരായവർ പിന്നീട് കുഞ്ഞുങ്ങളെ തല്ലാതിരുന്നിട്ടില്ല. പൂങ്കുല നുള്ളിയ കുഞ്ഞുങ്ങൾ പിന്നെയും ധാരാളമായി തല്ലിമേടിച്ചിട്ടുണ്ട്. മുന്നിലിരിക്കുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ പ്രായത്തിലുള്ള സൗഹൃദങ്ങളായിരിക്കും ഏറ്റവും വിലപ്പെട്ടതായി പിൽക്കാലത്ത് അനുഭവപ്പെടുക. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല ഉടുപ്പുകളുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, പല നിറത്തിലുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന അശോകരാജനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും. അന്നവൻ വെറും അശോകനായിരുന്നു, നിർധനായ രാജന്റെ മകനായിരുന്നു. മഴയത്ത് നനയാതിരിക്കാൻ കുടയില്ലാത്തതുകൊണ്ട് വാഴയില വെട്ടി അതും ചൂടിക്കൊണ്ട് സ്കൂളിൽ പോയിരുന്ന അശോകൻ. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട ഒരു കൊച്ചുകൂട്ടുകാരൻ എനിക്കുമുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട ബാലൻ. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എന്റെ ബാലൻ. അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമുട്ടായി വാങ്ങിത്തുന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. അവന്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും. എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അവനായിരുന്നു. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. നിലകണ്ണുകളോടെ ഞാൻ ചോദിച്ചു, പല ഇക്കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട, നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും. നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതിയോ?

ഒരു പ്രണയത്തിൽ അകപ്പെട്ട് നാട് വിട്ടുപോയ ബാലനെ ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും അശോക എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർക്കുന്നു. അവന്റെ അശോകന് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടായപ്പോ ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ ഒരു തേങ്ങനോടെ അല്ലാതെ എന്റെ പാലിനെനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം മാറ്റത്തിന്റെ കാറ്റ്. പ്രഭാതത്തിൽ നമ്മുടെ ജനലിലൂടെ കടന്നുവരുന്ന കാറ്റുപോലെയാണ് മാറ്റം. ചിലപ്പോൾ അത് തണുത്ത കാറ്റായി വന്ന് നമ്മളെ ഉണർത്തുന്നു. മറ്റു ചിലപ്പോൾ അതൊരു കൊടുങ്കാറ്റായി വന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാം തകർത്തെറിയുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മാറ്റമെന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ അനുവാദത്തിനായി കാത്തു നിൽക്കില്ല. നമ്മൾ പലപ്പോഴും മാറ്റങ്ങളെ ഭയപ്പെടുന്നു. നമ്മുടെ സുരക്ഷിതത്വ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമ്മൾ മടിക്കുന്നു. പക്ഷെ ഒരു വിത്ത് മണ്ണിനടിയിൽ കിടന്നുകൊണ്ട് അതിന്റെ പുറന്തോട് പൊട്ടിച്ചാലേ അതൊരു വലിയ മരമായി വളരുകയുള്ളൂ. അതുപോലെ നമ്മൾ മാറ്റങ്ങളെ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് വളരാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിലെ ഒരു ചെറിയ മീനിന് എപ്പോഴും കടലിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ മീനിന് പുഴയിലെ ജീവിതം സുരക്ഷിതമായിരുന്നു. പുഴയിൽ അതിന് ധാരാളം ഭക്ഷണം കിട്ടിയിരുന്നു. മറ്റു മീനുകൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഒരു വലിയ കാറ്റ് വീശിയപ്പോ പുഴയിലെ വെള്ളം കരകവിഞ്ഞൊഴുകി. ആ ഒഴുക്കിൽ ആ മീൻ കടലിലേക്ക് എത്തപ്പെട്ടു. ആദ്യം ആ മീൻ ഭയന്നുപോയി. പുഴയിലെ സുരക്ഷിതമായ ജീവിതം നഷ്ടപ്പെട്ടതിൽ അത് ദുഃഖിച്ചു. പക്ഷെ പതിയെ പതിയെ അത് കടലിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. അത് പുതിയ മീനുകളെ കണ്ടുമുട്ടി, പുതിയ കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ആ മീനിന് മനസ്സിലായി പുഴയിൽ ജീവിച്ചപ്പോൾ അതിന് ലഭിക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ കടലിലുണ്ടെന്ന്. ആ മാറ്റം അതിന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവന്നു. ഈ കഥയിലെ മീനിനെ പോലെയാണ് നമ്മളും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സുരക്ഷിതത്വ മേഖലയിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നു. പക്ഷെ മാറ്റത്തിന്റെ കാറ്റ് നമ്മളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. മാറ്റത്തെ നമ്മൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? ഒന്ന്, മാറ്റത്തെ ഒരു അവസരമായി കാണുക. മാറ്റങ്ങൾ നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും പുതിയ കഴിവുകൾ നേടാനും സഹായിക്കും. രണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. മാറ്റത്തിനനുസരിച്ച് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അതിനെ നമ്മൾ ഒരു വെല്ലുവിളിയായി കാണാതെ ഒരു അവസരമായി കാണുക. മൂന്ന്, പോസിറ്റീവായി ചിന്തിക്കുക. മാറ്റം നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ കൊണ്ടുവരൂ എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കണം. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. മാറ്റത്തെ നമ്മൾ ഭയപ്പെടാതെ അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാം. മാറ്റത്തിന്റെ കാറ്റ് നമ്മളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾക്ക് മാറ്റത്തെ ഒരു സുഹൃത്തായി കാണാം. ഈ ദിവസം നിങ്ങൾക്ക് മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള ശക്തി നൽകട്ടെ. നന്ദി. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് സന്തോഷം നൽകിയ ഒരു ചെറിയ മാറ്റം എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ. ഉത്തരം സന്തോഷം നൽകിയേക്കും.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് സിനിമകളും സോഷ്യൽ മീഡിയയും ലഹരിയെ മഹത്വവൽക്കരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും കൈകളിലിരിക്കുന്ന മൊബൈൽ ഫോണുകളും അവർ കാണുന്ന സിനിമകളും വെബ് സീരീസുകളും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും ലഹരി ഉപയോഗത്തെ എങ്ങനെയാണ് ആകർഷകമായി ചിത്രീകരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇതൊരു നിശബ്ദ പ്രചാരണം പോലെ നമ്മുടെ വീടുകൾക്കുള്ളിൽ നടക്കുന്നു. സിനിമകൾക്ക് ഒരു സമൂഹത്തിന്റെ ചിന്താഗതിയെ സ്വാധീനിക്കാനുള്ള കഴിവ് വളരെ വലുതാണ്. എന്നാൽ പല ആധുനിക സിനിമകളും വെബ് സീരീസുകളും ലഹരി ഉപയോഗത്തെ ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത രീതിയിലാണ്. സിനിമയിലെ നായകൻ ദേഷ്യത്തിലോ നിരാശയിലോ അല്ലെങ്കിൽ അതിബുദ്ധിമാനായ ഒരു വ്യക്തിയാകുമ്പോഴും അയാൾക്ക് പശ്ചാത്തലമായി മദ്യപാനമോ പുകവലിയോ മയക്കുമരുന്ന് ഉപയോഗമോ കാണിക്കാറുണ്ട്. ഇത് യുവജനങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് ധൈര്യത്തിന്റെയോ പ്രതിഷേധത്തിന്റെയോ അതിബുദ്ധിയുടെയോ ലക്ഷണമാണ് എന്നൊരു തെറ്റായ ധാരണ സൃഷ്ടിക്കുന്നു. ഒരു കഥാപാത്രം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മദ്യപാനം തിരഞ്ഞെടുക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ലഹരി ഒരു എളുപ്പവഴിയാണ് എന്നൊരു സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങൾ അതിമനോഹരമായ പശ്ചാത്തല സംഗീതത്തോടെയും കളർ ടോണുകളോടെയും അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ മറച്ചു പിടിക്കപ്പെടുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയുടെ കഷ്ടപ്പാടുകളോ കുടുംബം അനുഭവിക്കുന്ന ദുരിതമോ ഈ രംഗങ്ങളിൽ കാണിക്കാറില്ല. ഇന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഇവിടെയാണ് ലഹരിയുടെ സ്വാധീനം അതിവേഗം പടർന്നു പിടിക്കുന്നത്. കൂൾ ട്രെൻഡുകൾ. ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ലഹരി ഉപയോഗത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ട്രെൻഡായി അവതരിപ്പിക്കാറുണ്ട്. പുകവലിക്കുന്നതിന്റെയോ മദ്യം ഉപയോഗിക്കുന്നതിന്റെയോ ചിത്രങ്ങളും റീലുകളും പങ്കുവയ്ക്കുന്നത് കൗമാരക്കാർക്കിടയിൽ ഇതൊരു സാധാരണ കാര്യമാണെന്നും സമൂഹത്തിൽ അംഗീകാരം നേടാൻ ഇത് ആവശ്യമാണെന്നും ഉള്ള ചിന്ത ഉണ്ടാക്കുന്നു. മദ്യപാനത്തെക്കുറിച്ചോ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചോ ഉള്ള മീമുകളും തമാശ വീഡിയോകളും വ്യാപകമായി പ്രചരിക്കുന്നു. ഇത് ലഹരിയുടെ ഗൗരവ സ്വഭാവം ഇല്ലാതാക്കുകയും അതിനെ ഒരു സാധാരണ വിനോദമായി കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ചില പ്ലാറ്റ്ഫോമുകളിലൂടെ മയക്കുമരുന്നുകൾ എങ്ങനെ ലഭിക്കുമെന്നോ എങ്ങനെ ഉപയോഗിക്കാമെന്നോ ഉള്ള വിവരങ്ങൾ രഹസ്യമായി കൈമാറാനുള്ള സാധ്യതയുണ്ട്. ഡിജിറ്റൽ സ്വാധീനം ശക്തമായ ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സിനിമകളിലും സോഷ്യൽ മീഡിയയിലും കാണുന്നതെല്ലാം യാഥാർത്ഥ്യമല്ലെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. ഒരു സിനിമയിലെ കഥാപാത്രം ലഹരി ഉപയോഗിക്കുമ്പോൾ അത് തിരക്കഥയുടെ ആവശ്യമാണ്, അല്ലാതെ ജീവിതത്തിന്റെ ആവശ്യമല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഒരു പോസ്റ്റോ റീലോ കാണുമ്പോൾ അതിനെ വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണാൻ പഠിപ്പിക്കുക. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണ്, ഇത് കാണുന്നവർക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന സിനിമകളിലെയും സീരീസുകളിലെയും ലഹരി രംഗങ്ങളെക്കുറിച്ച് അവരുമായി തുറന്ന് സംസാരിക്കുക. ഈ സിനിമയിലെ നായകൻ മദ്യപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിനക്ക് വിഷമം തോന്നാത്തത്, അവന്റെ യഥാർത്ഥ പ്രശ്നം ലഹരിയാണോ എന്ന് ചോദിക്കുക. കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയം നിയന്ത്രിക്കുക. അവർ പിന്തുടരുന്ന അക്കൌണ്ടുകളെക്കുറിച്ചും അവർ കാണുന്ന ഉള്ളടക്കത്തെക്കുറിച്ചും ഒരു നിരീക്ഷണം രക്ഷിതാക്കൾക്കുണ്ടായിരിക്കണം. ഡിജിറ്റൽ ലോകം ഒരു വലിയ ശക്തിയാണ്. ആ ശക്തിയെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനും തിന്മയെ തള്ളിക്കളയാനും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.
1: ലഹരിക്കെതിരെ

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ചെറുധാന്യങ്ങളെ ചെറുതായി കാണേണ്ടതില്ല. നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമാ പേര് നമ്മൾ മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മുടെ പല സംഭാഷണങ്ങൾക്കിടയിലും അവസരോചിതമായി പഴഞ്ചൊല്ല് കണക്കെ പലപ്പോഴും നമ്മളത് ഉപയോഗിക്കാറുണ്ട്. വലിപ്പത്തിലല്ല കാര്യം, ഗുണമേന്മയാണ് പ്രധാനം എന്ന അർത്ഥത്തിലാണ് നാം ഈ വാചകം ഉപയോഗിക്കുക. അതുപോലെ ചെറുധാന്യങ്ങൾ പേരിലും കാഴ്ചയിലും ചെറുതെങ്കിലും അവർ നിസ്സാരക്കാരല്ല. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ പോഷകങ്ങളുടെ ഒരു കലവറയാണ്. ഇന്ത്യയിൽ പല ഇനത്തിൽപ്പെട്ട മില്ലറ്റുകൾ പരമ്പരാഗതമായി കൃഷി ചെയ്യുകയും തദ്ദേശീയ ധാന്യമായി ഉപയോഗിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ബജ്ര, ചോളം, റാഗി, ചാമ, തിന, പനിവരക്, കുതിരവാലി അല്ലെങ്കിൽ കവടപ്പുല്ല് എന്നിവ നമുക്ക് പരിചിതങ്ങളായ ചെറുധാന്യങ്ങളാണ്. ചെറുവിത്തുകളുള്ള പുല്ലുവർഗത്തിൽപ്പെട്ടവയാണ് ചെറുധാന്യങ്ങൾ. ഉൽപാദനക്ഷമതയും ഹ്രസ്വകാല വളർച്ചയും കാരണം വരണ്ടതും ഉയർന്ന താപനിലയുള്ള സാഹചര്യങ്ങൾ പോലും ഈ വിളയ്ക്ക് അനുകൂലമാണ്. ഇന്ത്യയുടെ ശിപാർശ പ്രകാരം ഐക്യരാഷ്ട്രസഭ 2023 വർഷത്തെ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അഥവാ ഇന്റർനാഷണൽ മില്ലറ്റ് ഇയറായി പ്രഖ്യാപിച്ചിരുന്നു. കണ്ടില്ലേ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിസ്സാരക്കാരനല്ല ചെറുധാന്യങ്ങൾ. പ്രോട്ടീന്റെ അളവും ഭക്ഷ്യയോഗ്യമായ നാരുകളുടെ അളവും മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ടുതന്നെ പ്രമേഹ രോഗ നിയന്ത്രണത്തിനും കൊളസ്ട്രോൾ നിയന്ത്രണത്തിനും മില്ലറ്റുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രോട്ടീന്റെയും നാരുകളുടെയും കലവറയായ ചെറുധാന്യങ്ങൾ അവശ്യ വിറ്റമിനുകൾ, കാൽസ്യം, ഇരുമ്പ്, സിങ്ക്, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതു ലവണങ്ങളാലും സമൃദ്ധമാണ്. ഒരു കാലത്ത് നമ്മുടെ പാടങ്ങളിൽ ഈ ഗണത്തിൽപ്പെടുന്ന ചാമയും

0: തിനയും ചോളവും കുവരകുമെല്ലാം കൃഷി ചെയ്തിരുന്നു. അന്നിവയ്ക്ക് നമ്മുടെ ആഹാരക്രമത്തിൽ ഒരു പ്രധാന സ്ഥാനവും ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്കെപ്പോഴോ ജങ്ക് ഫുഡുകളുടെ അതിപ്രസരത്തിൽ കണ്ണു മഞ്ഞളിച്ചപ്പോഴോ ആണോ എന്നറിയില്ല, നമ്മൾ മലയാളികൾ ചെറുധാന്യങ്ങളെ മറന്നുപോയി. എന്നാൽ മൾട്ടിഗ്രെയിൻ ബിസ്ക്കറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് സിറിയൽസ്, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ആട്ട, മില്ലറ്റ് കഫേകൾ, എന്തിനേറെ പറയുന്നു മില്ലറ്റ് ബിരിയാണി വരെ ഇന്ന് വിപണിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പുതിയ രൂപത്തിലും ഭാവത്തിലും ചെറുധാന്യങ്ങൾ തിരിച്ചെത്തി തുടങ്ങിയിരിക്കുന്നു. ഇന്റർനെറ്റിന്റെ വിപുലീകരണവും ആരോഗ്യകരമായ ജീവിതശൈലിയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും മൂലം ചെറുധാന്യങ്ങൾ ലോകമെമ്പാടുമുള്ള അടുക്കളകളിൽ പതുക്കെ അതിന്റെ സ്ഥാനം തിരിച്ചുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റേതൊരു നല്ല ഭക്ഷണത്തെയും പോലെ ചെറുധാന്യങ്ങളുടെ കാര്യത്തിലും മിതത്വം നിർബന്ധമാണ്. ആഴ്ചയിൽ 3-4 തവണ ഇവ കഴിക്കുന്നത് സുരക്ഷിതമാണ്. റാഗി, ജോവർ തുടങ്ങിയവ ദിവസവും 1 നേരം ഭക്ഷണത്തിലോ ലഘുഭക്ഷണത്തിലോ ഉൾപ്പെടുത്തി കഴിക്കാം. ഉയർന്ന അളവിലെ നാരുകൾ ശരീരത്തിൽ നിന്ന് വളരെയധികം വെള്ളം ആഗിരണം ചെയ്യുകയും ഉള്ളിൽ നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇവ കഴിക്കുമ്പോൾ സ്വയം ജലാംശം നിലനിർത്താൻ ശ്രദ്ധിക്കുക. പോഷക സമൃദ്ധിയിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച ചെറുധാന്യങ്ങളെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ജീവിതത്തിന്റെയും ഭക്ഷണത്തിന്റെയും സന്തുലനാവസ്ഥയ്ക്ക് കരുത്തേകാൻ ചെറുധാന്യങ്ങൾക്ക് സാധിക്കും. ആരോഗ്യകരമായ ഭാവിക്കായി ചെറുധാന്യങ്ങളെയും നമുക്ക് ഒപ്പം കൂട്ടാം.
1: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. അടൂർ ഭവാനിയുടെ ആദ്യ ചിത്രമായിരുന്നു ശരിയോ തെറ്റോ. മംഗള പിക്ചേഴ്സിന്റെ ബാനറിൽ തിക്കുറിശ്ശി സുകുമാരൻ നായർ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രം പ്രദർശനത്തിനെത്തിയത് 1953 സെപ്റ്റംബർ 6 തീയതിയായിരുന്നു. കഥയും സംഭാഷണവും ഗാനരചനയും തിക്കുറിശ്ശിയുടേതായിരുന്നു. വി ദക്ഷിണാമൂർത്തിയുടേതായിരുന്നു ഈണങ്ങൾ. ജോസ് പ്രകാശും കുട്ടപ്പൻ ഭാഗവതരും പീലിയിലയും മീനാ സുലോചനയുമായിരുന്നു ഗാനങ്ങൾ ആലപിച്ചത്. ജോസ് പ്രകാശ് ആദ്യം പിന്നണി ഗായകനായ ചിത്രവും ശരിയോ തെറ്റോ ആയിരുന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം എം ആർ രംഗനാഥനും ചിത്രസന്നിവേശം എസ് വില്യംസുമായിരുന്നു നിർവഹിച്ചത്.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയോ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മനസ്സിൽ പീലി വിടർത്തി നിന്നാടുന്ന പാട്ടിന്റെ മായാമയൂരങ്ങൾ, മന്ദാനിലനെ പോലെ അത് തഴുകി വന്നെത്തുന്നു. ശിശിരനിലാവിന്റെ ചാരുത, പാട്ടിന്റെ പത്മരാഗങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം എസ് ജാനകി ആലപിച്ച ഗാനം. രചന ശരത് വയലാർ, സംഗീതം വിദ്യാസാഗർ, ചിത്രം ചാന്തുപൊട്ട്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ചാലും മൂടിൽ നിന്നും രമേശൻ, ഗിരീശൻ.

ആകാശമേലാപ്പിൽ ആരോ കുടഞ്ഞിട്ട സ്വർണപ്പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ. രാവിന്റെ ഹൃദ്യതയിൽ ആകാശം നോക്കിക്കിടന്ന ബാല്യകൗമാരങ്ങൾ. അന്നു കേട്ട പാട്ടുകൾക്കൊക്കെയും ഇന്ന് ഇത്ര കാലം എത്തുമ്പോൾ ആത്മീയമായ നൊമ്പര ചാരുത. കേൾക്കുന്ന പാട്ടുകൾക്കൊക്കെയും ഹൃദയനിലാവിന്റെ പരിമളം. ഉള്ളൂരിൽ നിന്നും മനോഹരൻ, രമേശൻ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. രചന ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, സംഗീതം ജാസി ഗിഫ്റ്റ്. അശ്വാരൂഢൻ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് ജാസി ഗിഫ്റ്റും അഖില ആനന്ദും ചേർന്ന്.

പുഴയിലാളും വെയിൽ. സായാഹ്നം നിലയെ സ്വർണം കൊണ്ടു മൂടുന്നു. കാറ്റിലിളകുന്ന ഓളങ്ങളിൽ സൂര്യൻ തങ്കമായി അലിഞ്ഞു ചേരുന്നു. സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സുമായി പുഴയോരത്തെ മണൽപ്പരപ്പിൽ മലർന്നു കിടക്കുമ്പോൾ കാതിൽ കാറ്റുപറഞ്ഞ കിന്നാരം ഒരു പാട്ടായി തഴുകിത്തലോടി കടന്നുപോകുന്നു. കേൾക്കാം ഭാഗ്യദേവത എന്ന ചിത്രത്തിലെ കാർത്തിക് ആലപിച്ച ഗാനം. സംഗീതമേളയ രാജ, രചന ശരത് വയലാർ. ഗാനം ആവശ്യപ്പെടുന്നത് അയനിക്കാട് നിന്നും സ്നേഹ, രവികുമാർ, പുഷ്പവല്ലി എന്നിവർ.

സ്വച്ഛന്ദമായി തരുഛായകളിൽ മാരുതൻ മെല്ലെ എഴുതും കാവ്യബിംബങ്ങളിൽ പ്രണയം ഉപമാനമില്ലാതെ പൂത്തുനിൽക്കുമ്പോൾ പാട്ടൊരുക്കും വിരുന്നിന്റെ വസന്തചാരുതകൾ ചുറ്റും സ്വപ്നങ്ങൾ തൻ ചിത്രശലഭ നർത്തനം. അനിൽ പനച്ചൂരാന്റെ രചനാ വൈഭവത്തിൽ പിറന്ന ഗാനത്തിന് സംഗീത സുഹൃതം അർപ്പിച്ചിരിക്കുന്നത് മോഹൻ സിതാര. പുതുക്കുളങ്ങര നിന്നും രാമചന്ദ്രൻ നായർ, ശ്രീകുമാരി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം ആലപിച്ചത് മോഹൻലാൽ. ചിത്രം ഭ്രമരം.

നീ വരുവോളം ഞാൻ ഈ നിഴലിന്റെ ഇഴകൾ നെയ്തുകൊണ്ടിരിക്കും. നീ വരുവോളം ജാലകത്തിലൂടെ അജ്ഞാത കാമുകിയായി കാത്തു നിൽക്കും. നിന്റെ കാലുച്ചയിൽ വസന്തം പീലി വിടർത്തുന്നത് ഞാൻ അറിയുന്നു. നിന്റെ മിഴിപ്പൂവുകളിൽ ശിശിരം ചിറകുകുടയുന്നതും ഞാൻ അറിയുന്നു. പടികടന്ന് കയറി വരുന്ന ഒരു പാട്ട് കേൾക്കാം. കഠിനംകുളത്ത് നിന്നും ഗോപിനാഥൻ, സുഷമ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. രചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ. ആലാപനം KJ യേശുദാസും സംഘവും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം നീലത്താമര എന്ന ചിത്രത്തിലെ ഗാനം. രചന ശരത് വയലാർ, സംഗീതം വിദ്യാസാഗർ, ആലാപനം ശ്രീകുമാർ വാക്കീൽ, ശ്രേയ ഘോഷാൽ എന്നിവർ. ഗാനം ആവശ്യപ്പെടുന്നത് റസൽപുരത്ത് നിന്നും മായ.

അനിൽ പനച്ചൂരാൻ രചന നിർവഹിച്ച ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. സംഗീത മൗസേപ്പച്ചൻ, ആലാപനം രഞ്ജിത് ഗോവിന്ദ്. ബോഡിഗാർഡ് എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അരുമാളൂരിൽ നിന്നും സിന്ധു, ഗംഗ, മായ, ഷീന എന്നിവർ.

പകർന്ന സ്വപ്നത്തിന്റെ ഉൾച്ചൂടിൽ എത്ര നാൾ പരിഭവം പറയാതിരുന്നുവെന്നറിയുക. പടർന്ന മൗനത്തിന്റെ ചില്ലകളിൽ എത്ര നാൾ വ്യഥ പൊതിഞ്ഞെല്ലാം മറന്നുവെന്നറിയുക. എല്ലാം ഒരു പാട്ടിന്റെ പല്ലവിയിൽ ഒതുക്കുവാൻ വയ്യ. എങ്കിലും ഞാൻ എന്റെ നൊമ്പരപ്പൊട്ടുകൾ ഒരു പാട്ടിന്റെ ഹൃദയ ചിമിഴിൽ എടുത്തുവെക്കുന്നു. ദീപക് ദേവ് ഈണം പകർന്ന ഗാനം ആവശ്യപ്പെടുന്നത് കുറുവിലങ്ങാട് നിന്ന് കുട്ടൻ പ്രസന്നൻ രാധാകൃഷ്ണൻ, രചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ആലാപനം ജോബ് കുര്യനും റീതയും സംഘവും, ചിത്രം ഉറുമി.

ഇടനാഴിയിൽ നിന്ന് പാട്ടിന്റെ പുഷ്പകമ്പളം. വയലിനിൽ ഒരു ദുഃഖ ഹേമന്ത സന്ധ്യ മുരളുന്നു. നിലാവിൽ പൂത്തു നിൽക്കുന്ന കനകാംബരങ്ങൾ. റൺ ബേബി റൺ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു. നെടുമങ്ങാട് നിന്ന് ഷജീല, സാജിദ, ഷബ്ന എന്നിവർ. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രതീഷ് വേഗ. ഗാനം ആലപിച്ചത് മോഹൻലാൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പിനാഥം. ഒറ്റക്കമ്പിനാഥത്തിൽ ഇന്ന് മലയാള ചലച്ചിത്രത്തിലെ ആദ്യ നായിക പി കെ റോസിയെക്കുറിച്ച് കേൾക്കാം. നമുക്ക് നേരെ ഒഴുകി വന്ന അവളുടെ കണ്ണുനീർ തുള്ളികളിൽ ഒന്നിനെ നമ്മളൊരു സെല്ലുലോയിഡ് പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഗന്ധമില്ലാത്ത, സ്വാദില്ലാത്ത, നിറമില്ലാത്ത ഒരു കണ്ണുനീർ തുള്ളി. ഏറ്റവും ശുദ്ധമായ നീർധാരയിൽ നിന്നൊരു തുള്ളി. ലൂയി ജാനുവലിൻ്റെ ഈ വാക്കുകൾ വായിക്കുമ്പോൾ അത് മലയാള ചലച്ചിത്രത്തെക്കുറിച്ച് എഴുതിയതാണെന്ന് തോന്നും. മലയാള സിനിമയുടെ ആദ്യത്തെ സെല്ലുലോയിഡ് പെട്ടിയിൽ നിന്ന് ഒഴുകിപ്പെടർന്ന അവളുടെ കണ്ണുനീർ അതിനും ആധുനികമായ ഡിജിറ്റൽ ദൃശ്യങ്ങളിലും നനവ് പടർത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം. പി കെ റോസിയെക്കുറിച്ച് നമുക്ക് 1000 പുസ്തകങ്ങൾ എഴുതാം, 100 സിനിമകൾ എടുക്കാം, അവളുടെ പേരിൽ സിനിമാശാലകൾ പണിയാം, അവളുടെ പേരിൽ പുരസ്കാരങ്ങൾ നൽകാം, അതൊന്നും പക്ഷേ അവളിൽ നിന്നൊഴുകിയ കണ്ണുനീരിനെ തുടയ്ക്കാൻ മതിയായി എന്ന് വരില്ല. സ്വന്തം അഭിനയം തിരശീലയിൽ ഒന്ന് നേരാമണ്ണം കാണാൻ പോലും കഴിയാതെ കുടിലിലിരുന്ന് അവളൊഴുക്കിയ കണ്ണീരിന് പശ്ചാത്താപത്തിൻ്റെ ഏതറ്റം വരെ നമ്മൾ പോയാലും പോരെ തന്നെ. നമ്മൾ ആ ഹൃദയത്തെ പൊള്ളിച്ചു, അത്രമേൽ നമ്മൾ ആ ആത്മാവിനെ വ്രണിതപ്പെടുത്തി. കേരളത്തിലെ ദുരഭിമാനികളുടെ ക്രൂരമായ വേട്ടയാടലിൽ നിന്ന് രക്ഷപ്പെടാൻ അയൽ സംസ്ഥാനത്തേക്ക് ഓടിപ്പോയി. ആട്ടിയോടിച്ചത് ഒരു സംസ്കാരത്തെയാണ് എന്ന് നമ്മൾ ഓർത്തില്ല. ജാതിക്കോമരങ്ങൾക്ക് മുന്നിൽ വലിയൊരു സംസ്കാരം മുട്ടുമടക്കി. മായ്ച്ചു കളയാനാകാത്ത ഒരു നാണക്കേടായി അത് കൈരളിയുടെ മാനസത്തിൽ പറ്റിക്കിടന്നു. അത് മാഞ്ഞു പോകണമെങ്കിൽ പി കെ റോസി ഇവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം, പല വേദികളിൽ, പല ഭൂമികകളിൽ.

ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരത്തിന് പി കെ റോസി പുരസ്കാരം എന്ന് നാമകരണം ചെയ്യുന്ന നാളുകൾക്കായി നമുക്ക് കാതോർക്കാം. ജെസി ഡാനിയൽ എന്ന സാഹസികൻ വിഗതകുമാരനിൽ റോസിയെ നായികയാക്കി. സരോജം എന്ന നായർ സ്ത്രീയായി വേഷമിടാൻ ഇവൾക്കെന്തു ധൈര്യമെന്നാരോപിച്ച് പുലയ ക്രിസ്ത്യാനിയായതുകൊണ്ട് മാത്രം റോസിയെ യാഥാസ്ഥിതിക നായർ സമൂഹം ആക്രമിച്ചു. പ്രമാണിമാർ റോസിക്കും ഡാനിയലിനും അവരുടെ സിനിമയ്ക്കും എതിരായി തിരിഞ്ഞു. സ്ക്രീൻ കത്തിച്ചു, തിയേറ്റർ അടിച്ചു തകർത്തു. താൻ അഭിനയിച്ച ചലച്ചിത്രം കാണാൻ പോലുമാകാതെ അവൾ നാടുവിട്ടു. ജാതിയുടെ വടിവാൾ കൊണ്ട് മുറിവേറ്റ് പിടഞ്ഞവൾ, അപമാനിക്കപ്പെട്ടവൾ. ദൃശ്യചാരുതയാർന്ന തിരശീലയിൽ നിന്ന് എന്നെന്നേക്കുമായി അദൃശ്യമായി പോയവൾ പി കെ റോസി.

നിലാവിൽ നീ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ആകാശം തിരശീലയാകുന്ന രാത്രി, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിൽ നീ കണ്ണുമിഴിക്കുന്നു. കടൽ നിശബ്ദമാകുന്നില്ല. ആർത്തലയ്ക്കുന്ന തിരമാലകളിൽ നിന്റെ മനസ്സും വ്യഥിതമാകുന്നു. നക്ഷത്രമെന്ന് തിരിച്ചറിയാതെ കരിക്കെട്ടയാണെന്ന് കൽപ്പിച്ച സാമൂഹിക

ചലച്ചിത്രത്തെ സ്നേഹിക്കുന്ന ഏതൊരു മലയാളിയുടെ മനസ്സിലും പി കെ റോസി ഒരു വിങ്ങലാണ്. പി കെ റോസിയുടെ ജീവിതകഥയും മലയാള ചലച്ചിത്ര ചരിത്രത്തിന്റെ ആദ്യ അധ്യായങ്ങളും ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ തെളിഞ്ഞുവരുന്നത് ധീരവിപ്ലവത്തിന്റെ അരുണാഭമായ നക്ഷത്രങ്ങളാണ്. ജാതിയുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് ആശാന്റെ വരികൾ കടം കൊണ്ടു പറഞ്ഞാൽ ഗ്രാമത്തിൻ പുറത്തങ്ങ് വസിക്കുന്ന ഏതോ കീഴാളന്റെ മകൾ, കാക്കാരിശി നാടകത്തിനപ്പുറം സിനിമയെന്ന കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്നവൾ, മനസ്സിൽ പോലും സ്വപ്നങ്ങൾ കാണാൻ അനുവാദമില്ലാതിരുന്നവൾ, അറിഞ്ഞുകൂടാതിരുന്നവൾ, അവളെയാണ് കലയുടെ അന്നോളമുണ്ടായിരുന്ന മുഴുവൻ പരമ്പരാഗത ധാരകളെയും നിരസിച്ചുകൊണ്ട് സവർണയാക്കി അഭിനയിപ്പിച്ചത്. സത്യത്തിൽ യഥാർത്ഥ വിപ്ലവകാരി ജെ സി ഡാനിയൽ തന്നെയാണ്. ജാതിവെറിക്കെതിരെ അയാൾ ചെയ്തെടുത്തോളം വിപ്ലവമെന്നും ഇവിടെ വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ചരിത്രത്തിന്റെ ഭാഗമാവുകയും അതേ ചരിത്രത്തിൽ നിന്ന് ബഹിഷ്കൃതരാവുകയും ചെയ്തവർ ആദ്യ സംവിധായകനും ആദ്യ നായികയും ജെ സി ഡാനിയലും പി കെ റോസിയും.

ഈ മലയാളക്കരയിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമാ പടം പിടിക്കുന്നത്. അതിലെ നായികയാവുന്നത് ഈ റോസമ്മ. അങ്ങനെ കൂട്ടുകാരോട് പറയുമ്പോൾ അവൾ എത്രമാത്രം ആനന്ദിച്ചിട്ടുണ്ടാവും. ഓരോ തവണ ക്യാമറയ്ക്ക് മുന്നിൽ സരോജം എന്ന കഥാപാത്രമായി നിന്നപ്പോഴും എത്രമേൽ സന്തോഷത്തോടെ ആ ഹൃദയം തുടിച്ചിട്ടുണ്ടാവും. ആഗ്രഹങ്ങളും ആനന്ദവുമെല്ലാം തച്ചുടയ്ക്കപ്പെടുമെന്നും നാടുവിട്ടോടേണ്ടതായി വരുമെന്നും അവൾ ഒരിക്കലും നിനച്ചിരുന്നില്ല. മറ്റൊരിടത്ത് ജീവിതത്തെ നട്ടു നനച്ചു വളർത്തുമ്പോൾ മലയാളക്കരയിലെ പ്രാമാണിത്വത്തെക്കുറിച്ച് ആ കലാകാരിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നതെന്തായിരിക്കാം? പുച്ഛവും പരിഹാസവുമല്ലാതെ മറ്റെന്താ?

അഭിനയിച്ച ചലച്ചിത്രത്തെക്കുറിച്ച് ഒരു വിശേഷവും അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. തിയേറ്ററിന് തീയിട്ടതും ആക്രമണമുണ്ടായതും അതേ തുടർന്ന് ഓടിപ്പോരേണ്ടി വന്നതും മാത്രമറിയാം. കോലാഹലമെല്ലാം കെട്ടടങ്ങി മാലോകരെല്ലാം തൻ്റെ ചിത്രം കണ്ടുകാണുമെന്ന് സ്വപ്നം കണ്ടിരിക്കാം. അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്നും ജാതി അതിൻ്റെ ദുർഭൂതഗണങ്ങളുമായി വിരാജിച്ചു എന്നും ചലച്ചിത്രത്തിൻ്റെ അണിയറകളിൽ ഇപ്പോഴും അതിൻ്റെ അന്തർധാരകൾ സജീവമായിരിക്കുന്നുവെന്നും ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു.

ഒരുപക്ഷെ ലോകത്തിൽ ഒരു സ്ത്രീ അഭിനേത്രിക്കും സിദ്ധിക്കാനാവാത്ത ചില കാര്യങ്ങൾ പി കെ റോസിക്ക് ലഭ്യമായി എന്നതാണ് ചരിത്ര സത്യം. പക്ഷേ അതിനവൾക്ക് അവളെ തന്നെ ബലി കൊടുക്കേണ്ടതായി വന്നു. ജാതി വ്യവസ്ഥയുടെ കെട്ടുകൾ നന്നായി മുറുകിയിരുന്ന കാലം, കീഴാളരിൽ നിന്ന് മാർഗം കൂടി ഒരു അന്യവൽക്കരണം ചെയ്ത പെൺകുട്ടി, മതവും ജാതിയും പരസ്പരം ചേർന്ന് കെട്ടിപ്പൊക്കിയ ഉരുക്കുകോട്ടയ്ക്കകത്തു നിന്നാണ് അവളേറ്റവും നവീനമായ സിനിമ എന്ന കലാരൂപത്തിന്റെ തട്ടകത്തിലെത്തിച്ചേരുന്നത്. അത്രയും ആധുനികമായ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാകാൻ അന്ന് ആർക്കും കഴിഞ്ഞില്ലെന്നു മാത്രമല്ല, വരേണ്യവർഗത്തിലെ സ്ത്രീകൾക്ക് സിനിമ എന്തെന്നു പോലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അത്രമാത്രം അന്ധമായ ലോകത്ത് അവരൊക്കെ അടങ്ങി ഒതുങ്ങി അടിമകളായി കഴിഞ്ഞ കാലത്താണ് പി കെ റോസി സ്വതന്ത്രമായി നവീനമായ ഒരു സാംസ്കാരിക ഭൂമിയിൽ കാലുകുത്തുന്നത്. അന്ന് അവളോളം പോന്ന ഒരു പുരോഗമന ചിന്താഗതിക്കാരി വേറെ ഉണ്ടായിരുന്നില്ലെന്ന് വേണം കരുതാൻ.

തൈക്കാട് നിന്ന് പട്ടത്ത് ശാരദാവിലാസം വരെ കാൽനടയായി ചെന്നാണ് ചിത്രീകരണത്തിന്റെ ഭാഗമായത്. അത്രയും യാത്രകളിൽ അവൾ കണ്ട കാഴ്ചകൾ, അതേക്കാളുപരി അവൾ നെയ്തെടുത്ത സ്വപ്നങ്ങൾ, ജീവിതത്തിലെ മോഹങ്ങൾ, മനതാരിൽ അവൾ സരോജമായി, കഥാപാത്രത്തിന്റെ ഭാവപ്രകാശങ്ങൾ ഉൾക്കൊണ്ട് അവൾ നടന്ന വഴികൾ, ആളും ആരവവും കൊണ്ട് സജീവമായി. തൈക്കാട് നിന്ന് പട്ടം വരെ ഇന്ന് ഒരാളും നടന്നു എന്ന് വരില്ല. നടന്നാലൊട്ട് സ്വപ്നം കാണലും ഉണ്ടാവില്ല. കിതപ്പും തളർച്ചയുമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ലാത്ത യാത്രയാവും അത്. എന്നാൽ അവൾ ഓരോ ദിവസത്തെയും യാത്രയെ ആസ്വാദ്യകരമാക്കി, അനുഭവവേദ്യമാക്കി. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ഭാവനാലോകത്തിന് സാക്ഷിയായ പട്ടം ശാരദാവിലാസം, വിഗതകുമാരന്റെ പിറവിക്ക് കാരണമായ ഇടം, ചരിത്രത്തിന്റെ ഇടനാഴികളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന തേങ്ങലുകൾ, വിങ്ങലുകൾ.

0: நச்சு போய்.
1: ചലച്ചിത്രം പ്രദർശിപ്പിക്കാൻ പ്രമാണിമാർ അനുവദിച്ചില്ല. അവരെല്ലാം തകർത്തു. റോസിയെ കൊന്നുകളയുമായിരുന്നു. എന്തിന്? അതിനവൾ എന്ത് തെറ്റ് ചെയ്തു? സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ കൊല്ലാനൊരുങ്ങാൻ അത്രയ്ക്ക് വിവരമില്ലാത്ത പ്രമാണിമാരോ? വിവരമില്ലെന്ന് മാത്രമല്ല,

പുതിയതൊന്നും ഉൾക്കൊള്ളാനും കഴിവില്ലാത്തവർ. അതുമാത്രമല്ല, ജാതി എന്ന മയക്കുമരുന്ന് ആസക്തമായി തലയ്ക്ക് പിടിച്ചവർ. അവർക്കെന്ത് സിനിമ, എന്ത് കല! പ്രാണരക്ഷാർത്ഥമാണ് റോസി മലയാളക്കര വിട്ടത്. ആദ്യ സിനിമ അതൊരു സമ്പൂർണ്ണ ദുരന്തമായി. നായകൻ പിന്നെ ഒരു സിനിമയും ചെയ്തില്ല. നായിക ഓടിപ്പോയി. സിനിമയുടെ അഭ്രച്ചുരുളുകൾ അഗ്നിക്കിരയായി. വിഗതകുമാരൻ കത്തിയമർന്നു. കാലത്തിന് എന്നേക്കുമായി നഷ്ടപ്പെട്ടത് കലയുടെ അമൂല്യമായ നിധി.

തിരുവനന്തപുരത്ത് നിന്ന് ഒരു ലോറിയിൽ കയറി കേശവപിള്ള എന്ന ഡ്രൈവർക്കൊപ്പം പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത റോസി പിൽക്കാലമത്രയും നാഗർകോവിൽ പട്ടണത്തിൽ ജീവിച്ചു. കേശവപിള്ളയെ തന്റെ ഭർത്താവായി സ്വീകരിച്ച റോസി രാജമ്മാൾ എന്ന പേരിലായിരുന്നു നാഗർകോവിലിലെ ഓട്ടുപുരത്തെരുവിൽ താമസിച്ചിരുന്നത്. 1989 റോസി എന്ന രാജമ്മ അല്ല, രാജമ്മ എന്ന റോസി അന്തരിച്ചു. അഞ്ചു മക്കളോടും അവർ പറഞ്ഞില്ല. അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആരോടും പറഞ്ഞില്ല. അവരായിരുന്നു ആദ്യ മലയാള സിനിമയിലെ നായികയെന്ന് ആരോടും പറഞ്ഞില്ല. മലയാളക്കരയിലെ ജാതി ഭീകരത കൊണ്ടാണ് താൻ നാടുവിട്ട് ഓടേണ്ടി വന്നതെന്ന് അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു പ്രാമാണിത്വത്തിനും ഒരു കലാരൂപത്തെയും ആട്ടിയോടിക്കാനാവില്ല. എത്ര ആട്ടിയോടിച്ചാലും തച്ചു തകർക്കാൻ ശ്രമിച്ചാലും കല അത് വിപ്ലവമായതുകൊണ്ട് തന്നെ സർവം ഭേദിച്ച് തിരികെ വരിക തന്നെ ചെയ്യും. ഇന്നിതാ കാലം ഉറക്കെ വിളിച്ചു പറയുന്നു, റോസിയാണ് മലയാളത്തിന്റെ ആദ്യ നായികയെന്ന്, വിഗതകുമാരനാണ് ആദ്യ ചലച്ചിത്രമെന്ന്, ജെ സി ഡാനിയലാണ് ആദ്യ സംവിധായകനെന്ന്. അഗ്നി കവർന്നെടുത്താലും ജലം മുക്കിക്കളഞ്ഞാലും കല അതിന്റെ ജീവൻ നിലനിർത്തുക തന്നെ ചെയ്യും. റോസിയുടെ ചലച്ചിത്രം ആരും കണ്ടില്ല, റോസിയും കണ്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭിത്തികൾക്കുള്ളിൽ നിന്ന് ജാതിമതങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ചലച്ചിത്രമെന്ന ആധുനിക കലയിലെ ആദ്യ നായികയായി വന്ന അവൾ, പി കെ റോസി, അവളാണ് മലയാളത്തിലെ ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാർ.

0: ഒറ്റക്കമ്പി നാദം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അഭിനയ രാജ, ഗോകുല ബാല, കോടി പ്രകാശ, വിരഗ നരകശ്രീ, രക്ഷകമാല, എത്തനെ മുറിനാനേങ്കിച്ചാവേ, ഇത്തവണ ആക്കൊള്ളായ ചൂടിയ വാടല്, ചൂടിയ വാക്കട വാടിയ സിന്ധയ്ക്കുറുമ്പത്ത, പൂതകിയാക പണിത്തിടുവായ, പാപൈ വിറകം പരികിടുവായ, ആയർദ്ദം മായ നീവ, ആയർദ്ദം മായ നീവ.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീ ആദ്യമായി അയൽക്കൂട്ടത്തിന്റെ യോഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ മനസ്സിൽ വലിയ രാഷ്ട്രീയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ അവളുടെ ചിന്ത മുഴുവൻ വീട്ടിലെ അടുപ്പിന് ചുറ്റുമായിരിക്കും. മക്കളുടെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, വീട്ടിലെ കടം എങ്ങനെ തീർക്കും, രോഗിയായ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം എവിടെ നിന്ന് കണ്ടെത്തും, അടുത്ത മാസത്തെ ചെലവുകൾ എങ്ങനെ താങ്ങും എന്നൊക്കെ ആയിരിക്കും അവളുടെ ലോകം. ജീവിതത്തെക്കുറിച്ചുള്ള അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം പോലും പലപ്പോഴും കുറച്ചുകൂടി സുരക്ഷിതമായി ജീവിക്കുക എന്നതിൽ ഒതുങ്ങിയിരിക്കും. എന്നാൽ അതേ സ്ത്രീ വർഷങ്ങളോളം ഒരു അയൽക്കൂട്ടത്തിന്റെ ഭാഗമായി കഴിയുമ്പോൾ അവളുടെ ലോകത്തിന്റെ അതിരുകൾ പതുക്കെ മാറി തുടങ്ങുന്നു. ആദ്യം കുടുംബത്തിന്റെ അതിജീവനത്തിനായി കൂട്ടായ്മയിലേക്ക് വന്ന അവൾ പിന്നീട് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം സ്വന്തം അഭിപ്രായത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഒടുവിൽ അധികാരത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. അതാണ് അയൽക്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ സാമൂഹിക അത്ഭുതം. ദാരിദ്ര്യ നിർമാർജനം, സമ്പാദ്യം, വായ്പ, ഉപജീവനം എന്നിവയായിരുന്നു ഇത്തരം കൂട്ടായ്മകളുടെ പ്രാഥമിക ലക്ഷ്യങ്ങളായി തോന്നിയിരുന്നത്. എന്നാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അതിന്റെ ഫലം സാമ്പത്തിക കണക്കുകൾക്കപ്പുറത്തേക്ക് നീളുന്നു. പണം കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നതിനൊപ്പം അവൾ സ്വന്തം ജീവിതം കൈകാര്യം ചെയ്യാനും പഠിക്കുന്നു. ബാങ്കിൽ അക്കൗണ്ട് തുറക്കുന്നതിന്റെ ആത്മവിശ്വാസം, ഒരു ഉദ്യോഗസ്ഥനോട് സ്വന്തം കാര്യം പറയാനുള്ള ധൈര്യം, ഗ്രാമസഭയിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ള ആർജവം, ഒരു യോഗത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാനുള്ള ആത്മവിശ്വാസം, ഇവയെല്ലാം ചെറിയ നേട്ടങ്ങളായി തോന്നാം. പക്ഷെ വർഷങ്ങളോളം വീടിന്റെ ചുമരുകൾക്കുള്ളിൽ സ്വന്തം ശബ്ദം പോലും താഴ്ത്തിപ്പിടിച്ച് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവ ചെറിയ കാര്യങ്ങളല്ല. അവളുടെ ഉള്ളിൽ ഒരു പുതിയ വ്യക്തി ജനിക്കുന്ന നിമിഷങ്ങളാണവ. സ്ത്രീയുടെ ജീവിതത്തിൽ പുറത്തേക്കിറങ്ങുക എന്നത് പലപ്പോഴും ഒരു ഭൗതിക യാത്ര മാത്രമല്ല, അതൊരു മാനസിക അതിർത്തി കടക്കൽ കൂടിയാണ്. വീടിന് പുറത്തേക്ക് പോകാൻ അനുവാദം ചോദിച്ചിരുന്ന ഒരാൾ ഒരു ദിവസം സ്വന്തം ആവശ്യത്തിനായി ബാങ്കിലേക്ക് പോകുന്നു, പിന്നെ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്നു, മറ്റൊരു ദിവസം ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നു, പിന്നീട് ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നു, അവസാനം എനിക്കിതിനെക്കുറിച്ച് ഒരഭിപ്രായമുണ്ട് എന്ന് സമൂഹത്തിന്റെ മുൻപിൽ പറയാൻ അവൾക്ക് ഭയം തോന്നാതാകുന്നു. ഈ മാറ്റമാണ് യഥാർത്ഥ ശാക്തീകരണം. ഒരു സ്ത്രീയുടെ കയ്യിൽ പണം എത്തുന്നതിനേക്കാൾ വലിയ മാറ്റം സ്വന്തം വാക്കിന് വിലയുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നതാണ്. അയൽക്കൂട്ടത്തിന്റെ ശക്തി അതിന്റെ കൂട്ടായ്മയിലാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് സമൂഹത്തിന്റെ ചോദ്യങ്ങൾ പലപ്പോഴും ഭയപ്പെടുത്താം. എന്നാൽ 10, 15, 20 സ്ത്രീകൾ ഒരുമിച്ചിരിക്കുമ്പോൾ ആ ഭയം പതുക്കെ അപ്രത്യക്ഷമാകുന്നു. ഒരാളുടെ പ്രശ്നം മറ്റൊരാളുടെ പ്രശ്നവുമായി ബന്ധപ്പെടുന്നു. ഒരാളുടെ അനുഭവം മറ്റൊരാൾക്ക് ധൈര്യമാകുന്നു. ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്നതല്ല എന്ന തിരിച്ചറിവ് വലിയൊരു മാനസിക മോചനമാണ്. സ്വന്തം ജീവിതത്തിലെ വേദനകൾക്ക് ഭാഷ ലഭിക്കുന്നു, അനുഭവങ്ങൾക്ക് സാക്ഷികൾ ഉണ്ടാകുന്നു, നിശബ്ദതയ്ക്ക് പകരം സംഭാഷണം വരുന്നു.

ഇവിടെയാണ് അയൽക്കൂട്ടം ഒരു സാമ്പത്തിക കൂട്ടായ്മയിൽ നിന്ന് ഒരു സാമൂഹിക വിദ്യാലയമായി മാറുന്നത്. അവിടെ പഠിക്കുന്ന പാഠങ്ങൾക്ക് എല്ലായ്പ്പോഴും പുസ്തകങ്ങൾ ഉണ്ടാകണമെന്നില്ല. ജീവിതം തന്നെയാണ് അവിടുത്തെ പാഠപുസ്തകം. പണം എങ്ങനെ സംരക്ഷിക്കണം എന്നതോടൊപ്പം വിശ്വാസം എങ്ങനെ നിർമ്മിക്കണമെന്നും അവൾ പഠിക്കുന്നു. യോഗം എങ്ങനെ നടത്തണം എന്നതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളെ എങ്ങനെ നേരിടണം എന്നും പഠിക്കുന്നു. ഒരു തീരുമാനത്തിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം സ്വീകരിക്കുന്നതോടൊപ്പം ജനാധിപത്യം എന്താണെന്നും അവൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. അങ്ങനെ ജനാധിപത്യം അവൾക്കൊരു ഭരണഘടനാ പദമല്ലാതാകുന്നു, സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ഒരു പ്രക്രിയയായി മാറുന്നു. ഈ അനുഭവം സ്ത്രീയുടെ ആഗ്രഹങ്ങളെയും മാറ്റുന്നു. തുടക്കത്തിൽ അവളുടെ ആഗ്രഹം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക എന്നായിരിക്കും. പിന്നീട് സ്വന്തം മകൾക്കും തനിക്കും ലഭിക്കാത്ത അവസരങ്ങൾ ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അതിനുശേഷം സ്വന്തം മകളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ അവളുടെ അഭിപ്രായം ചോദിക്കണം എന്ന ചിന്ത വരുന്നു. ഒരു ഘട്ടത്തിൽ എന്റെ മകൾക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്ന ആഗ്രഹമുയരുന്നു. ഇങ്ങനെ ഒരു സ്ത്രീയുടെ വ്യക്തിപരമായ അനുഭവം അടുത്ത തലമുറയുടെ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ സ്വപ്നമായി മാറുന്നു. അവിടെ നിന്നാണ് സ്ത്രീയുടെ കർത്തൃത്വം വളരുന്നത്. കർത്തൃത്വം എന്നത് വെറും അധികാരം കൈവശം വയ്ക്കുന്നതല്ല. എന്റെ ജീവിതത്തെ ബാധിക്കുന്ന തീരുമാനങ്ങളിൽ എനിക്കും ഒരു വാക്കുണ്ട് എന്ന ബോധമാണ് അതിന്റെ അടിസ്ഥാനം. ഇതുവരെ മറ്റുള്ളവർ എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ചിരുന്ന സ്ത്രീ പതുക്കെ തീരുമാനമെടുക്കുന്ന വ്യക്തിയായി മാറുന്നു. ആദ്യം സ്വന്തം പണത്തെക്കുറിച്ച്, പിന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, പിന്നീട് കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച്, അതിനുശേഷം നാട്ടിലെ കുടിവെള്ളം, റോഡ്, മാലിന്യം, റേഷൻ, ആരോഗ്യ സൗകര്യം തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച്, ഒടുവിൽ എന്റെ നാട്ടിൽ എന്താണ് നടക്കേണ്ടത് എന്ന ചോദ്യത്തിലേക്കും അവളുടെ ചിന്തയെത്തുന്നു. ഇതാണ് സ്വകാര്യതയിൽ നിന്ന് പൊതുമണ്ഡലത്തിലേക്കുള്ള സ്ത്രീയുടെ യാത്ര. ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അവളുടെ ആത്മാഭിമാനത്തിലാണ്. പണം സമ്പാദിക്കുന്നത് കൊണ്ട് മാത്രം ആത്മാഭിമാനം ഉണ്ടാകണമെന്നില്ല. എന്നാൽ സ്വന്തം അധ്വാനത്തിന്റെ മൂല്യം തിരിച്ചറിയുമ്പോൾ, സ്വന്തം അഭിപ്രായത്തിന്റെ മൂല്യം തിരിച്ചറിയുമ്പോൾ, മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം ആവശ്യങ്ങൾ പറയാൻ കഴിയുമ്പോൾ ആത്മാഭിമാനം

വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ അത് അവളുടെ ശരീരത്തിന്റെ സഞ്ചാരപരിധി മാത്രമല്ല വികസിപ്പിക്കുന്നത്, അവളുടെ ചിന്തയുടെ ഭൂമിശാസ്ത്രവും വികസിപ്പിക്കുന്നു. ഇന്നലെ വരെ അവളുടെ ലോകം വീടിന്റെ മുറ്റം വരെ ആയിരുന്നെങ്കിൽ ഇന്നത് പഞ്ചായത്ത് ഓഫീസിലേക്കും ബാങ്കിലേക്കും ഗ്രാമസഭയിലേക്കും പൊതുയോഗങ്ങളിലേക്കും എത്തുന്നു. അതിനപ്പുറം അവളുടെ മനസ്സിൽ ഒരു പുതിയ ഭൂപടം രൂപപ്പെടുന്നു. താൻ ഒരു കുടുംബാംഗം മാത്രമല്ല ഒരു പൗരയുമാണ് എന്ന ഭൂപടം. ഈ മാറ്റത്തെ രാഷ്ട്രീയമായി കാണാതിരിക്കാനും കഴിയില്ല. കാരണം ഒരു സ്ത്രീ സ്വന്തം അവകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നിമിഷം തന്നെ അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നു. കുടിവെള്ളം വേണമെന്ന ആവശ്യം രാഷ്ട്രീയമാണ്. സുരക്ഷിതമായ റോഡ് വേണമെന്ന ആവശ്യം രാഷ്ട്രീയമാണ്. മകൾക്ക് സുരക്ഷിതമായി പഠിക്കാനുള്ള അവകാശം വേണമെന്ന ആവശ്യം രാഷ്ട്രീയമാണ്. ഗാർഹിക പീഡനത്തിൽ നിന്ന് സംരക്ഷണം വേണമെന്ന ആവശ്യം രാഷ്ട്രീയമാണ്. തൊഴിലിന് തുല്യമായ പ്രതിഫലം വേണമെന്ന ആവശ്യം രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ അയൽക്കൂട്ടങ്ങളിലൂടെ വളർന്നുവരുന്ന സ്ത്രീബോധം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുള്ള ഒരു യാത്ര മാത്രമല്ല, സ്വകാര്യ ജീവിതത്തിൽ നിന്ന് പൗര ജീവിതത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രവേശനം കൂടിയാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റവും സംഭവിക്കുന്നു. ഒരിക്കൽ നല്ല സ്ത്രീ എന്നത് കുടുംബത്തിന് വേണ്ടി സ്വയം മറക്കുന്ന സ്ത്രീ ആയിരുന്നു. സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റിവെക്കുന്നവൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി സ്വന്തം ജീവിതം ചെലവഴിക്കുന്നവൾ. എന്നാൽ കൂട്ടായ്മയുടെ അനുഭവത്തിലൂടെ സ്ത്രീ തിരിച്ചറിയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുന്നതിനും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നതാണ്. കുടുംബത്തെ നോക്കുന്നത് തന്റെ മാത്രം കടമയല്ലെന്നും സ്വന്തം സന്തോഷത്തിനും വിശ്രമത്തിനും തീരുമാനങ്ങൾക്കും അവകാശമുണ്ടെന്നും അവൾ തിരിച്ചറിയുന്നു.

അതുകൊണ്ട് അയൽക്കൂട്ടത്തിന്റെ യഥാർത്ഥ നേട്ടം എത്ര രൂപയുടെ വായ്പ വിതരണം ചെയ്തു എന്ന കണക്കിൽ മാത്രം അളക്കാൻ കഴിയില്ല. ഒരു സ്ത്രീ ആദ്യമായി സ്വന്തം പേരിൽ ബാങ്കിൽ ഒപ്പുവെച്ച നിമിഷത്തിൽ, ആദ്യമായി ഒരു യോഗത്തിൽ കൈയുയർത്തി അഭിപ്രായം പറഞ്ഞ നിമിഷത്തിൽ, ആദ്യമായി ഒരു ഉദ്യോഗസ്ഥനോട് ചോദ്യം ചോദിച്ച നിമിഷത്തിൽ, ആദ്യമായി ഗ്രാമസഭയിൽ സംസാരിച്ച നിമിഷത്തിൽ, ആദ്യമായി ഇത് ശരിയല്ല എന്ന് പൊതുവേദിയിൽ പറഞ്ഞ നിമിഷത്തിൽ, അവിടെ ഒരു വലിയ സാമൂഹിക മാറ്റം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ മാറ്റത്തെ റൊമാൻറ്റിസൈസ് ചെയ്യാനും പാടില്ല. അയൽക്കൂട്ടത്തിൽ അംഗമായതുകൊണ്ട് മാത്രം എല്ലാ സ്ത്രീകളും സാമ്പത്തികമായും സാമൂഹികമായും സ്വതന്ത്രരാകുന്നില്ല. കുടുംബത്തിനുള്ളിൽ പുരുഷാധിപത്യം, ജാതി, വർഗം, സാമ്പത്തിക അസമത്വം, ഗാർഹിക പീഡനം, പരിചരണ ചുമതലകളുടെ അസമമായ വിതരണം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഒരു സ്ത്രീ പൊതുയോഗത്തിൽ സംസാരിച്ചാലും വീട്ടിൽ അവളുടെ ശബ്ദത്തിന് വിലയില്ലെങ്കിൽ ശാക്തീകരണം പൂർണ്ണമായിട്ടില്ല. സ്വന്തം വരുമാനം ഉണ്ടാക്കിയാലും അതിന്റെ നിയന്ത്രണം മറ്റൊരാളുടെ കയ്യിലാണെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം അപൂർണമാണ്. അതുകൊണ്ട് അയൽക്കൂട്ടത്തിന്റെ നേട്ടങ്ങളെ ആഘോഷിക്കുന്നതിനൊപ്പം അതിന്റെ മുന്നിലുള്ള പരിമിതികളും കാണേണ്ടതുണ്ട്. എങ്കിലും ഒരു കാര്യം നിഷേധിക്കാനാവില്ല, സ്ത്രീയെ അവളുടെ വീടിന്റെ വാതിൽപ്പടിയിൽ നിന്ന് പൊതുസമൂഹത്തിന്റെ വാതിൽപ്പടിയിലേക്ക് കൊണ്ടുവന്ന യാത്രയിൽ ഇത്തരം കൂട്ടായ്മകൾ നിർണായകമായ പങ്കുവഹിച്ചു. അതിന്റെ ഏറ്റവും വലിയ നേട്ടം, ഒരു സ്ത്രീയെ സഹായം ആവശ്യമുള്ളവൾ എന്ന നിലയിൽ നിന്ന് തീരുമാനമെടുക്കാൻ കഴിവുള്ളവൾ എന്ന നിലയിലേക്ക് മാറ്റിയതാണ്. അയൽക്കൂട്ടത്തിന്റെ വട്ടത്തിൽ ഇരുന്ന് ഒരു സ്ത്രീ ആദ്യം എണ്ണുന്നത് പണമായിരിക്കാം. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ എണ്ണി തുടങ്ങുന്നത് സ്വന്തം സാധ്യതകളാണ്. ആദ്യം അവൾ ചോദിക്കുന്നത് എത്ര രൂപ കിട്ടും എന്നായിരിക്കാം, പിന്നീട് ചോദിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ്. അതിനുശേഷം ചോദ്യം മാറുന്നു, എന്റെ നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു? ഒടുവിൽ അതിലും വലിയൊരു ചോദ്യം ഉയരുന്നു, ഇത് മാറ്റാൻ എനിക്കും കഴിയില്ലേ? ആ ചോദ്യം തന്നെയാണ് പെൺകർത്തൃത്വത്തിന്റെ ജനനം. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന സ്ത്രീ ആദ്യം വഴിയറിയാതെ നിന്നേക്കാം, പക്ഷെ കൂടെ നടക്കുന്ന മറ്റൊരു സ്ത്രീയുടെ കൈ പിടിക്കുമ്പോൾ അവൾക്ക് വഴി തെളിയും. ഒരാളുടെ ധൈര്യം മറ്റൊരാളുടെ ധൈര്യമായി മാറും. ഒരാളുടെ ശബ്ദം കൂട്ടായ ശബ്ദമായി മാറും. ആ കൂട്ടായ ശബ്ദമാണ് പിന്നീട് ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയ ബോധമായി മാറുന്നത്. അതിജീവിക്കാനായി ഒരിക്കൽ കൂട്ടായ്മയിലെത്തിയ സ്ത്രീ ഒടുവിൽ സ്വന്തം ജീവിതത്തിന് അർത്ഥം നൽകാനാണ് അവിടെ തുടരുന്നത്. കുടുംബത്തെ രക്ഷിക്കാനായി തുടങ്ങിയ യാത്ര സ്വന്തം ആത്മാഭിമാനം കണ്ടെത്തുന്ന യാത്രയായി മാറുന്നു. അതുകൊണ്ടാണ് അയൽക്കൂട്ടങ്ങളുടെ കഥ ദാരിദ്ര്യ നിർമാർജനത്തിന്റെ മാത്രം കഥയല്ലാത്തത്. അത് ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും ആഗ്രഹങ്ങളുണ്ട്, എനിക്കും തീരുമാനങ്ങൾ എടുക്കാം, എന്റെ ശബ്ദത്തിനും വിലയുണ്ട് എന്ന് ഒരു സാധാരണ സ്ത്രീ പതുക്കെ തിരിച്ചറിയുന്ന കഥയാണ്. ആ തിരിച്ചറിവിലാണ് യഥാർത്ഥ ജനാധിപത്യം ആരംഭിക്കുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി. വാർത്തകൾ വിശദമായി. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അധ്യാപക തസ്തികകളിലേക്കുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NBPS കേസുകളുടെ എണ്ണം വർദ്ധിച്ചതിനാൽ അത്തരം കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ വിതരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണെന്നും സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി.
2: സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ നൽകുന്നതിന് തീരുമാനിച്ചു. NTPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് തിരുവനന്തപുരത്തും എറണാകുളത്തും തുടങ്ങിയ കോടതികളിൽ സ്ഥിര നിയമനം 11 വരെ ആക്കുന്നതിനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
1: നാളികേര കൃഷിയിൽ കേരളം പിന്നിലേക്ക് പോയതിന്റെ കാരണം പഠനവിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദേശീയതല ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ വിശിഷ്ടാതിഥിയായി. നാളികേര വികസന ബോർഡിന്റെ ദേശീയ നാളികേര അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അനിശ്ചിതത്വത്തിന്റെ കാലത്തെ നാളികേരം ഭക്ഷ്യ ഊർജ്ജ സുരക്ഷയും ഉപജീവന മാർഗങ്ങളുടെ സംരക്ഷണവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗൻവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. KSRTCയുടെ പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകി. സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ച് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗതാഗത മന്ത്രി റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: രമേശ് പിഷാരടി MLA യുടെ നേതൃത്വത്തിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് നഗരസഭ, കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരും സ്വന്തമായി സ്ഥലമുള്ളവരുമായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. മണ്ഡലത്തിലെ അർഹരായ കൂടുതൽ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുകയാണ് കിളിക്കോട് പദ്ധതിയുടെ ലക്ഷ്യം.
1: വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. മന്ത്രിമാരും വനാതിർത്തി മണ്ഡലങ്ങളിലെ എംഎൽഎമാരും എംപിമാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുല്ലപ്പെരിയാറിൽ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ പരിശോധന കൂടി നടത്തണമെന്ന് കേരളം വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെടും. നിലവിൽ നടക്കുന്ന പരിശോധനയിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ഇതിനോടകം വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അണക്കെട്ടിനെക്കുറിച്ചുള്ള ഇരു സംസ്ഥാനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തിയ ശേഷം വിദഗ്ധ പാനൽ റിപ്പോർട്ട് തയ്യാറാക്കും. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നും അഞ്ചാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 5.5 ടൺ അവശ്യ മരുന്നുകളും രക്ഷാപ്രവർത്തനത്തിനുള്ള 11 അംഗ സംഘവുമാണ് വിമാനത്തിലുള്ളത്. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചു. 19 അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ നടപടിയുടെ ഭാഗമാണ്. പ്രളയബാധിത മേഖലയിൽ നിന്നും ഇതുവരെ 1114 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. നേപ്പാൾ പോലീസിന്റെ കണക്കനുസരിച്ച് 583 വിദേശികൾ ഉൾപ്പെടെ 4606 പേരെയാണ് കാണാതായിരിക്കുന്നത്. കണ്ണൂർ ഇരിട്ടിക്കടുത്ത് അടയ്ക്കാത്തൊടിൽ ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: അടയ്ക്കാത്തോട് ശാന്തിഗിരിയിലെ അട്ടക്കുളം രാജന്റെ വീട്ടുമുറ്റത്താണ് കാട്ടാന എത്തിയത്. വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ പൂർണ്ണമായും കാട്ടാന പിഴുതെറിഞ്ഞ് നശിപ്പിച്ചു. പ്രദേശത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തിയ ശേഷമാണ് ആന സമീപത്തെ കാട്ടിലേക്ക് മടങ്ങിയത്. ദൃശ്യങ്ങൾ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ശാന്തിഗിരിയും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ കുറച്ചു നാളുകളായി രൂക്ഷമായ കാട്ടാന ശല്യത്തിന്റെ പിടിയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു.
1: ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്തിന്റെ മുന്നേറ്റം. അതേസമയം ലക്ഷ്യ സെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്ലാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 633 പോയിന്റ് ഇടിഞ്ഞ് 76313, നിഫ്റ്റി 225 പോയിന്റ് നഷ്ടത്തിൽ 23831 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 2240 രൂപ കുറഞ്ഞ് 111480 രൂപയും ഗ്രാമിന് 13935 രൂപയുമാണ് ഇന്നത്തെ വില. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്തു. വ്യോമസേനയെക്കുറിച്ചുള്ള അവബോധം കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് നവീകരിച്ച മ്യൂസിയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എയർ മാർഷൽ പറഞ്ഞു. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ CPM പിന്തുണയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം. VP മനോജ് കുമാറിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. ഇതോടെ പഞ്ചായത്തിൽ UDFന് ഭരണം ലഭിച്ചു. നേരത്തെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ CPMലെ 2 അംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് BJPക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 173 ജയന്തി ആഘോഷം കൊല്ലം പന്മന ആശ്രമത്തിൽ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ജാതീയ വേർതിരിവുൾപ്പെടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലത്തോടെ നിരാകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പി സ്വാമികളെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കുന്നതിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മയക്കുമരുന്ന് കേസ് കേസുകളുടെ വിചാരണയ്ക്കായി മൂന്ന് പുതിയ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുമതി. നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തെങ്ങിനെ പ്ലാന്റേഷൻ വിളയായി പരിഗണിക്കുന്ന കാര്യം സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്ന സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അംഗൻവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് രണ്ടാം റൌണ്ടിലേക്ക് മുന്നേറി.
6: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. ഇന്ന് നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 2 ലോക നാളികേര ദിനാചരണവും മികച്ച നാളികേര കർഷകർക്കുള്ള ദേശീയ അവാർഡുകളുടെ വിതരണവും തിരുവനന്തപുരത്ത് വഴുതക്കാട് മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഡി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ 9:30 നിർവഹിച്ചു. മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ദേശീയ അവാർഡുകളുടെ പ്രഖ്യാപനവും വിതരണവും നിർവഹിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോണും റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാറും പങ്കെടുത്തു. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിമിതി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും ജെ എസ് ഡബ്ല്യു ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് 0442254112129 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിൽ പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം 2026 സെപ്റ്റംബർ 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു. വിളവെടുപ്പ്, വിവിധയിനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടമേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9207485392 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14 സെപ്റ്റംബർ 2026. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിൽ ബയോ ഇൻഫർമാറ്റിക്സ് വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി അസിസ്റ്റന്റ് പ്രൊഫസറിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് സെപ്റ്റംബർ 23 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രതിമാസം പരമാവധി വേതനം 44,100 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. കരാർ അടിസ്ഥാനത്തിൽ പരമാവധി ഒരു വർഷത്തേക്കോ സ്ഥിര നിയമനം സ്ഥലം മാറ്റം മുഖേന ഒഴിവ് നികത്തൽ നടത്തുന്നുവരെയോ ആണ് കാലയളവ് നിശ്ചയിച്ചിരിക്കുന്നത്. ബയോ ഇൻഫർമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, മേൽവിലാസം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, തിരിച്ചറിയൽ രേഖ, സംവരണത്തിന് അർഹരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തിരുവനന്തപുരത്തുള്ള വെള്ളായണി കാർഷിക കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റിയുടെ ഓഫീസിൽ 23/9/2026 രാവിലെ 9 മണിക്ക് ഹാജരാകേണ്ടതാണ്. നെറ്റ് അല്ലെങ്കിൽ PhD യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ നെറ്റ് യോഗ്യതയില്ലാത്തവരെയും പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0471-2381-0002 0471-2381-195 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
7: ടൈം ട്രാവലർ
8: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 2 തട്ടകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 1661 സെപ്റ്റംബർ 2 ലണ്ടൻ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അഗ്നിബാധ ഉണ്ടായിരിക്കുന്നു. ആയിരക്കണക്കിന് വീടുകളും ചരിത്ര രേഖകളും നശിച്ചുപോയിരിക്കുന്നു. 1870 സെപ്റ്റംബർ 2 സെഡാൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1945 സെപ്റ്റംബർ 2 മിസ്സൂറി എന്ന US യുദ്ധക്കപ്പലിൽ വെച്ച് ജപ്പാൻ കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവയ്ക്കുന്നു. 1969 സെപ്റ്റംബർ 2 ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സമുന്നത നേതാക്കളിൽ ഒരാളും വിയറ്റ്നാം വിപ്ലവ നായകനുമായ ഹോച്ചിമിൻ ഹാനോയിലെ സ്വഭവനത്തിൽ വെച്ച് നിര്യാതനായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് കേന്ദ്രസഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2 റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വാർത്തകൾ വിശദമായി. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. അധ്യാപക തസ്തികകളിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ കാലാവധി അവസാനിക്കുന്ന 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തെ NDPS കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവയുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുമെന്നും തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു.
1: 2026 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിവിധ ജില്ലകളിലെ അധ്യാപക തസ്തികകളിലേക്കുള്ള നിയമനത്തിന് PSC തയ്യാറാക്കിയിട്ടുള്ള 18 റാങ്ക് പട്ടികയുടെ കാലാവധി 6 മാസം കൂടി ദീർഘിപ്പിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തൂഫാൻ വലിയ രീതിയിൽ നടക്കുകയാണ്. നമ്മുടെ NDPS കോടതികൾ കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. അപ്പോ NDPS കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നീ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്.
0: വെള്ളപ്പൊക്ക ദുരിതാശ്വാസ സഹായം ഈ ആഴ്ച തന്നെ വിതരണം ചെയ്തു തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതി, സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായും സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ചുള്ള ദേശീയതല ആഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൂല്യവർദ്ധിത പാർക്ക് സ്ഥാപിച്ചാൽ സംസ്ഥാന സർക്കാർ ഇതിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ

0: उनके आय में वृद्धि की। ये नारियल बोर्ड द्वारा नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर, विकास के शिखर पर ले जाने की मुहिम चला है, उस मुहिम को मैं सलाम करता हूँ।
1: ദേശീയ നാളികേര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നാളികേര വികസന ബോർഡും കൃഷിവകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. യുഎസിലെ ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കോണമി വാൽഡിസ് ഡോബ്രോക്സ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇയു സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം അറിയിച്ചു. നിലവിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, നിക്ഷേപ സംരക്ഷണ കരാർ എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. ഫിൻടെക്, നിർമ്മിത ബുദ്ധി, ജനറേറ്റീവ് AI, സ്റ്റാർട്ടപ്പ് എന്നിവയിൽ കൂടുതൽ സഹകരണത്തിനുള്ള സാധ്യതകൾ കണ്ടെത്താനും ഇരുവരും താൽപര്യം പങ്കുവച്ചു. ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടന്നു. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എൽനിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെയാണ് അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചത്. അടിസ്ഥാന സൌകര്യ മേഖലയിലും ഡിജിറ്റലൈസേഷൻ രംഗത്തും ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും ശ്രീ അജയ് ഭംഗ വ്യക്തമാക്കി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 18th ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി നടക്കുന്നത്. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും നേതാക്കൾ ഉച്ചകോടിയുടെ ഭാഗമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുല്ലപ്പെരിയാർ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധന സമിതിയുടെ യോഗം തേക്കടിയിൽ ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അണക്കെട്ടിൽ പരിശോധന വേണമെന്ന ആവശ്യം കേരളം യോഗത്തിൽ ഉന്നയിക്കും. ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കേന്ദ്ര ഡാം സുരക്ഷാ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ ബൽരാജ് ജോഷി അധ്യക്ഷനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് മുല്ലപ്പെരിയാറിൽ പരിശോധനയ്ക്കെത്തിയത്. ഇന്നലെ പ്രധാന ഡാം, ബേബി ഡാം, സ്പിൽവേ, ഗാലറി തുടങ്ങിയ ഭാഗങ്ങളിൽ സമിതി നേരിട്ടെത്തി വിശദമായ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. അണക്കെട്ടിന്റെ ബലക്ഷയം, മണ്ണൊലിപ്പ്, തേയ്മാനം എന്നിവയ്ക്ക് പുറമെ പ്രദേശത്തെ ഭൂകമ്പ സാധ്യതയും പ്രതിരോധശേഷിയും സംഘം വിലയിരുത്തി. ഇരു സംസ്ഥാനങ്ങളുടെയും ആശങ്കകളും ആവശ്യങ്ങളും വിലയിരുത്തി സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് തുടർന്നുള്ള നടപടികൾക്കായി കേരളത്തിനും തമിഴ്നാട് കൈമാറുകയും ചെയ്യും.
1: നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1100 പിന്നിട്ടു. 4600 പേരെ കാണാതായെന്നാണ് നേപ്പാൾ പോലീസിന്റെ കണക്കുകൾ. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19-അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകി വരുന്നതായി വിദേശകാര്യമന്ത്രി വിമാനം നേപ്പാളിലേക്ക് പുറപ്പെട്ടു. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് ബീഹാറിലെ അതിർത്തി ജില്ലകളിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നു. ഭഗൽപൂരിൽ ഗംഗാനദി തീരത്തുണ്ടായ രൂക്ഷമായ കരയിടിച്ചിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. നദി വഴിമാറി ഒഴുകുന്നതാണ് ജലപ്രവാഹത്തിൽ നൌഗാച്ചിയിലെ 2 ക്ഷേത്രങ്ങളടക്കം ഒലിച്ചുപോയി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ 33,120 അംഗനവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രധാന ലക്ഷ്യം. ലണ്ടൻ സ്ക്വാഷ് ക്ലാസിക് ടൂർണമെന്റ് 2nd റൌണ്ടിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ അനാഹത് സിംഗ്. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ ഈജിപ്തിന്റെ മറിയം വെറ്റ് വെലിയെയാണ് അനാഹത് പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ രമിക് ടണ്ടൻ ഖത്തർ താരത്തെ പരാജയപ്പെടുത്തി 2nd കടന്നു. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് 2nd റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് അതേസമയം ലക്ഷ്യാസെൻ കനേഡിയൻ താരത്തോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. മിക്സ്ഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രാസ്റ്റോ സഖ്യം അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക. ബന്ദർ അബ്ബാസ്, ഹോർമൂസ്, ചാബഹർ മേഖലകളിലടക്കം സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ IRGC ആക്രമണം നടത്താൻ ശ്രമിച്ചതിനെ US അറിയിച്ചു. യുക്രൈനിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മരിച്ചയാളുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ഭംഗ. ലോക നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ടാക്കൂർ. ലണ്ടൻ സ്ക്വാഷ് ടൂർണമെന്റ് വനിതാ സിംഗിൾസ് 2 റൌണ്ടിൽ കടന്ന് ഇന്ത്യയുടെ അനാഹത് സിംഗ്.
4: കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തിരുവനന്തപുരം പാരമ്പര്യത്തെ നിലനിർത്താനും നവീനതകളെ സ്വീകരിക്കാനും

0: സെക്കൻഡും മിനിറ്റും മണിക്കൂറുമൊന്നും നമുക്കില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് നമുക്ക് തിരുവനന്തപുരംകാർക്ക് നാഴികയും വിനാഴികയുമായിരുന്നു മുഖ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലോക്കുകൾ അന്ന് നാഴികമണികളായിരുന്നു. താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാരക്കട്ടികൾക്കനുസരിച്ച് ചലിക്കുന്ന പൽചക്രങ്ങളായിരുന്നു നാഴികകൾ നിശ്ചയിച്ചിരുന്നത്. അത്തരം നാഴികമണികൾ അപൂർവമായിരുന്നു താനും. നാഴികമണി കൂടാതെ നിഴൽ നോക്കി മണി അളന്നിരുന്ന കാലവും ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാരുടെ അവസാന നാളുകളിൽ പോക്കറ്റ് വാച്ചുകളും ചുമർ ഘടികാരങ്ങളും കൊട്ടാരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. എന്നാൽ കൗതുകകരങ്ങളായ മണികൾ നമ്മൾ കണ്ടു തുടങ്ങിയത് ഡച്ചുകാരിൽ നിന്നാണ്. നാഴികകളും വിനാഴികകളും മാറി മിനിറ്റുകളും മണിക്കൂറുകളും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു തുടങ്ങി. അനന്തപുരിക്ക് ഒരു കൗതുകമണി വേണമെന്ന് തോന്നിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവിനാണ്. ഡച്ചുകാരിൽ നിന്ന് സാധന സാമഗ്രികൾ വാങ്ങി. അവ വച്ചാണ് ആടുകളെയും മേത്തനെയും ഉണ്ടാക്കിയത്. അവയെ ഘടികാരത്തിൽ തന്നെ ഉറപ്പിച്ചത് തക്കല സ്വദേശിയായ പേച്ചിമുത്തു ആചാര്യായിരുന്നു. എന്നാൽ അതിന്റെ സാങ്കേതിക വിദ്യ യൂറോപ്യന്റെ പക്കൽ നിന്ന് പഠിച്ചു വന്നത് മാടുമേസ്തിരിയാണെന്ന് വിശ്വസിച്ചു വരുന്നു. കാരണം എന്റെ മൃഗയാസ്മരണകൾ എന്ന പുസ്തകത്തിൽ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കാവ്യാത്മകമായി ചില കാര്യങ്ങൾ കുറിച്ചിടുന്നു. സാങ്കേതിക വിദ്യ പഠിക്കാൻ അന്ധത്വം നടിച്ച് യൂറോപ്യരുടെ കൂടെ കൂടിയ ഒരു കൊല്ലനെ കുറിച്ച് അതിൽ പറയുന്നു. കൊല്ലന് കണ്ണു കണ്ടുകൂടെയെന്ന് ഉറപ്പിക്കാൻ അയാളുടെ മുമ്പിൽ അമേദ്യം വച്ചുവെന്നും അയാളത് ഭക്ഷിക്കാൻ തുടങ്ങിയതോടെ വിശ്വാസമായെന്നും തമ്പുരാൻ എഴുതുന്നു. കൊല്ലന്റെ പേര് പുസ്തകത്തിൽ പരാമർശിക്കുന്നില്ല. എന്നാൽ മേത്തൻമണിക്ക് താക്കോൽ കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ഗോവിന്ദനും വേലിക്കുട്ടിയും മാടുമേസ്തിരിയുടെ കൊച്ചുമക്കളായിരുന്നു. അതങ്ങനെ നിൽക്കട്ടെ, ആടുകൾ ഇടിക്കുന്ന ഊശാൻ താടിക്കാരനാരായിരുന്നു? മ്ലേച്ഛനായ ഹൈദരാലിയാണ് അതെന്ന് ഇന്നും വിശ്വസിച്ചു പോരുന്നു. ദേഷ്യം അങ്ങനെയെങ്കിലും തീർന്നല്ലേ പറ്റൂ. മേത്തൻമണി ഒരു വലിയ മാറ്റത്തിന്റെ പ്രതീകമാണെന്ന് പറയാതെ വയ്യ. അതുവരെ നിഴലായിരുന്നു നമുക്ക് നേരം. കാലം നമുക്ക് ഒരു രൂപകമായിരുന്നു. ആ രൂപക രീതികളെ അപ്പാടെ തകിടം മറിച്ചുകൊണ്ടാണ് മേത്തൻമണി കടന്നു വന്നത്. ഹൈദരാലിയോടുള്ള കലി ഊശാൻ താടിക്കാരനെ സൃഷ്ടിച്ചതിലൂടെയും ടിപ്പുവിനോടുള്ള കലി നായകൾക്ക് പേരിട്ടതിലൂടെയും പകവീട്ടി എന്ന് പഴമക്കാർ പറയുന്നത് ശരിയായിരിക്കുമോ? അതെന്തു തന്നെയായാലും അനന്തപുരിയിൽ ഒരു കൗതുകം തന്നെയായിരുന്നു മേത്തൻമണി. കാൽ നൂറ്റാണ്ട് മുമ്പ് വരെ മേത്തൻമണി വിനോദയാത്രയ്ക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇപ്പോഴതില്ല. കൗതുകങ്ങൾ മാറുകയാണ്. മാറിയല്ലേ തീരും.
1: തിരുവനന്തപുരം. അവതരണം ലേഖാചന്ദ്ര. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ഇതേതു രസം. നവരസങ്ങൾക്കപ്പുറം ചില രസങ്ങളുണ്ട്. അനുഭവവേദ്യമായ അത്തരം രസങ്ങളെക്കുറിച്ചുള്ള അറിവുകളും അനുഭവങ്ങളും. പണ്ടാണ്, അങ്ങനെ പറയാനുള്ള കാരണം ഈ അടുത്ത കാലത്തൊന്നും കാണാറില്ല. ഏതാണ്ട് ഒരു മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം എന്ന് പറഞ്ഞുകൂടാ. ഒരു പ്രത്യേക ശബ്ദം എന്നുവെച്ചാൽ ഇഷ്ടപ്പെടാത്ത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അഭ്യാസങ്ങളോടെ റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന സൈക്കിൾ പ്രകടനം. തലയിൽ ചുവന്ന റിബൺ കെട്ടി പൂക്കളുടെയോ മൃഗങ്ങളുടെയോ വലിയ പടങ്ങളുള്ള ഉടുപ്പിട്ട ഒരാൾ. എന്തായിരുന്നു അയാളുടെ പേര് അറിഞ്ഞുകൂടാ. അറിയാമായിരുന്ന ആരെങ്കിലും ഗ്രാമത്തിൽ ഉണ്ടായിരുന്നോ എന്നും അറിഞ്ഞുകൂടാ. സൈക്കിൾ അഭ്യാസി. പറമ്പിലോ ആളൊഴിഞ്ഞ പുരയിടങ്ങളിലോ മൈതാനങ്ങളിലോ ഒന്നുമായിരുന്നില്ല പ്രകടനം. ശരിക്കും നടു റോഡിൽ ജംഗ്ഷൻ

0: ഇവരുടെ ചീറിപ്പോകുന്ന വേഗതയിലാണ് പോകുന്നത്. ഇത്രയും വൃത്തികെട്ട ഒച്ചയുണ്ടാക്കിയിരുന്നത് ആളുകൾ മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നിരിക്കണം. ഹോണല്ല, വിസിലുമല്ല, റബ്ബർ ബാൻഡ് ചുറ്റി എന്തോ സാധനം, തകരപ്പാട്ടയായിരുന്നു എന്നാണ് തോന്നുന്നത്. പടപട അടിച്ചുകൊണ്ടുള്ള അലോസരപ്പെടുത്തുന്ന ശബ്ദമായിരുന്നു അത്. വെള്ളൂപ്പാറ നിന്നാൽ കേൾക്കാം അയാൾ ജംഗ്ഷൻ കടന്നുപോകുന്ന ശബ്ദം. സ്ത്രീകളും കുട്ടികളുമൊക്കെ റോഡിൽ നിന്ന് ഓടി മാറുന്നത് കണ്ടിട്ടുണ്ട്. നല്ല റോഡൊന്നും ആയിരുന്നില്ല, കുണ്ടും കുഴികളും ഒക്കെയുള്ള റോഡിലൂടെയാണ് അഭ്യാസം. പക്ഷെ വീണ് കണ്ടിട്ടില്ല. ബസിന്റെയൊക്കെ മുന്നിൽ ചെന്ന് പെട്ടാലും ഞൊടിയിട കൊണ്ട് വെട്ടിത്തിരിച്ച് ഏതോ ദിക്കിലേക്ക് പോകുന്നത് കാണാം. ആളുകൾ കൊടുക്കുന്ന നാണയത്തുട്ടുകളും നോട്ടുമൊക്കെ കടിച്ചു പിടിച്ചിരിക്കും. നാരങ്ങാ വെള്ളം, മോര് എന്നിവയൊക്കെ സൈക്കിളിലിരുന്ന് തന്നെ കുടിക്കും. അപാരമായ മെയ്വഴക്കമായിരുന്നു അയാൾക്ക്. ഇതിനെയൊക്കെ പെറ്റിട്ടത് തന്നെ സൈക്കിളിലായിരിക്കും എന്നാണ് രമേശൻ പറഞ്ഞത്. അവന് ഈ സൈക്കിൾ അഭ്യാസം ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇയാൾ ഈ കിടന്ന് ചത്ത് ജീവിക്കുന്നതിനേക്കാൾ ഏതെങ്കിലും ചായക്കടയ്ക്ക് വേണ്ടി നാല് വിറക് കീറിയാൽ പോരെന്നായിരുന്നു അവൻ ചോദിച്ചത്. എനിക്കൊരു മറുപടിയും പറയാൻ തോന്നിയില്ല. അവൻ ചോദിച്ചതിലും ശരിയുണ്ട്, അയാൾ ചെയ്യുന്നതിലും ശരിയുണ്ട്. എന്ത് ശരി എന്ന് ചോദിച്ചാൽ അയാളുടെ അഭ്യാസ പ്രകടനം എത്രയോ പേർ കൗതുകപൂർവ്വം നോക്കി നിൽക്കുന്നു. അവർക്ക് രസിച്ചതുകൊണ്ടാണല്ലോ പണം കൊടുക്കുന്നത്. കൊടുങ്കാറ്റുപോലെ ചീറിക്കൊണ്ടാണ് അയാൾ പോകുന്നത്. ചിലപ്പോൾ രണ്ട് ഭാഗത്തേക്കും കൈകൾ പരത്തി വെച്ച് പോകുന്നത് കാണാം. ചിലപ്പോൾ ഒരു കാൽ സീറ്റിൽ വെച്ച് മറ്റേ കാൽ പെഡസ്റ്റലിൽ വെച്ചുകൊണ്ടായിരിക്കും. ഏറ്റവും രസമായി തോന്നിയിട്ടുള്ളത് സീറ്റിൽ കയറിയിരുന്ന്, അതായത് നമ്മൾ ഉണ്ണാനിരിക്കുന്നത് പോലെ ചമ്രം വടിഞ്ഞിരുന്ന് തൊഴുതുകൊണ്ടിരിക്കുന്നതാണ്. അതിവേഗം ചവിട്ടിയിട്ട് ഞൊടിയിട കൊണ്ട് സീറ്റിനുമേൽ കയറിയിരിക്കും. വേഗത്തിൽ സൈക്കിൾ ചന്ത വരെ പോകും. അപ്പോഴേക്കും തകരപ്പാട്ടയിൽ പടപടാ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ സൈക്കിളിന്റെ പുറത്ത് മലർന്നു കിടക്കും, ചിലപ്പോൾ കമിഴ്ന്നു കിടക്കും. ഒരിക്കൽ കണ്ടത് തല റോഡിലേക്ക് തൂക്കിയിട്ടുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്നതാണ്. ഒന്ന് തെറ്റിയാൽ, ആരെങ്കിലും പെട്ടെന്നൊന്ന് കുറുകെ ചാടിയാൽ എല്ലാം തീരുമെന്ന അവസ്ഥ. ആളുകൾ ശ്വാസം അടക്കി പിടിച്ച് നിന്ന് കാണും. ഒന്നൊന്നര മണിക്കൂർ കുളക്കോട് നിന്ന് ജംഗ്ഷൻ വരെയും പിന്നെ നാല് മുക്കിലേക്കും അവിടെ നിന്ന് വെള്ളൂപ്പാറ വരെയും തകർത്തോടുന്ന സൈക്കിൾ പ്രകടനം. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് കിട്ടിയാൽ നിർത്തും. പിന്നെ വൈകുന്നേരം 3-3.5 ആകുമ്പോൾ പിന്നെയും തുടങ്ങും. അത് 5 മണിവരെയൊക്കെ പോകും. നേരത്തെ നിർത്തുന്ന ദിവസങ്ങളുമുണ്ട്. വൈകുന്നേരത്തെ ചാരായത്തിനുള്ള വകയായി. അയാള് നിർത്തി എന്ന് യൂണിയൻ ഓഫീസിലിരുന്ന് രാധാകൃഷ്ണൻ കമന്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാഴ്ച വരെയൊക്കെ നാട്ടിൽ തമ്പിടിച്ചു കിടക്കും, പിന്നെ വേറെ ഏതോ നാട്ടിൽ. അങ്ങനെ പോകുന്ന ജീവിതം. കുടുംബവും കൂട്ടുമൊന്നും ഉണ്ടാവില്ല. കൗതുകം കൊണ്ടാണ് ഒരിക്കൽ ഇവരെ കുറിച്ചൊരു അന്വേഷണം നടത്തിയത്. നാടോടികളാണ്, കലാകാരന്മാരുമാണ്, പക്ഷെ ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതമാണ്. മദ്യവും കഞ്ചാവും വ്യഭിചാരവും എല്ലാമുണ്ട്. വിലക്കുകളും നിയമങ്ങളും ഒന്നും ബാധകമായിരുന്നില്ല. പലരുടെ കുടുംബജീവിതവും വെറും താൽക്കാലികമായിരുന്നു. ഇവർക്കുണ്ടായ കുട്ടികളുടെ ജീവിതമാണ് കഷ്ടം. തീർത്തും അനാഥമായിരുന്നു അവരുടെ ജീവിതം. ഇങ്ങനെ തിന്നും കുടിച്ചും സ്വതന്ത്രരായി ജീവിക്കുന്നത് കൊണ്ടാകും എത്രകാലം കഴിഞ്ഞു കണ്ടാലും പ്രായമേ തോന്നിക്കില്ല. സിക്സ് പാക്ക് ശരീരവുമായി നടക്കും. ഹീറോയിസം കണ്ട് സൈക്കിൾ അഭ്യാസക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയൊരു പെൺകുട്ടിയെ എനിക്കറിയാം. 1.5 വർഷം കഴിഞ്ഞ് ഒരു കുട്ടിയുമായി അവളെ അയാൾ തന്നെ നാട്ടിൽ തിരിച്ചുകൊണ്ടാക്കി. അന്ന് കേട്ട തകരപ്പാട്ടയുടെ ഒച്ച പിന്നെ കേട്ടിട്ടേയില്ല അവളും നാട്ടുകാരും. ആയുസ് പണയപ്പെടുത്തിയും ആളുകളെ സന്തോഷിപ്പിക്കാൻ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ വേറെയുമുണ്ട്. കണ്ടു നിൽക്കാൻ രസമാണ്. സംഭാഷണമില്ല, ഭാവമില്ല, അഭിനയമില്ല, പാട്ടില്ല, എന്നാലും രസിച്ച് കണ്ടു നിന്നു പോകുന്നു. ഇതേത് രസമാണ് അറിഞ്ഞുകൂടാ. അങ്ങനെ പേരിട്ട് വിളിക്കാനാകാത്ത എത്രയോ രസങ്ങൾ വേറെയും ഉണ്ടാകും.
1: ഇതേത് രസം. അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ശ്രോതാക്കളുടെ കൗതുകമുണർത്തുന്നതും രസകരവുമായ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. ഇന്നത്തെ ചോദ്യം ഇതാണ്: പുഴുപ്പല്ലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം ചോദിച്ചിരിക്കുന്നത് വലിയറത്തലയിൽ നിന്നും സുഭദ്രാമയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള പേശി ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം പല്ലിലെ ഇനാമൽ എന്നാണ്. ഈ ഇനാമൽ ദ്രവിക്കുന്നതിനെയാണ് പുഴുപ്പൽ എന്ന് പറയുന്നത്. ഈ രോഗം വരുത്തുന്നത് പുഴുക്കളല്ല, പകരം ചില സൂക്ഷ്മജീവികളാണ്. ഭക്ഷണരീതി, പാരമ്പര്യം, ശുചിത്വം തുടങ്ങി നിരവധി കാരണങ്ങൾ പുഴുപ്പല്ലിന്റെ പിന്നിലുണ്ട്. എന്നാലും മുഖ്യ കാരണം ശരിയാം വിധം വൃത്തിയാക്കാത്തത് തന്നെയാണ്. ആഹാര പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് മധുര പദാർത്ഥങ്ങൾ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനാൽ അതിലെ പഞ്ചസാരയുടെ അംശങ്ങളിൽ ചില ജീവാണുക്കൾ പ്രവർത്തിക്കാനിടയാകും. അതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന അമ്ലത്തെയാണ് പുഴുപ്പൽ എന്ന് പറയുന്നത്. ഈ അമ്ലത്തോടൊപ്പം കട്ടിയുള്ള ഒരാവരണം കൂടി രൂപപ്പെടും. അതുകൊണ്ട് പെട്ടെന്ന് അതിനെ ഇല്ലാതാക്കാനാവില്ല. മധുരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് പഴയ ആളുകൾ കുട്ടികളെ ധാരാളമായി മുട്ടായി തിന്നുന്നതിൽ നിന്ന് വിലക്കിയിരുന്നത്. രാവിലെയും രാത്രിയും നന്നായി പല്ലു തേക്കുക എന്നതാണ് പുഴുപ്പല്ലിനെ തടയാനുള്ള ഉത്തമ മാർഗം.
0: ഒരു ചോദ്യം, പല ചോദ്യം, പല പല ചോദ്യങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

0: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പുള്ളിമാൻ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: അന്നവൾ നേരത്തെ സ്കൂളിൽ നിന്ന് പോന്നു, വീട്ടിലെത്തി, മുഗൾ തട്ടിലെത്തി, അങ്ങനെ നോക്കിയിരുന്നു. അവിടെ നിന്ന് കാണാം രാവിലത്തെ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ആ കാട്ടുപൊന്തയും തടാകതീരുമില്ല. രാവിലത്തെ സംഭവം ഓർത്തപ്പോൾ പെട്ടെന്ന് അവൾ ഭർത്താവിനെ കുറിച്ച് ഓർമ്മിച്ചു. നല്ലൊരു മനുഷ്യനായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിന് ഒരു വയസ്സായപ്പോ എന്റെ അച്ഛൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയി, പിന്നെ തിരികെ വന്നില്ല. അന്വേഷിച്ചു പോയവർ കൊണ്ടുവന്നത് ആ മനുഷ്യൻ ഉപയോഗിച്ച തോക്ക് മാത്രമാണ്. അതോടുകൂടി അവസാനിച്ചു തന്റെ ദാമ്പത്യ ജീവിതം. തന്റെ ദാമ്പത്യ ജീവിതം മലവാടി വരണ്ടുണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ മകന് 8 വയസ്സ് പ്രായമുണ്ട്. 8 വയസ്സുള്ള മകനും സ്കൂളിലെ ജോലിയും മാത്രമാണ് ഇപ്പോൾ അവളെ ലോകവുമായിട്ട് ബന്ധിക്കുന്ന രണ്ട് ചങ്ങലക്കണ്ണികൾ. ഇന്നിതാ തന്റെ ദാമ്പത്യ ജീവിത മലർവാടി വീണ്ടും ഒന്ന് പൊട്ടിക്കുന്നതൊക്കെ നൽകണം.

0: சோதிச்சிடமே தனர்க சித்திகள் தனர்க சித்திகள்.
1: இல்ல பார்வதி, தேவையும் நின்று காமகனா அகன் போனில்ல.
0: விருதாவிலானோ விசாரதாரகள் கொதிச்சிடமே தனர்க சித்திகள் தனர்க சித்திகள்.
1: ഇല്ല, ദേവയ്യൻ ഒരിക്കലും നിന്റെ കാമ കാണാൻ പോകുന്നില്ല. അകൻ ആലോചിച്ചിരുന്നു,
0: രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവൾ പാർവതി ഓർത്തതില്ല താൻ അവിടെ താൻ തനിയെ ഇരിപ്പതും.
1: ആരോ താഴെ വാതിൽ തട്ടിയതുപോലെ, അതെ, ആരോ വാതിൽ തട്ടി വിളിക്കുന്നു. അവൾ വേഗം താഴെ ചെന്നു, വിളക്കുകൊളുത്തി, വാതിൽ തുറന്നു, പുച്ഛത്തിറങ്ങി, വിളക്കുയർത്തിപ്പിടിച്ചു നോക്കി. അവിടെങ്ങും ആരുമില്ല. ഇല്ല, ആരുമില്ല. അല്ലല്ല, ആ മരച്ചുവട്ടിൽ ഒരാളുണ്ടല്ലോ. അയാൾ ഇങ്ങോട്ട് വരുന്നു, തന്റെ അടുത്തേക്ക്. അയാൾ അടുത്തു വന്നു.
2: അയ്യോ ദേവയ്യൻ, ദേവയ്യൻ, നിങ്ങൾ അതിന് ഇവിടെ വന്നു. ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും. ഈ ആ സമയത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കയറുമെന്ന് ശരിയായില്ല. പോകൂ, പോകൂ മിസ്റ്റർ ദേവയ്യൻ, പോകൂ.
3: മിസ്റ്റർ ക്ഷമിക്കണം,
1: ഞാൻ ഇങ്ങനെ കയറി വന്നത് തെറ്റാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ തെറ്റാണ് ചെയ്തത്. ഞാൻ തിരികെ പോകുന്നു, മാപ്പ് ചോദിക്കുന്നു, തിരികെ പോകുന്നു. മിസ്റ്റസേ, ഞാൻ ഇങ്ങനെ കയറി വന്ന തെറ്റാണ്, ഞാൻ പോകുന്നു. എനിക്ക് ഒരു നിമിഷം, ഇല്ല, ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ പോകുന്നു. മിസ്റ്റസേ, എനിക്ക് ഒരു ഒരു മിനിറ്റ്, ഇല്ല, ഞാൻ പോവാണ്, ഞാൻ ചെയ്ത തെറ്റാണ്. എനിക്ക് നിങ്ങൾ ഒരു നിമിഷം അനുവദിക്കുമെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. പാർവതി മിണ്ടിയില്ല. മിസ്റ്റസ്, നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്! ഈ കുടകനാടിന് സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കൊതിയില്ലേ? നിലാവ് കുളിച്ച് നിൽക്കുന്ന ഈ വസന്ത ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കൊതിയില്ലേ? അകത്ത് കയറി കഥ അടച്ചിരിക്കല്ലേ? വരൂ മിസ്റ്റർ.

ഒരു സ്വപ്നത്തിലെന്ന പോലെ, ഒരു സ്വപ്രാണകയെ പോലെ അവൾ അത് പിന്നാലെ ചെന്നു. രണ്ടുപേരും ആ തടാകത്തിലുള്ള പാറപ്പുറത്തിരുന്നു. ചന്ദ്രക്കല ആ തടാകത്തിൽ ഭംഗിയായി പ്രതിബിംബിച്ചിരിക്കുന്നു. അയാൾ അക്കാട്ടു പന്നിരിച്ചിരുന്ന് പൂവെടുത്തു, അവിടെ മുടിയെ ചൂടി, അവിടെ ചുമലി തലോടിക്കൊണ്ട് പറഞ്ഞു, മിസ്റ്റർ സേ, നിങ്ങൾക്കിഷ്ടമായാലും ഇല്ലെങ്കിലും ഇന്ന് മുതൽ ഞാൻ നിങ്ങളൊരു പുതിയ പേരിട്ട് വിളിക്കാൻ പോവാണ്, പുള്ളിമാൻ.

പിന്നെ എത്ര പ്രാവശ്യം അവനെ പാട്ട് പാടി, എത്ര പ്രാവശ്യം അവളത് കേട്ടു എന്ന് രണ്ടു പേർക്കും നിശ്ചയമില്ല. പാടുന്നതിനും കേൾക്കുന്നതിനും രണ്ടു പേർക്കും മടുപ്പില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുടക് നാട്ടിൽ പാർവതിയും ദേവയ്യനും സംസാര വിഷയമായി. ഒരു ദിവസം അവൾ ക്ലാസ്സിൽ കയറി ചെന്നപ്പോ ബോർഡിൽ ഒരു പാട്ട് എഴുതിയിട്ടിരിക്കുന്നു, കുട്ടികൾ ആരോ ചോക്ക് പീസ് എഴുതി വെച്ചിരിക്കുന്നു.

0: സന്ദർഭം കാണിച്ച് അർത്ഥം എഴുതുക. അവർക്കത് ഇഷ്ടമായി. നാട്ടുകാരറിയട്ടെ, തൻ ദേവയ്യന്റെ കാമുകയാണെന്ന കാര്യം എല്ലാവരും അറിയട്ടെ. ഇപ്പൊ ദേവയ്യൻ ദിവസവും വീട്ടിൽ വരാറുണ്ട്. ഇപ്പൊ ദേവയ്യൻ വീട്ടിൽ വന്നില്ലെങ്കിൽ അവർക്ക് വല്ലാത്ത ദുഃഖമാണ്. 4 ദിവസമായിട്ട് ദേവയ്യനെ കാണുന്നില്ല. അവരുടെ മനസ്സിൽ ആ താരമ്പന്റെ കൂരമ്പിന്റെ വേദന ആരംഭിച്ചിരിക്കുന്നു. കാമദേവന്റെ കൂരമ്പിന്റെ വേദന ആരംഭിച്ചിരിക്കുന്നു. ആ വരുന്നുണ്ട്. അതാ ദേവയ്യൻ വരുന്നു, ദേവണ്ണം വരുന്നു. ഇപ്പൊ അവള് ദേവണ്ണെന്നാ വിളിക്കുന്നത്. 2 വയസ്സിന് ഇളയതാണ് അയാൾ, എങ്കിലും ഇരിക്കട്ടെ, ദേവണ്ണം വരുന്നു. ദേവണ്ണ അല്ലല്ലോ, പോസ്റ്റ്മാൻ. ഏ മിസ്റ്റർ സേ, നിങ്ങൾക്കൊരു ടെലിഗ്രാം ഉണ്ട്, ഒന്ന് ഒപ്പിട്ട്. അവൾ വേഗം ഒപ്പിട്ട് കൊടുത്തു. കമ്മി സന്ദേശം വാങ്ങിച്ചു. അവളെ കവർ പൊട്ടിച്ചു. അയ്യോ അയ്യോ അയ്യോ, വളരെ പോണം. എന്താ മച്ചി, എന്താ മച്ചി? അച്ഛന് സുഖമില്ല, തീരെ സുഖമില്ല, കൂടുതലാണെന്ന് എഴുതിയിരിക്കുന്നു. 100 മൈൽ അകലെയാണ് സിദ്ധപുരത്ത്, അവളുടെ അച്ഛന്റെ നാട്ടിൽ. അവൾ വേഗം കുഞ്ഞിനെയും കൊണ്ട് നാട്ടിൽ ആ നാട് വിട്ടു. സിദ്ധപുരത്ത് അവൾ വണ്ടി ഇറങ്ങി, അതിവേഗം നടന്നു. വീട്ടിനടുത്തെത്തുമ്പോൾ അവള് ആ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഒറ്റ നിറയെ ആൾക്കൂട്ടം. ആളുകളെ തള്ളിമാറ്റി അവൾ അകത്ത് കടന്നു. ആ വൃദ്ധൻ അവസാനത്തെ നിമിഷങ്ങളുമായി ബന്ധപ്പെടുന്നു. സീതമ്മ പൊട്ടിക്കരയുന്നു. പാർവതിയെ കണ്ടവൾ ആവിട്ട് കരഞ്ഞു. അക്ക അക്ക, അച്ഛന് അച്ഛന് സുഖമില്ല. അച്ഛ അച്ഛ, പാർവതി വന്നു, അച്ഛന്റെ മാള് വന്നു. അച്ഛ, ആ വൃദ്ധൻ കണ്ണു തുറന്നു. വൃദ്ധന്റെ കണ്ണു നിറഞ്ഞു. കവളിലൂടെ കണ്ണുനീരൊഴുകി. അച്ഛ കരയാതിരിക്കും, അച്ഛ കരയാതിരിക്കും. അച്ഛ
1: വൃദ്ധൻ കൈ ഉയർത്തി.
0: മോളെ, അച്ഛന് ഒരു സങ്കടവുമില്ല, ഒരു സങ്കടേ ഉള്ളൂ. എന്റെ അനിയത്തിയെ ജയിക്കാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ പെട്ടിയില് 5000 രൂപ ഇരിപ്പുണ്ട്. അത് മോളെടുത്തു. സീതയെ കല്യാണം കഴിച്ച് അയക്കുമ്പോ അത് പകുതി അവൾക്ക് കൊടുത്തേക്കണം. സീതയെ ദുഃഖിപ്പിക്കരുത്. ഇനി അവിടെ അച്ഛനും അമ്മയും എല്ലാം പാർവതി നീയാണ്. എന്റെ മോളെ ദുഃഖിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത്. അച്ഛ അച്ഛ അച്ഛ അച്ഛ, ആവർത്തൻ എന്നേക്കുമായി കണ്ണടച്ചു. കൂട്ടമായി നിലവിളിയർന്നു, പക്ഷേ വൃദ്ധൻ കേട്ടില്ല.

അന്തരീക്ഷത്തിൽ പുകച്ചുരുളുകൾ ഉയർന്നു. ആ ചിത കെട്ടടങ്ങി. രണ്ടാഴ്ച കഴിഞ്ഞ് സിദ്ധപരത്തെ സ്വത്തുകളെല്ലാം വിറ്റ് പാർവതി അനുജത്തെയും കൂട്ടിക്കൊണ്ട് സീതമ്മയെ കൂട്ടിക്കൊണ്ട് കുടകൾ തിരച്ച് തിരിച്ചെത്തി. വന്നതിന് അടുത്ത ദിവസം ദേവയ്യം വന്നു. അയാളെ കണ്ടവൾ അവൾ പൊട്ടിക്കരഞ്ഞു. ദേവണ്ണ, എന്റെ ദേവണ്ണ അച്ഛൻ.

0: എന്റെ അച്ഛൻ.
1: ഞാനെല്ലാം അറിഞ്ഞു. എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അല്ല, ഞാൻ അങ്ങനെ വരുന്നത് ശരിയല്ലല്ലോ. കരയാതിരിക്കൂ. ജനിച്ചവരൊക്കെ മരിക്കുമെന്നേ. ഞാനും നീയും എല്ലാരും മരിച്ചു മണ്ണടിയും. സമാധാനം പറ്റിക്കൂ.
0: അല്ല പാർവതി, അകത്താരാ നിൽക്കുന്നത്? ആ മുറിക്കുള്ളിൽ നിൽക്കുന്നാര്?
1: അത് ഞാൻ പറഞ്ഞില്ല. ദേവണ്ണ, എന്റെ അനുജത്തി സീതമ്മ.
0: അല്ല, നിനക്ക് അനുജത്തി ഉണ്ടെന്നിരുന്ന പറയാഞ്ഞത്. ഇങ്ങോട്ട് വിളിക്കൂ, ഇങ്ങോട്ട് വിളിക്കൂ.
1: സീതേ, സീതമ്മേ, എന്താ പുറത്തേക്ക് വരൂ. ദേവയ്യ ഒന്ന് സിഗരറ്റ് കത്തിച്ചു. സീതമ്മേ, സീതമ്മേ, എന്താ ഇങ്ങോട്ട് പുറത്തേക്ക്, ഇന്ന് പുറത്തേക്ക് വരണേ. അവസാനം അവൾ വന്നു.
0: എന്താ?
1: ദേവയ്യൻ മറ്റെല്ലാം മറന്ന് അവളെ മുഖം തൊട്ടു നോക്കിയിരിക്കുന്നു. എന്താ പേര്? അയാളെ പേരും മറന്നുപോയല്ലോ. എന്താ പേര്?
0: എന്റെ പേര്?
1: പറയൂ. തന്റെ പേര് പറഞ്ഞോടി, ഒന്ന് കൊഞ്ചി കഴിയാതെ പേര് പറഞ്ഞോടി.
0: എന്റെ പേര് സീതമ്മ.
1: അവൾ അകത്തേക്ക് ഒരു ഓട്ടം. അന്ന് മുതൽ

0: സ്കൂളിൽ ചെന്നാൽ അവിടെ നിൽക്കാൻ മനസ്സില്ല, മനസ്സാന്നിധ്യമില്ല, എപ്പോഴും സംശയം, മനസ്സിൽ സംഭ്രമം. ദേവയ്യൻ ചെറുപ്പമാണ്, വീട്ടിൽ പെണ്ണൊറ്റയ്ക്കേ ഉള്ളൂ. സീതമ്മ സുന്ദരിയാണ്, മനുഷ്യന്റെ മനസ്സാണ്. മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു മതയാനിയാണ്, അതിനെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയില്ല. അവൾ നേരത്തെ സ്കൂളിൽ നിന്ന് വരും ചില പരീക്ഷണത്തിന് വേണ്ടി. സീതമ്മേ,
1: എന്താ
0: എന്തെടുക്കുന്ന അവിടെ?
1: ഞാൻ ഒരു പുസ്തകം വായിക്കുക.
0: എന്ത് പുസ്തകം?
1: ഇത് ഒരു നോവല്.
0: വേണ്ട, നോവലും ചില കഥയൊന്നും വായിക്കണ്ട, ഇവിടെ അടങ്ങിയതൊക്കെ ജീവിക്കണം.
1: ഏഹ്, അക്കനെന്തിനാ എന്നോട് ചാടിക്കാതെന്ന്?
0: എടീ, അടങ്ങിയതൊക്കെ ജീവിക്കണമെന്നു. നിന്നെ നോവലും പുസ്തകം തോന്നിയാണ് ഇവിടെ വായിക്കണം.
1: കൊണ്ടുപോയി. ഏഹ്, അക്കനെന്തിനാ എന്നോട് വഴക്ക് പറയുന്നു?
0: മറ്റൊരു ദിവസം അവൾ കുറച്ചുകൂടെ നേരത്തെ വന്നു.
1: സീതമ്മേ,
0: എന്താ എന്തെടുക്കുന്നു?
1: ഞാൻ ഈ സാരി ഒന്ന് കഴുകിയിടുക, അപകടമില്ല.
0: എങ്കിലും ഇല്ലാത്ത

0: ഒരു ദിവസം അവൾ സ്കൂളിൽ നിന്ന് മടങ്ങി വന്നപ്പോ അവളുടെ മകൻ പറഞ്ഞു,
1: അമ്മേ ദേവണ്ണം വന്നിരുന്നു, ദേവണ്ണം വന്നിരുന്നു, ദേ ഇപ്പഴ അങ്ങോട്ട് പോയതേ ഉള്ളൂ.
0: അവളുടെ വയറ്റ് തീ ആളിക്കത്തി.
1: സീതേ, സീതമ്മേ വരും. മോൻ പറഞ്ഞ ശരിയാണോ?
0: എന്ത്?
1: ദേവണ്ണം വന്നിരുന്നു.
0: ഓ വന്നിരുന്നു,
1: ഇപ്പഴങ്ങോട്ട് പോയതേ ഉള്ളൂ. അക്കൻ വന്നോന്ന് ചോദിച്ചു, വന്നില്ലെന്ന് പറഞ്ഞു ഉടനെ പോകും ചെയ്തു.
0: അക്കൻ വന്നോന്ന് വന്നോന്ന് ചോദിച്ചു.
1: അക്കൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയം ദേവണ്ണം അറിയാമല്ലോ. അപ്പൊ ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ അന്വേഷിച്ചു വരിക, എനിക്കിഷ്ടമല്ല. ആഹാ, ഇവിടെ വരട്ടെ, ഇന്നിവിടെ വരട്ടെ, ഞാൻ ചോദിക്കും.
0: പക്ഷെ അന്ന് അയാൾ വന്നില്ല. അയാൾ നല്ല നായാട്ടുകാരനാ, ഇരയെ അറിയാതെ അതിനെ അകപ്പെടുത്താൻ സാമർഥ്യമുള്ള നല്ല നായാട്ടുകാരൻ. അന്ന് അയാൾ വന്നില്ല. നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ വന്നു. രണ്ടുപേരും സാധാരണ ചിന്തിക്കുന്ന പാറപ്പുറത്ത് ചെന്നിരുന്നു. പാർവതി, നിനക്കെന്താ പടരു ഒരു ക്ഷീണം? നിന്റെ അച്ഛൻ മരിച്ചു. നീ ഇവിടെ പിന്നെ അന്ന് മുതൽ നീ ദിവസം കഴിയുന്നോറും ക്ഷണിച്ചു ക്ഷണിച്ചു വരുന്നു. മുഖമൊക്കെ അങ്ങ് വാടി വിളറി. എന്തു പറ്റി നിനക്ക്? ദേവണ്ണ, അച്ഛൻ മരിക്കുമ്പോൾ എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല നിർവഹിക്കാൻ അണ്ണൻ എന്നെ സഹായിക്കണം. എന്താ?

ഇതാണ് കാര്യം. നമ്മുടെ സീതമ്മയ്ക്കൊരു ശ്രീരാമന് വേണം. ഞാൻ ഏറ്റു എടാ നമുക്കൊരു ശ്രീരാമനെ പോലെ ഞാൻ കൊണ്ടുവന്നേ. സീതമ്മയ്ക്കായി നിങ്ങൾ കൊണ്ടുവരണം ശ്രീരാമനെ. അയാളെ ചുമതലയേറ്റു, പക്ഷേ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. ശ്രീരാമനെ പോലെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ശ്രീരാമൻ മാത്രമാണ്. ഗഗനം ഗഗനാകാരം, സാഗരം സാഗരോപമം, ആകാശത്തിന് തുല്യം ആകാശം, സാഗരത്തിന് തുല്യം സാഗരം, ശ്രീരാമന് തുല്യൻ ശ്രീരാമൻ മാത്രം. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു, ശ്രീരാമൻ വന്നില്ല, ശ്രീരാമൻ മാത്രം വന്നില്ല. ഒരു ദിവസം പാർവതി അനുജത്തിന്റെ മുറിക്കകത്ത് കയറി, ഒന്ന് പരിശോധിക്കണം തോന്നി.

കരഞ്ഞു കരഞ്ഞു നേരം വിളിപ്പിച്ചു. അതിരാവിലെ അന്നവൾ സ്കൂളിൽ പോയി. അന്ന് അവൾക്ക് ശമ്പളം കിട്ടി. ശമ്പളം വാങ്ങിയവൾ മാർക്കറ്റിലെത്തി. അനുജത്തെ സന്തോഷിപ്പിക്കാൻ അവൾക്ക് വേണ്ടി ഒരു ജോഡി ലോലക്ക് മേടിച്ചു. വീട്ടിലെത്തി. സീതമ്മേ, സീതമ്മേ, എന്താക്ക നീ പുറത്തു വന്നേ? അവൾ പുറത്തു വന്ന് അവിടെ കവിൾത്തട്ടിൽ അഞ്ചു വരലിന്റെ പാട് കിടക്കുന്നു. എനിയെത്തി, ഞാൻ ദേഷ്യം വന്ന് തല്ലിപ്പോയതാ, ക്ഷമിക്കണം. സാരമല്ലക്ക, അച്ഛൻ തല്ലിയതായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. എനിയെത്തി നിനക്കാനും സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ നോക്ക്. അവൾ ആ പൊതി മേടിച്ചു നോക്കി, പൊതി അഴിച്ചു നോക്കി. ആയ് ലോലക്, ലോലക്, ലോലക്, ലോലക്. എനിയെത്തി കൊണ്ടി അണിഞ്ഞു നോക്ക്. സീതി അകത്ത് പോയി കണ്ണാടിയുടെ മുമ്പിൽ നിന്നു. അവൾ ലോലക്ക് അണിഞ്ഞു. ഹായ്, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. അക്ക കൊള്ളാവോ? എനിയെത്തി നിനക്ക് വേണ്ടി തന്നെ പണിഞ്ഞു പോലിരിക്കുന്നു. അങ്ങനെ പുറമേ അഭിനന്ദിച്ചെങ്കിലും നാശം ഇത് മേടിച്ചു കൊടുക്കണ്ടായിരുന്നു. സ്വദേശസുന്ദരിയായി പെണ്ണു ഈ ലോലക്കും കൂടെ അണിഞ്ഞപ്പോൾ ദേവകന്യകെ പോലെ ഈ മട്ടിൽ ദൈവയം വന്നവളെ കണ്ടാൽ തന്റെ കാര്യം അസൗകര്യമാണ്. അന്ന് മുതൽ പാർവതിയും സീതമ്മയും പരസ്പരം മത്സരിച്ചണിഞ്ഞൊരുങ്ങുകയാണ് ദേവയ്യനെ സ്വാധീനിക്കാൻ.

അവസാനം ദൈവയും വന്നു. രണ്ടുപേരും സാധാരണ ചെന്നിരിക്കുന്ന ആ തടാകതീരത്തുള്ള പാറപ്പുറത്ത് ചെന്നിരുന്നു. മുല്ലപ്പൂമാലയുടെ കാര്യം ചോദിക്കാൻ അവിടെ നാവിന്റെ തുമ്പത്ത് വരെ ആ ചോദ്യം വന്നാണ്. പക്ഷേ ചോദിച്ചില്ല, വേണ്ട, വെറുതെ വഴക്കുണ്ടാക്കണ്ട. പരീക്ഷണയായിരിക്കുന്ന പാർവതിയെ സമാധാനിപ്പിക്കാനായിരിക്കാം ദേവചന്ദ്രന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മുല്ലപ്പൂമാല എടുത്തു അവിടെ കഴുത്തിച്ചാർത്തി. പാർവതി

0: പുലർന്നപ്പോഴേക്ക് ആ ഭക്തന്മാരെല്ലാം അങ്ങ് മെയിൻ റോഡിലെത്തി. ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ. അവർ കാർ വന്നു. കാറിന് ഹാണടി കേട്ട് ഭക്തന്മാർ നാല് വഴിക്കും ചാടി. കാറ് പറന്നുപോയി. അതിളക്കി വിട്ട പൊടിപടലം ഭക്തന്മാരുടെ വീക്ഷയിലെല്ലാം ചെന്നടിഞ്ഞു. ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഗോവിന്ദ ഹരി രാമ ഗോവിന്ദ ഹരി രാമ. ആ കാർ പോയത് ദേവജനും സീതമ്മയും പാർവതിയും. അവരും തീർത്ഥാടനം പോയതാണ്. തലക്കാവി പോയിട്ട് കാറിൽ പോയവർക്ക് അന്ന് തന്നെ മടങ്ങി പോരാമായിരുന്നു. പക്ഷേ ദേവയ്യൻ അവിടെ സത്രത്തിൽ മുറി വാടകെടുത്ത് അവരന്ന് അവിടെ കഴിഞ്ഞുകൂടി. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ദേവയ്യൻ റെഡിയായി കാർ ചെന്നിരുന്നു. അകത്ത് പാർവതി എന്തൊക്കെ തരയുന്നു. പാർവതി വേഗമാട്ടെ, സമയം പോയി, നീ എന്തെടുക്കുന്ന അവിടെ? ദേവണ്ണനകത്തേക്ക് വന്നേ. എന്താ? ദേ സീതമ്മയുടെ ഒരു ലോലക്ക് കണ്ടില്ല, കളയാൻ പറഞ്ഞിട്ട് ഒരു ലോലക്ക്. ഞാൻ മേടിച്ചരാ, അന്ന് വണ്ടി കയറും. അയ്യോ, ഒന്ന് വലിയ വിലയുള്ള, ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്താ.
1: എനിക്ക് നോക്കിയെടുക്ക്. പെണ്ണുങ്ങളെയും കൊണ്ടിറങ്ങി എന്നെ പറഞ്ഞാ മതിയല്ലോ.
0: എത്ര നോക്കിയിട്ടും അത് കിട്ടിയില്ല.

0: അവസാനം അത് ഉപേക്ഷിച്ച് അവർക്ക് പോകേണ്ടി വന്നു. നാലഞ്ചു ദിവസം കഴിഞ്ഞു. തീർത്ഥാടനത്തിന് പോയപ്പോ കൊണ്ടുപോയ മെത്തകൾ ഉണക്കാൻ പാർവതി അതെല്ലാം എടുത്തോണ്ട് വന്ന് മുറ്റത്തു കൊണ്ട് ചുള്ളടിച്ചിടുകയായിരുന്നു. ദേവയൻ ഉറങ്ങിയ മെത്ത ചുള്ളടിച്ചിട്ടപ്പോൾ ഇതാ കാണാതെ പോയ ആ ലോലക്ക്, സീതമ്മയുടെ ലോലക്ക്, ദേവയന്റെ മെത്തയിൽ.
1: ദൈവമേ, ഞാനൊന്നു പറഞ്ഞില്ലേ ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ കൊണ്ടുപോയത്? ഇതിനു വേണ്ടിയാണോ തീർത്ഥാടനം ഞങ്ങളെ കൊണ്ടുപോയത്? എന്റെ ദൈവമേ, യാത്രാക്ഷണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി.
0: പാർവതിക്ക് തലചുറ്റി തലചുറ്റി തലചുറ്റി അവൾ ആ തിണ്ണയിൽ വലിഞ്ഞു കയറി ചെന്ന് മേശപ്പുറത്ത് മുഖം ചായച്ചു. അങ്ങനെ ഇരിക്കുമ്പോ അടുക്കളയിൽ നിന്ന പെണ്ണ് ചുട്ട കിഴങ്ങുകൾ അക്ക, ഈ മധുരക്കിഴങ്ങും തിന്നോക്കേ, ഞാൻ ഒത്തിരി തിന്നു, നല്ലത്. അക്കൻ മുഖം ഉയർത്തി സീതയുടെ മുഖം തൊറ്റു നോക്കി. എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത്? അവൾക്ക് സഹിക്കാൻ അവർത്ത സങ്കടം അടക്കാൻ അവർത്ത ദേഷ്യം വന്നു. അവളെ ചില്ലുപാത്ത ഒറ്റ അടിവെച്ചു, അതുപോലെ തെറിച്ചു പൊട്ടിച്ചു തറി. നിന്റെ മധുരക്കിഴങ്ങ് സീത പുറകോട്ട് ഞെട്ടി മാറി. തകർന്നു കിടക്കുന്ന ആ പാത്രത്തിന്റെ വിളയുടെ ഒരു കഷണം സീതയുടെ നഗ്നമായ പാദത്തിൽ തളഞ്ഞു കയറിയോ? അയ്യോ, എന്റെ കാലേ, എന്റെ കാലേ. പാർവതി ഒരു അക്ഷരം മിണ്ടിയില്ല. അവൾ എഴുന്നേറ്റ് പോയി. അകത്തെ വാ, അവളുടെ മുറിക്കകത്ത് കയറി വാതിലടച്ചു. സീതമ്മ തനിയാണ്. ആ ചില്ലി കഷ്ണം ഊരി കളഞ്ഞതും കാല് മരുന്ന് വെച്ച് കെട്ടിയതും. അന്നും ആ വീട്ടിൽ അത്താഴം വെച്ചില്ല, ആരും ഒന്നും കഴിച്ചുമില്ല.

0: പാർവതി നീ പിന്നെയും പിന്നെയും നിന്റെ അനുജത്തെ കാര്യമില്ലാതെ ശിക്ഷിക്കുകയാണ്, വിസ്തരിക്കാതെ ശിക്ഷിക്കുകയാണ്. ആ ലോലക്കിന്റെ കാര്യത്തിൽ അവൾ കുറ്റക്കാരി അല്ലെങ്കിലോ? ഏ ചെല്ല്, ചെന്നവളോട് മാപ്പി ചോദിക്കൂ. പാർവതി എഴുന്നേറ്റ് സീതമ്മയുടെ മുറിയിലെത്തി. സീതയെ അവൾ ചരിഞ്ഞു കിടന്നുറങ്ങി. വെച്ചു കെട്ടിയ കാല് തലയണപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുന്നു. സീതയുടെ മുഖം കണ്ടറിയാം സഹിക്കാൻ അവർക്ക് വേദന അവൾ സഹിച്ച മാറ്റുണ്ട്. സീതെ, അനിയത്തി, ഡി അനിയത്തി. സീത ഒന്ന് തിരിഞ്ഞു കിടന്നു. അപ്പൊ അവിടെ മാറണം കുറെ കൂടെ നഗ്നമായി. അല്ല, എന്താണ് അവള് ബോഡീസകത്ത് ഒരു കടലാസ് മടക്കി വെച്ചിരിക്കുന്നു? സീത ഉണർത്താതെ പാർവതി ആ കടലാസ് കൃഷ്ണം വലിച്ചെടുത്തു. അയ്യോ, ഫോട്ടോ, ദേവണ്ണന്റെ ഫോട്ടോ! അയ്യോ, ദേവണ്ണന്റെ ഫോട്ടോ! എന്റെ ദൈവമേ, ഇവൾ ഇവൾ എന്റെ അനുജത്തിയല്ല, ഇവൾ സീതയല്ല, ഇവൾ വിഷപ്പാമ്പാണ്. ഇവളെ മനസ്സാക്കില്ല, ഇവളെ വെട്ടി കൊല്ലും. പാർവതി അടുക്കളയിലേക്ക് ഓടി. ഒരു വെട്ടുകത്തിയോട് മടക്കി വന്നു. ഉറങ്ങിക്കിടക്കുന്ന അനുജത്തിയുടെ കഴുത്ത് നോക്കി ആജ് വെട്ടാൻ അവൻ കൈ ഉയർത്തി. ദേവയ്യൻ അവളെ കൈ കിടന്ന് പിടിച്ചു. പാർവതി തിരിഞ്ഞു നോക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ദേവയ്യൻ ജാനകപ്പഴുതിലൂടെ കൈ നീട്ടി ആ വെട്ടുകത്തി പിടിച്ചു മേടിക്കുന്നു. ഇരുമ്പഴികൾ പിടിച്ചു വളച്ച അകത്ത് കടന്നു. പാർവതി, നീ എന്തായി കാണിച്ചു? ഇവിടെ കൊലപാതകം നടക്കുമെന്ന് ഞാൻ വന്നില്ലായിരുന്നു. നിന്റെ അനിയത്തിയല്ലേ ഇത്? പാർവതി, ഈ കിടക്കുന്ന നിന്റെ അനിയത്തിയല്ലേ? നീ അവിടെ ഏട്ടത്തിയല്ലേ? അല്ലേ പാർവതി? പാർവതി, അയ്യോ പാർവതി! ദേവജനവളെ താങ്ങിയുടെ തലത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി. കൊടിന്നവളെ പരിചരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, അവളുടെ മുഖത്ത് വെള്ളം കുളയുന്നു. അല്പം കഴിഞ്ഞ് അവൾ മുഖം ഉയർത്തി, അവൾ കണ്ണു തുറന്നു. ദേവണ്ണ, ദേവണ്ണ, ആരോടും പറയരുതേ, ആരോടും പറയരുതേ. ഞാൻ സീതമ്മയെ വെട്ടിക്കൊല്ലാൻ ചെന്ന കാര്യം ആരോടും പറയരുതേ.
1: ഇല്ല, പറയില്ല, നീ ബഹളം ഉണ്ടാക്കാതെ.
0: സീതമ്മ ഉണരും.
1: പക്ഷെ സീതമ്മ ഉണർന്നു കഴിഞ്ഞിരുന്നു, അവൾ അകത്തേക്ക് വന്നു.
2: അരികിൽ തന്നെ ഇരിപ്പൂദേവൻ പരിചരണാകുലഭാവത്തിൽ, അരികിൽ തന്നെ ഇരിപ്പൂദേവൻ പരിചരണാകുലഭാവത്തിൽ. അയ്യോ ദേവണ്ണ, അക്കനെന്താ? എന്റെ അക്കനെന്താ?
1: സാരമില്ല.
0: സീതമ്മയെ കണ്ടപ്പോഴേക്ക് പാർവതിക്ക് ബോധക്ഷയമായി.
2: അയ്യോ ദേവണ്ണ, എന്റെ അക്കനെന്താ?
0: സാരമില്ല, സീതമ്മ പോയി കിടന്നുറങ്ങ്. ഇത് ഒരു സന്നിപാത ജ്വരമാണ്, നേരം വിളിക്കുമ്പോഴേക്ക് സുഖമാവും. നീ പോയി കിടന്നുറങ്ങ്. നേരം പുലർന്നു, പക്ഷെ ആ സന്നിപാത ജ്വരം സുഖമായില്ല. ഡോക്ടർ വന്നു പരിശോധിച്ചു. ഡോക്ടർ ദേവയ്യൻ അടുത്ത് വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ ദേവയ്യൻ, മിസ്റ്റർസിന് പറയത്തക്ക കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു മെന്റൽ ഷോക്ക്, സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് മതി ഭ്രാന്താവാൻ. ഞാൻ മരുന്ന് കൊടുത്തയക്കാം. മരുന്ന് കിട്ടി, ചികിത്സ കാര്യമായി നടക്കുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും പാർവതി മിസ്റ്റർസ് ക്ഷീണിച്ചു ക്ഷീണിച്ചു വന്നു. അവിടെ കണ്ണുകൊഴിഞ്ഞു, കവളൊട്ടി, അവൾ ആകെ വിളറി വെളുത്തു. അവിടെ തലനാര് ഊരി ഊരിപ്പോയി. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ എന്തൊക്കെ പെറുപെറുക്കും, ചിലപ്പോൾ വിളിച്ചു പറയും,
2: ദേവണ്ണ, ആരോടും പറയരുതേ, ഞാൻ അവളെ കൊല്ലാൻ ചെന്ന കാര്യം ആരോടും പറയരുതേ.
0: ദേവജൻ അവളെ ശ്രദ്ധിക്കാറില്ല. ദേവജൻ കഴിയുന്നതും പാർവതി എടുത്ത് ചെല്ലരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട്. ഒരു ദിവസം പാർവതി ആ വീട്ടിന് രണ്ടാമത്തെ നിലയിലിരിക്കുകയാണ്. പൗർണമി നാൾ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരുന്നു. അവൾ കണ്ടു ആ തടാകതീരത്ത് ആ പാറപ്പുറത്ത് രണ്ടുപേരിയ്ക്കുന്നു, സീതമ്മയും ദേവയ്യനും.
2: സീതമ്മയും ദേവയ്യനും, സീതമ്മയും ദേവയ്യനും, കൊല്ലും ഞാൻ രണ്ടിനെയും കൊല്ലും. അവൾ പിടഞ്ഞണീറ്റു, പക്ഷെ വീണുപോയി.
0: അവൾ നിലത്ത് വീണു, പിടഞ്ഞു വീണു. അവൾക്ക് ത്രാണിയില്ല, അവൾക്ക് കെൽപ്പില്ല. അന്ന് രാത്രി പാർവതി ആ വീട്ടിന് മുകൾ തട്ടൊരു സംഭാഷണം കേട്ടു.
2: അണ്ണ, ദേവണ്ണ കുടിച്ചിട്ട് കയറി വന്നോ, ഇത് വേശാലയമല്ല, ഓർമ്മ വേണം. ചുംബിച്ചിടണ്ടെന്നെ ഇന്ന് നിങ്ങൾ, ചുണ്ടിൽ മദ്യത്തിന്റെ ഗന്ധമല്ലോ.
3: സീതമ്മ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മദ്യവയ്ക്കില്ല, സ്വല്പം ഞാൻ കഴിച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ മേലാ മദ്യവയ്ക്കില്ല.
2: ദേവണ്ണ, ഇത് വേശാലയമല്ല, വേശാലയമല്ല, ഇത് ആശ്രമമല്ലേ, ഇത് ആശ്രമം, ഇത് പഞ്ചവടി കുടാലല്ലോ, പഞ്ചവടി ആശ്രമം. നീ സീത, ഞാൻ ശ്രീരാമൻ, പിന്നെ ശൂർപ്പണയുണ്ട് ഇവിടെ നിന്റെ ജ്യേഷ്ഠത്തിൽ.
0: എന്തോ ഒരു ശബ്ദം കേട്ട് വടവടാ നിലത്തേക്ക് വീഴുന്ന ശബ്ദം. ദേവയ്യന്റെ കൈതട്ടി സീതമ്മ നോക്കുമ്പോ ഇതാ പാർവതി. ഈ സംഭാഷണം കേട്ടുകൊണ്ടത് പാർവതി ആ ഗോവണിപ്പടികളിലൂടെ താഴോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്.
2: ദേവണ്ണ,
3: എന്റെ അക്കൻ വീണു, അയ്യോ അക്കൻ വീണു. സാരമില്ല, അവൾ മരിച്ചതാണ്. അയ്യോ ദേവനാ എന്റെ അക്കൻ. സാരമില്ല, നമ്മളൊക്കെ അവളെ കുഴിച്ചിട്ട് പോയാം, ഇല്ലെങ്കിൽ ദഹിപ്പിച്ചു കളയാം.
0: സീത കണ്ട കാഴ്ച പരമദയനീയമാണ്. പാർവതി ഇഴഞ്ഞിഴഞ്ഞവിടെ മുറിയിലേക്ക് പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ആ വീട്ടിൽ സിദ്ധപുരത്തു നിന്നൊരാൾ ഇരുന്നു വന്നു. പാർവതി ചിറ്റപ്പൻ മനുഷ്യൻ ചോദിച്ചു, പെണ്ണെ നിനക്കെന്തു പറ്റി, നീ ആകെ തകർന്നു പോയല്ലോ, എന്താ നിങ്ങളെ ഞങ്ങളെ അറിയിക്കാൻ എന്ത് കോലം ഇത്? ചിറ്റപ്പ, എനിക്ക് മനസ്സിന് നല്ല സുഖമില്ലായിരുന്നു കുറച്ചുകളായി, ഇപ്പൊ ആശ്വാസമുണ്ട്. രണ്ടാഴ്ച കഴിഞ്ഞ് സ്കൂളിൽ പോകാമെന്ന് ഡോക്ടർ പറയുന്നു, എനിക്കിപ്പോ വളരെ സുഖമുണ്ട്. എന്റെ മകൻ സ്കൂളിൽ പോകുന്നില്ല, ഇനി രണ്ടാഴ്ച കഴിയുമ്പോ പാഠമൊക്കെ ഒരുപാട് കഴിഞ്ഞു പോകും, അതുകൊണ്ട് അവനെ സിദ്ധപുരത്തെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് ചേർക്കണം. അതിനുവേണ്ടി ഞാൻ കത്തയച്ചത്. മോനെ വരൂ, അല്ലിച്ചോടെ ചെല്ല്. ഇതാ ഒരു വെള്ളി രൂപ ആ കുഞ്ഞിന്റെ കൈവെള്ളി വെച്ചു കൊടുത്തു. കുഞ്ഞിന്റെ ചെലവിന് വേണ്ടി 100 രൂപ അവർത്തിനെ ഏൽപ്പിച്ചു. പേരക്കിടാവിന് വിളിച്ചുകൊണ്ട് അവർത്തൻ പടിയിറങ്ങുമ്പോൾ ആമ ഇരുന്ന് കരയുകയായിരുന്നു. അന്ന് രാത്രി സീതമ്മ പറഞ്ഞു, ദേവണ്ണ അക്കന് സുഖമുണ്ട്. ആര് പറഞ്ഞു? വളരെ സുഖമുണ്ട്, വളരെ പരസ്പര ബന്ധത്തോടൊന്ന് സംസാരിക്കുന്നു, പോയൊന്ന് സംസാരിച്ചു നോക്കിയേ, അറിയണമല്ലോ. ദേവിയൻ എഴുതിയിരുന്നു, പാർവതി പാർവതി. അവൾ കണ്ണു തുറന്നു, അവൾ എഴുന്നേറ്റു. നിങ്ങൾക്ക് സുഖമുണ്ടോ? സുഖമുണ്ട്, വളരെ സുഖമുണ്ട്, വളരെ ആശ്വാസമുണ്ട്. ദേവണ്ണ എനിക്കൊരു ഒരു ആഗ്രഹം, ഒരു വലിയ ആഗ്രഹം ദേവണ്ണ സാധിച്ചു തരണം. നാളത്തെ ദിവസം അറിയാമല്ലോ, പുത്തരി.
3: ഓ ഐ സി, പുത്തരിയാണ് നാളെ. നീ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്.
0: എനിക്ക് വലിയ ആഗ്രഹം. എന്താണ് പറയൂ.

വരാൻ. അത് വേണ്ട, ദേവണ്ണം പോണം വേട്ടയാടാൻ. പോവതില്ല കുറച്ചുകാലം, പോവതില്ല നായാടുവാൻ. ദേവണ്ണൻ ഇവിടെ നിങ്ങൾ തോക്കെടുത്തോണ്ട് ഒരു വെളിയിൽ പോണ്ട, കാട്ടിൽ പോണ്ട, ഇവിടെ ഇരുന്നോണ്ട് ഒരു പുള്ളിമാനെ വെടിവെച്ചാം. അണ്ണാ, ഞാൻ കുറച്ചു ദിവസമായിട്ട് കാണുന്നു ആ തടാക തീരത്ത് ഒരു പുള്ളിമാൻ വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നു. ഇവിടെ ഇരുന്നാ നമുക്കതിനെ ഒരു പ്രയാസമില്ല അതിന് വെടിവെക്കാം. നീ സത്യമാണ് പറയുന്നത്? സത്യമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ദേവണ്ണം പുറത്തേക്ക് പോയി, തിരികെ വന്നൊരു തോക്കുമായിട്ടാണ്. പാർവതി, ഞാൻ മുകൾ തട്ടിലിരിക്കാം, അവിടെ ഇരുന്നാൽ ആ തടാകതയിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. നീ ഇവിടെ ഇരുന്നോളൂ.

0: തൊട്ടടുത്തിരിക്കും സീതയോട് അയാൾ പരിഭവിച്ചു പറഞ്ഞു, സീതേ നിന്റെ ജ്യേഷ്ഠതയ്ക്ക് തോന്നിയതാണെന്നേ അങ്ങനെ പുള്ളിമാൻ വന്നെന്ന്. അല്ല ദേവണ്ണ, നീ തടാകത്തിരുത്ത് വന്നു വന്നു, ഒരു പുള്ളിമാൻ നോക്ക് നോക്ക്, വെടിവെക്ക് വെടിവെക്ക്. ശരിയാണ്, ഒരു പുള്ളിമാൻ വന്ന് വെള്ളം കുടിച്ച് തല ഉയർത്ത് നോക്കുന്നു. നീ വേറെ ഉണ്ടാക്കതേ, ഞാൻ ഉന്നം പിടിക്കട്ടെ. സീതയുടെ തോളിൽ തോക്ക് വെച്ചയാൾ ഉന്നം പിടിച്ചു.
1: ഉന്നം പിടച്ചില്ല, തോക്കൊഴിഞ്ഞു. കാട്ടിൽ ചെന്നലച്ചു ഘോര ശബ്ദം.
0: അയാൾ പെട്ടെന്ന് ആ തടാകതീരത്തെത്തി. ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ

കിണറ്റിക്കാണ് വെടിയേറ്റിരിക്കുന്നത്. രക്തമൊഴുകുന്നു. ആ പച്ച പുൽത്തകടിയിൽ മരിച്ചു വണ് കിടക്കുന്ന അവിടെ കയ്യിൽ ഒരു കടലാസ് കഷ്ണി എടുത്തു. പ്രാണേശ്വര ഏകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ പ്രത്യേകതയുള്ള അനേകം അതിഥികളുമായി ഈ പ്രത്യേക പോക്കുവയിൽ സമ്പന്നമായി മുന്നോട്ട് നീങ്ങുന്നതിൽ ശ്രോതാക്കൾക്കൊപ്പം ഞാനും സന്തോഷിക്കുകയാണ്. ഓരോ ബുധനാഴ്ചയും രാവിലെ ശ്രോതാക്കൾ വിളിച്ചു ചോദിക്കുന്നു, സന്ദേശമായി ചോദിക്കുന്നു, ആരാണ് ഇന്നത്തെ അതിഥി. അത് ആ സമയത്ത് പറയാം എന്ന് സ്നേഹത്തോടെ ഞാൻ പറയാറുമുണ്ട്. ഇന്ന് പ്രത്യേക പോക്കുവയലിൽ നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്. ഞാൻ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഞാൻ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. ഏതാണ്ട് 90 വർഷമായി അല്ലെങ്കിൽ 9 പതിറ്റാണ്ടായി ജീവിതം ആഘോഷിക്കുന്ന 90 വയസ്സുവരെ പ്രായമുള്ള ഒരു മഹാനുഭാവനാണ് നമ്മളോടൊപ്പമുള്ളത്. കവിയാണ്, സാമൂഹിക പ്രവർത്തകനാണ്, ഒപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് DPIയിൽ നിന്ന് സൂപ്രണ്ടായി, പരീക്ഷാഭവൻ സൂപ്രണ്ടായി, അതിൽ നിന്നൊക്കെ വിരമിച്ച് ഇപ്പോഴും സജീവമായി സാമൂഹിക പ്രവർത്തനത്തിലും കവിതാരചനകളിലും മുഴുകിയിരിക്കുന്ന ഒരു വളരെ ആദരണീയമായ ഒരു വ്യക്തിത്വമാണ് നമ്മളിലുള്ളത്. വെള്ളനാട് KNP എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കൊച്ചുനാരായണപിള്ള സാറാണ് ഇന്ന് ഈ പ്രത്യേക പോക്കുവയലിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത്. അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, ജീവിത അനുഭവങ്ങൾ ചോദിച്ചറിയാനുണ്ട്, കവിതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. ഏറ്റവും പുതിയ കവിതാ സമാഹാരം കനവിലെ കനലുകൾ എന്നത് കഴിഞ്ഞ ഈ തൊട്ടു മുമ്പത്തെ ഓണക്കാലത്താണ് പ്രകാശനം ചെയ്തത് അല്ലെങ്കിൽ പ്രസിദ്ധീകൃതമായത്. അപ്പോൾ അതിലെ കവിതകൾ ഒരു നാടിൻ്റെ പരിച്ഛേദമാണ്, ഒരു ഗ്രാമത്തിൻ്റെ പരിച്ഛേദമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് പ്രത്യേക പോക്കുവയലിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം അതിഥിയല്ല, വളരെ അടുത്ത, എന്നെ വളരെയേറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൊച്ചുനാരായണപിള്ള സാറ് എന്ന വെള്ളനാട് KNP കവി. അദ്ദേഹത്തിനെ നമുക്കിന്ന് അതിഥിയായി ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, സ്നേഹം അറിയിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചുനാരായണപിള്ള സാർ, വളരെ സ്നേഹത്തോടെ ഈ പ്രത്യേക പോക്കുവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: ഇപ്പോൾ നമ്മളോട് സന്തോഷം സാർ, വളരെ വളരെ
1: സന്തോഷം.
0: ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് വിശേഷങ്ങളെ കേട്ടിട്ട് തിരിച്ചു വരാം. ഹലോ.
2: ഹലോ സാർ, വിജയമ്മയാണേ.
0: വിജയമ്മയാണ്. വിജയമ്മ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഞാൻ പറഞ്ഞതെല്ലാം കേട്ടുള്ളൂ അല്ലേ? സാറിനോട് സംസാരിച്ചോളൂ.
2: സാർ നമസ്കാരമുണ്ട്.
1: വിജയമ്മ എവിടെയാണ് താമസിക്കുന്നത്?
2: വിജയമ്മ കുറഞ്ഞിലങ്ങോട്ടുള്ള.
1: എന്താണ്
0: പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റു വിശേഷങ്ങളൊക്കെ പറയൂ. കവിയാണ്, 90 വയസ്സ് പ്രായമുള്ള.
1: 92 ശബ്ദവും ചെറിയ ഇടർച്ചയൊക്കെ ഉണ്ട്, എന്നാലും അതൊന്നും മുഖവയ്ക്കാതെ ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ്. പിന്നെ എന്താണ് ജോലി?
2: ജോലി ഇല്ല. ഞാനും ഒരു വയസ്സായ തന്നെ, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. മോളെ തിരുവനന്തപുരത്ത്, മോളെ.
1: ശരി, വളരെ സന്തോഷം.
0: വളരെ സന്തോഷമാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. ഇനിയും വിശേഷങ്ങൾ പറയാൻ.
1: ഇനി എന്താണ്, എന്താണ് ചോദിക്കാനുള്ളത്?
2: ചോദിക്കാൻ, സാറിൻ്റെ സ്ഥലം എവിടോ? സാറിൻ്റെ സ്ഥലം എവിടോ?
1: എൻ്റെ വെള്ളനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. വെള്ളനാടെന്ന് കേട്ടിട്ടുണ്ടാവും. വെള്ളനാട്, ആ വെള്ളനാട് ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ വെള്ളനാടുള്ള പ്രൈമറി പള്ളിക്കൂടത്തിൽ 1941 ആ സ്കൂളിലാണ് പള്ളിക്കൂടത്തിന് അക്ഷരപാഭ്യാസം തുടങ്ങിയത്. അന്നത്തെ ഗുരുദാസന്മാരെയും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് ആണ് ഞാൻ പുതിയ ഒരു കവിതാ പുസ്തകം. എനിക്ക് 2 മക്കളുണ്ട്, 2 പെൺമക്കളാണ് രണ്ടുപേര്. ഒരാള്, രണ്ടുപേർക്കും ചെറിയ ജോലിയൊക്കെ ഉണ്ട്. ഒരാള് KSFEയിലാണ്, ഒരാള് ടീച്ചറാണ്. അപ്പോൾ മലയാളം ടീച്ചറാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സർക്കാർ സ്കൂളിൽ കിട്ടിയില്ല. അപ്പോൾ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. മലയാളത്തിനൊക്കെ നല്ല താല്പര്യമുള്ള കവിതയ്ക്കും കവിതയും ഒക്കെ ആയിട്ട് വളരെയധികം താല്പര്യമുള്ള ഒരു മകളാണ്. എം എ മലയാളവും ബി എഡ് ഡിസ്റ്റിങ്ഷനും സെറ്റും എല്ലാം പാസ്സായതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവളും
2: ഒരു പാട്ട് വേണം. ഒരു പാട്ട് വേണം.
1: പാട്ടോ? പാട്ട് പാടാനല്ല,
0: പാട്ട് വേണമെന്നാ പറയുന്നേ.
1: പാട്ട്
0: നമ്മളോട് ഒരു പാട്ട് പാടാനല്ല, ഒരു പാട്ട് കേൾപ്പിക്കുമോ എന്നാണ് ചോദിക്കുന്നത് റേഡിയോയിലൂടെ.
1: ഒരു പാട്ട് കേൾപ്പിക്കണം എന്നുണ്ടല്ലേ. അപ്പൊ എനിക്ക് വലിയ പാട്ട് വലിയ രാഗവും ഒന്നുമില്ല. എന്നാലും ഒരു ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ മതിയോ? ഞാൻ എന്നാ ഒരു ചെറിയ ഒരു പാട്ട് പാടാം. ഞാൻ എഴുതിയതാണ് മോഹം വെറും മോഹം എന്നാണ് കവിതയുടെ പേര്. ഭൂമധ്യരേഖയുടെ ദക്ഷിണ ദിക്കതിൽ പച്ചത്തുരുത്തൊന്നു കാണാം. ഭൂമിയിലെ സ്വർഗമിവിടെ ഈ കേരളം കുഞ്ചന്റെ തുള്ളലിൽ ശ്രുതി ചേർത്ത മേളം. മാമലനാട്ടിലെ തിരുവോണമേളം തോറ്റം പാട്ടിൻ്റെ നാടോടിത്താളം. തൂക്കവും ദാരിക കാളിമാർ പോരും സീത കുളിച്ചേളം സീതത്താലിമരം. എല്ലാം ഈ മലയാള മണ്ണിൽ തന്നല്ലോ. പൊന്മുടിക്കുന്നിൻ കുളിരും പുലരിപ്പൂവിരിയും ഒരു വിണ്ണും. മേഘങ്ങൾ നീന്തും അഗസ്ത്യമുടികളും അതിൻ പാദതീർത്ഥത്തിലെ നീരും. കോട്ടൂർ വനസങ്കേതത്തിലൂടെത്തും ആറും തോടും കൊച്ചരുവിക്കൂട്ടവും. പച്ചത്തോട്ടങ്ങൾ തോടും തുടികളും വെള്ളനാടിൻ്റെ ജലാശയ തീരവും. അരുവിക്കരയിലെ വെള്ളച്ചാട്ടവും ഡാമും. ശാന്തിനികേതൻ്റെ മാതൃക തീർക്കുന്ന ശില്പി വിശ്വനാഥജീതൻ്റെ സ്വപ്നവും. ലഹരി വിമുക്ത മാനവികതയ്ക്കായി ശ്രമിക്കും കരുണാസായുധൻ ശില്പി മധുജനും. വൃദ്ധമാനസങ്ങൾക്കൊരാശ്വാസമേകും പെൻഷൻ ഭവനും ചർച്ചാവേദിയും. കവിതകൾ ചൊല്ലി രസിക്കുന്ന ശ്ലോക സദസ്സും. ഈ മനോഹര നിമ്നോന്നതങ്ങൾ നിമ്നോന്നതങ്ങളിൽ ഒരു വട്ടം കൂടി നടന്നു തീർക്കുവാൻ മോഹം. ഉള്ളൂർ മഹാകവി ഉള്ളുകൊണ്ടെഴുതിയ വരികളിൽ എന്നുടെ ഉള്ളം പിടയ്ക്കുന്നു. അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാലതെല്ലാം അടി മുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ. ഒരു പാട്ട് മതിയല്ലേ?
0: ഒരു കയ്യടി കൊടുക്കായിരുന്നല്ലേ. കവിതയെ കുറിച്ച് പറയാ കേൾക്കട്ടെ.
1: എന്റെ സ്വന്തം കവിതയാണ്.
2: പരിസരത്തെ കുറിച്ച് എല്ലാം പാടിയിട്ടുണ്ട് പറഞ്ഞു ചാറുകാര് അരുവികര്
0: എല്ലാം വന്നു. വെള്ളനാട് മുഴുവൻ വന്നു.
1: വെള്ളനാട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വെള്ളനാടിന്റെ
2: എല്ലാം ഒരു പാട്ടായിട്ട് തന്നെ പോന്നു. എല്ലാം ഒരു പാട്ടായിട്ട് തന്നെ പോന്നു.
1: ഇനിയും വേണോ പാട്ട്? വേണ്ടല്ലോ.
0: ഇനിയിപ്പോ എന്താണ് വിജയമ്മ ചോദിക്കുന്ന പാട്ട്? ഏതാ? കൂടമഞ്ഞിൻ താഴ്വരയിൽ. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയാമോ? ഏതിലെയാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലെ പാട്ടാണ് വേണ്ടത് അല്ലേ?
2: അത് സാറിന് നമസ്കാരം.
0: നമസ്കാരം.
2: ഇന്ന് വന്ന സാറിന് നമസ്കാരം.
1: നമസ്കാരമുണ്ട്. നല്ല ഭംഗിയായിട്ട് സംസാരിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ആളുകളുമായിട്ടൊക്കെ പാട്ട് കേട്ടല്ലോ. അല്ലേ?
2: അരുവികരും
1: ഞാൻ എൻ്റെ നാട്ടിനെ പറ്റി എന്റെ നാട്ടിലെ സ്ഥാപനങ്ങളെ പറ്റിയൊക്കെ മനസ്സിലെങ്ങനെ
0: അപ്പൊ നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആയി ഇപ്പൊ തന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പാട്ട് കേൾക്കാം.
1: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ള ദീർഘകാലം ഡി എ പി എയുടെയും പരീക്ഷാഭവന്റെയും സൂപ്രണ്ടായി വിരമിച്ച് കവിയായും സാമൂഹിക പ്രവർത്തകനായി ഇപ്പോഴും ഗ്രാമത്തിൽ സജീവമായിരിക്കുന്ന പ്രിയപ്പെട്ട കവി വെള്ളനാട് കെ എൻ പി എന്ന കൊച്ചുനാരായണപിള്ള സാറാണ് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തെ വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതയെക്കുറിച്ച് സംസാരിക്കാം, കവിതകൾ കേൾക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849 12. സന്ദേശങ്ങൾ അയക്കാം 8891 7739 12. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം 8891 8849 12. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മറ്റൊരു ശ്രോതാവാണ്. നേരത്തെ ശ്രോതാവ് നമ്മളോടൊപ്പം കവിതകളൊക്കെ ചോദിച്ചു. ഇപ്പോൾ മറ്റൊരു ശ്രോതാവ് ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ.
2: പേര്
1: ശങ്കരൻ നായർ.
2: എവിടെയാണ്?
1: മുണ്ടേല.
2: മുണ്ടേല ശങ്കരൻ നായർ. എന്താണ്, സുഖമാണോ
1: സാർ? ബഹുമാനത്തോടെ, സ്നേഹത്തോടെ.
2: ഓണമൊക്കെ അടിച്ച് പൊളിച്ചോ?
1: സാറിന്റെ പാദാരം എന്താ, ഞാൻ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് സാർ.
2: ഓണമൊക്കെ അടിച്ച് പൊളിച്ചോ?
1: അല്ല, എനിക്കിപ്പോ സാറിനോട് എന്ത് പറയണം എന്ന് ചെയ്യാൻ എനിക്ക് കിട്ടുന്നില്ല. കാരണം ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ വളരെ ബഹുമാനത്തോടു കൂടി പറയുന്നു. സാറിന്റെ, സാർ ജനിച്ചു വളർന്ന ഈ വെള്ളനാടിന്റെ മണ്ണിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേറ്റം സ്നേഹത്തോടുകൂടി
2: സന്തോഷമായിട്ട് വിളിച്ച ശങ്കരൻ നായർക്ക് സന്തോഷം.
1: സാർ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്റെ തൊണ്ട ഇടറിപ്പോണു. കാരണം ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി പൊതുജൻ സാർ വിളിച്ചപ്പോ വരാനും ഈ ആൾക്കാരോട് സംസാരിക്കാനും ഉള്ള ആ മനസ്സ് കാണിച്ച ഒരു എങ്ങനെ അദ്ദേഹത്തോട് എങ്ങനെ എന്ത് പറയണം എന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല.
2: എന്തായാലും വിളിക്കാൻ സന്തോഷമായിട്ട് ഇങ്ങനെ കരുണാസായി റേഡിയോയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാനും സംസാരിക്കാനും ഉള്ള അവസരം കിട്ടിയല്ലോ. നല്ല കാര്യമാണിത്. അപ്പോ
1: അതിന് മതിയൻ സാറിന് പ്രത്യേകം ഒരു അഭിനന്ദനം അറിയിക്കണം. കാരണം ഞാൻ മതിയൻ സാറിനോട് പണ്ടൊരിക്കെ ഞാൻ മതിയൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ നമ്മുടെ ഈ വെള്ളനാടില് ഒരുപാട് ആൾക്കാരെ അറിയും, നമ്മൾ അധികം പുറത്തോട്ടുള്ള ആളുകൾ അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒന്ന് ഇതുപോലെ കൊണ്ടുവന്ന് ആളുടെ കാരണം നമ്മളെ നാട്ടിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് ആൾക്കാരറിയണമല്ലോ. അയ്യോ സാർ, വളരെ വളരെ വളരെ വളരെ സന്തോഷം. അതിനപ്പുറം സാറിന് ബഹുമാനത്തോടുകൂടി അത്രയും ഒരു ഇതായി മനസ്സിന്.
0: ഒരു കൊച്ചു കവിത കേട്ടാലോ?
1: ഓ അയ്യോ, വളരെ സന്തോഷം.
0: അപ്പൊ ശ്രദ്ധയോടെ കേൾക്കൂ സാർ ഒരു കവിത.
2: അപ്പൊ ഞാൻ എഴുതിയ ഒരു കവിത എന്നെ വായിക്കാം. ആദ്യം വായിക്കട്ടെ? സ്നേഹസന്ധ്യ എന്നാണ് അതിന്റെ പേര്, ആ കവിതയുടെ പേര്. ധന്യ ധന്യമീ സ്നേഹസന്ധ്യ,

0: കുളിച്ച സന്ധ്യ, സൂര്യ തേജസ്സു ഗുരുമുഖത്തിൽ സംതൃപ്തി കൊണ്ടു തെളിഞ്ഞിരിപ്പു, തേനഞ്ചും വാക്കുകൾ കോർത്തിണക്കി പാടിപ്പതം വന്ന വാഗ്വൈഭവം, പലവട്ടമറിഞ്ഞതീ ഗ്രാമക്ഷേത്രം, കഥകളി കഥ പറഞ്ഞാടിയവൻ വർഷങ്ങളെത്ര നിറഞ്ഞു നിന്നോൻ. അരങ്ങുണർന്നാൽ ജനം കൺതുറന്നാൽ കഥയറിയാതാട്ടം കാണുക വേണ്ട, കഥകളി കഥകൾ അതിസരസമായി രംഗവിവരണം ആസ്വാദ്യമായിട്ടു വാക്കാൽ വരച്ചും, കഥകളി തന്നാത്മചൈതന്യം പേറിയ മനസ്സിൻ ഉടമയി തങ്കപ്പൻ സാറ്, തളരാതെ അക്കൈത്തിരി വെളിച്ചം വെള്ളനാടിൻ ദീപസ്തംഭമായി മാറി, മായാതെ ഹൃദയവാടിയിലെന്നും വർണ്ണരാജി വിതറും വാർതിങ്കളെ, ഉത്സവത്തെ ഉഷാറാക്കി മാറ്റുവാൻ കഥകളി കണ്ട ആചാര്യരൂപനെ. ധന്യ ധന്യമീ സ്നേഹസന്ധ്യ, കുങ്കുമത്തിൽ കുളിച്ച സന്ധ്യ. അപ്പൊ ഒരു പാട്ട് കേട്ടല്ലോ.
1: കേട്ടു കേട്ടു. ഇത് വളരെ ഇത് ഇത് ഒരു കളങ്കവും ഇല്ലാത്ത ഇത് ആത്മാവിന്റെ കവിതയാണ് സാർ. ബഹുജൻ സാർ പറഞ്ഞ ചെറിയൊരു കവിത പറയാൻ ചൊല്ലാമെന്നാണ്. ഇത് ചെറിയ കവിതയല്ല, ഇത്
0: നമ്മളെ പ്രിയപ്പെട്ട ഒരു തങ്കപ്പ സാറ് കഥകളിയുടെ വിവാഹ വിവരണം. അദ്ദേഹം മരിച്ചുപോയി രണ്ട് മൂന്ന് വർഷമായി, കാലയവനിയിൽ മറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മയാണ്.
1: അതെ അതെ അതെ. സാറ് നേരത്തെ ചൊല്ലിയ കവിതയും നമ്മളെ വള്ളനാടിനെ കുറിച്ച് തന്നെയായിരുന്നു. അത് അത് തന്നെ. അത് ഇത് ആത്മാവിൽ നിന്നുള്ള കവിതയാണ്, അല്ലാതൊരു കവിതയല്ല.
0: അപ്പോൾ വളരെ സന്തോഷം.
1: സന്തോഷം സാർ, സന്തോഷം സന്തോഷം. സാറിനെ പോലെയുള്ള ഒരാളിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ വളരെ സന്തോഷം.
0: നിങ്ങളെ പോലെയുള്ള ആളുകളോട് സംസാരിക്കാൻ എനിക്കും അവസരം കിട്ടിയല്ലോ.
1: നാട്ടുംപുറത്തെ
0: കരുണാസായി റേഡിയോ സ്റ്റേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ.
1: ഇതിപ്പോ നമുക്കെന്തോ ഒരു ലോട്ടറി അടിച്ചതിന്റെ ഒരു പ്രതിനിധി ഉണ്ട്. സാറിനെ പോലുള്ള ഒരാളിനോട് സംസാരിക്കാൻ കഴിഞ്ഞതും ഈ കവിത കേൾക്കാൻ കഴിഞ്ഞതും എല്ലാം.
2: കുചേലവൃത്ത മഞ്ചിപ്പാട്ടിലൊരു ഇതുണ്ട്, എന്തുകൊണ്ടോ ശൗര്യ കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ, എന്നും പയറുപുറത്ത പോലെ എന്ന് എന്നെ തന്നെ ട്രോളുന്ന ശങ്കരൻ നായർ കണ്ണു നനഞ്ഞ് കണ്ടവിടറി ഇതാ
1: സംസാരിക്കുമ്പോൾ. എന്റെ തൊണ്ട എനിക്ക് ആദ്യം സംസാരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഇതൊക്കെ ഒരു മഹാഭാഗ്യം. നമ്മളെ ജീവിതത്തെ നമ്മൾ ജീവിച്ചിരിക്കും. നമ്മൾ ഇത്രയും കാലത്തെ ജീവിതത്തില് നമുക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം, ഒരു പുണ്യം എന്ന് പറയാം. ഇതുപോലുള്ള ഒരാളിനോട് സംസാരിക്കാൻ കഴിഞ്ഞതും ആ ഒരു ഇത് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞോളൂ. അത്ര ഒരു ഇതായി പോയി.
2: ശരി ശരി, എന്ത് പാട്ടാ വേണ്ടതെന്ന്? ഏത് പാട്ടാ?
1: ഞാൻ ഇന്ന് ചോദിച്ചത് ഈ പാടാത്ത വീണയും പാടും. പിന്നെ അത് പോയിട്ട് വേറൊരു കാര്യം സാർ, ഇപ്പോ ഇത് വളരെ നമുക്ക് ബഹുമാനത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും ഒക്കെ ചെല്ലുമ്പോ നമ്മൾ അറിയാമെന്നുള്ള ആളുകള് ആ ഇങ്ങനെ റേഡിയോയിലൊക്കെ വിളിക്കുന്ന കേട്ടല്ലോ സംസാരിക്കുന്നു. അപ്പൊ അത്രയും ആൾക്കാർ ശ്രദ്ധിക്കുന്നു കേൾക്കണു എന്ന് പറയുമ്പോ തന്നെ അതൊരു നമ്മുടെ മനസ്സിനൊരു ഇതല്.
2: പിന്നെ പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചാൽ നമുക്ക്
1: സാറിനോട് ഒരിക്കലല്ല സാറിനോട് ഒരിക്കലല്ല സാറിനോട് ഒരായിരം മനസ്സ് നിറഞ്ഞ സ്നേഹം അർപ്പിക്കുന്നു സാർ. ഒരായിരം നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമേ ഉള്ളൂ.
0: അപ്പോ ോട്ടും അതെ, അതുപോലെ തന്നെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.
2: അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോകാം. റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് വേണ്ടി എം കെ അർജുനൻ സംഗീതം ചെയ്ത്, ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ് പാടിയ പാടാത്ത വീണയും പാടും എന്ന പാട്ട് നമുക്ക് കേൾക്കാം. ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം ശങ്കരചേട്ടൻ അറിയിക്കുന്നു.
1: നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും നമുക്ക് തിരികെ എത്താം. തിരികെ എത്തുമ്പോൾ ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ളത് ദീർഘകാലം DP യുടെയും പരീക്ഷാഭവൻ്റെയും സൂപ്രണ്ടായി വിരമിച്ച് കവിതകളൊക്കെ എഴുതി ജീവിതത്തെ വളരെ ആനന്ദകരമായി ആസ്വദിച്ച് സാമൂഹിക പ്രവർത്തനത്തിൽ വ്യാപൃതനായിരിക്കുന്ന 92 വയസ്സുള്ള ഈ പ്രായത്തിൽ 2 കവിതാസമാഹാരങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഓണക്കാലത്ത് കനവിലെ കനലുകൾ എന്ന പ്രത്യേക കവിതാസമാഹാരം പ്രകാശനം ചെയ്ത് സന്തോഷത്തോടെ നമ്മളോടൊപ്പമുള്ള, പ്രത്യേകിച്ച് എന്നെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കവി വെള്ളനാട് KNP എന്ന കൊച്ചുനാരായണപിള്ള സാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തെ വിളിക്കാം, പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം, ശല്യപിക്കാം, പാട്ടുകൾ ചോദിക്കാം, അതുപോലെ തന്നെ കവിതകളും നമുക്ക് കേൾക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849 12. സന്ദേശങ്ങൾ അയക്കാം 8891 7739 12. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8891 8849 12. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ കൊറലിയാതെന്ന്.
2: ആരാണ് പേര്?
1: പനി. പനി പിടിച്ചു പോയി.
0: ആരാണെന്നാണ് സാറ് ചോദിച്ചത്?
2: ആരാണ്?
1: ഞാൻ വിചാരിച്ചു സാറാണ് എന്റെ കൂടെ സംസാരിക്കുന്നത്. സാറേ നമസ്കാരമുണ്ട്, ഞാൻ നിർമ്മല.
2: നിർമ്മല എവിടെ താമസിക്കുന്നു?
1: സാറിന് നമസ്കാരം. കൊറലിയോട്, കരിപ്പൂര്.
2: കരിപ്പൂര്?
1: കൊറലിയോട് വരണം, കരിപ്പൂര്.
2: എന്ത് ജോലി ഉണ്ടായിരുന്നോ?
1: ഇല്ല ജോലി ഇല്ല, പനി തനിയായി പോയി, ജോലിക്ക് പോയി.
2: എന്താ ജോലിയായിരുന്നു?
1: ഞാൻ കൊത്തപ്പണിക്കാണ് പോണേ.
2: കൊത്തപ്പണി എന്ന് പറഞ്ഞാലും നല്ല കാര്യമാണല്ലോ. നല്ല മനോഹരമായ കെട്ടിടങ്ങളും ഒക്കെ ഇങ്ങനെ വരുമ്പോ ആളുകൾക്ക് സന്തോഷമല്ലേ? അത് ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ.
2: ശരി. പിന്നെ ഞാൻ വിളിക്കാറുണ്ടോ കരുണാസായി?
1: ഞാൻ
2: സ്ഥിരം ശ്രോതാവാണ്.
1: സാറിന്റെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് വിളിക്കാൻ വേണ്ടി ആദ്യത്തെ കോളോട്ടെ വിളിക്കുകയാണെങ്കിൽ.
2: എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ?
1: ഓ സാറേ, അത് വർഷത്തിലാണ് പരീക്ഷാ ഭവനിലുണ്ടായിരുന്നത്.
2: ഞാൻ പരീക്ഷാ ഭവനിലൊക്കെ ഞാൻ 1985-86 മുതൽ ഞാൻ കുറെ ഉണ്ടായിരുന്നു അവിടെ. അവിടുന്ന് പിന്നെ മാറി പ്രൊമോഷൻ കിട്ടി DPIയിൽ പോയി. അവിടുന്ന് വീണ്ടും DEOയുടെ PA എന്നുള്ള ഒരു തസ്തികയിലേക്ക് മലപ്പുറത്താണ് പോസ്റ്റ് ചെയ്തത്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഓഫീസിൽ വന്നു, അവിടെ ഇരുന്നാണ് പെൻഷൻ പറ്റിയത്. 90 1990 അക്ടോബർ മാസത്തിൽ അവിടെ ഇരുന്ന് പെൻഷനായി. പെൻഷനായതിനു ശേഷം
1: ഞാൻ 92 പരീക്ഷ ഭവനിൽ വന്നിരുന്നു.
2: ഉണ്ടായിരുന്നോ 92? ഞാൻ
1: 92 അല്ല, എന്റെ സർട്ടിഫിക്കറ്റ് കൈമോശം വന്നു. എങ്ങനെ ഞാൻ അപേക്ഷ കൊടുക്കാനായിട്ട് 2-3 വട്ടം അവിടെ വന്നിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്.
2: അല്ല, ഞാൻ 90 അവിടെ ഉണ്ടായിരുന്ന 85.
1: ഓ ശരി ശരി.
2: 83 മുതൽ 85-86 വരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 3-4 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോ സർട്ടിഫിക്കറ്റ് കട്ടിയോ?
1: ഇല്ല, ഞാൻ പിന്നീട് അതിനായിട്ട് മെനക്കെട്ടില്ല.
2: അവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ?
1: ഉണ്ടായിരുന്നു, പിന്നെ പത്രത്തിലൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല.
2: അല്ല, പത്രത്തിന്റെ അതിന്റെ കുറച്ച് അംശമെങ്കിലും ഉണ്ടെങ്കിൽ പത്രത്തിൽ കൊടുക്കണ്ട, ദ്രവിച്ചു പോയതോ?
1: അല്ല, നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്പർ ഉണ്ടായിരുന്നു, ടിസി ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ.
2: അപ്പൊ പിന്നെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിന് പത്രവാർത്തയൊക്കെ കൊടുത്ത് എങ്കിലെങ്കിൽ വേറെ. ഓ ശരിയാണ്, സന്തോഷമാണ്. എങ്ങനെയുണ്ട്, ഓണമൊക്കെ കഴിഞ്ഞോ?
1: ഓണമൊക്കെ കഴിഞ്ഞ്.
2: വീട്ടിൽ മക്കളാരും ഇല്ലേ?
1: ഇല്ല, മക്കളില്ല. ഞാന് മോന്റെ അടുത്തും പോയി, പിന്നെ സഹോദരന്മാര് രണ്ടുപേര് പത്തനംതിട്ട താമസിക്കണം, അവിടെയൊക്കെ പോയി അടിച്ചു വിളിച്ചിട്ട് വന്ന പനി.
2: ശരി. ഇരിക്കാറില്ല, ഇങ്ങനെ കറങ്ങി നടക്കാനല്ലേ?
1: ഒറ്റയ്ക്കിലും.
2: ഓണമൊക്കെ കഴിഞ്ഞല്ലോ?
1: ഓണമൊക്കെ കഴിഞ്ഞു. സാറിന് സുഖമാണല്ലോ?
2: ഓ, എനിക്ക് സുഖമാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
1: സാറിന്റെ ഒരു കവിത കേട്ടാ കൊള്ളാന്നുണ്ട്.
2: അപ്പൊ ഞാന് വിഷുപുലരി എന്നുള്ള ഒരു കൊച്ചു കവിത വായിക്കാം. പുലരി വരുന്നു വിഷുപുലരി, കണി കാണനായി ഉണരേണം. മണ്ണിൻ സർഗശക്തി ഉണരൂ, കുളിർമഴ വന്നു നനയ്ക്കട്ടെ. കനകത്തേരിലെഴുന്നള്ളട്ടെ കന്നിക്കാറിനോടൊപ്പം സൂര്യൻ. മഞ്ഞത്തിരി തീർക്കട്ടെ കൊന്നകൾ, കണികൾ ഒരുക്കുക നാടെങ്ങും. കാതരയായിരിപ്പാണ് ഭൂമി പെണ്ണും കുട്ടികളും. വിണ്ണിൻ ചാരുത നുകരാനായി മേഘനിറങ്ങൾ നോക്കിയിടു. കണി കണ്ടുണരൂ കുട്ടികളെ, കണ്ണിൽ വെളിച്ചം തട്ടട്ടെ. കൊച്ചു കവിത മതിയല്ലോ.
1: എല്ലാരെ കണ്ണിലും വെളിച്ചം തട്ടട്ടെ. സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഇതിൽ പറ്റാൻ സന്തോഷം വേറെ ഒന്നുമില്ല.
2: ആ, എനിക്കും അങ്ങനെ തന്നെ സന്തോഷമുണ്ട്. അപ്പോ
0: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് എനിക്ക് ഒരു കോടി സ്വപ്നങ്ങളായി തീർപ്പ് നൽകുമെന്നുള്ള പാട്ട് സാറിന് വേണ്ടി ഞാൻ പ്രത്യേകം ഡെഡിക്കേഷൻ ചെയ്യുന്നു.
0: സാറിന് വേണ്ടിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: സാറിന് വേണ്ടി ഒരു കോടി സ്വപ്നങ്ങളായി സാറിന് ഒരുപാട് കോടി എന്നാൽ ഇതേപോലെ നമ്മളെ മനസ്സൊന്ന് മായാതെ ജീവിച്ചിരിക്കട്ടെ.
0: ഒരു ഈ പറയുന്നത് പോലെ സാറ് പറഞ്ഞ 1980s ഉണ്ടായിട്ടുള്ള തീക്കാറ്റ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എന്താണ്, മുരളി സിതാര ആണ് ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. മോഹനരാഗത്തിൽ കൊല്ലം വിദ്യാധരൻ എഴുതിയ, അതാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ആളുകൾ എഴുതിയ ഒരു പാട്ടല്ല കൊല്ലം വിദ്യാധരൻ എന്ന് പറയുന്ന
1: ഒരാളാണ്.
0: കൊച്ചുനാരായണപിള്ള സാറിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത
1: പാട്ടാണ്. ശങ്കരുള്ള ചേട്ടൻ പറഞ്ഞതുപോലെ സാറിനോട് സംസാരിക്കാൻ പറ്റിയത് എന്നെ മഹാഭാഗ്യമാണ്.
2: എനിക്ക് മതി തന്നെ.
1: ഓക്കേ
0: സാറേ, ഒരിക്കൽ കൂടെ സൗഹൃദമാണല്ലോ.
1: എന്താ
2: ശരി,
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: ഓക്കെ ഓക്കെ ഓക്കെ സാറേ, നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും നമുക്ക് സന്തോഷത്തോടെ തിരിച്ചെത്താം. പ്രത്യേക പോക്കുവയിലേക്ക് ഇന്ന് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമുക്ക് നമ്മളോടൊപ്പം അതിഥിയായിരിക്കുന്നത് ദീർഘകാലം ഡി പി എയിലും പരീക്ഷാഭവനിലും ഒക്കെ സൂപ്രണ്ടായിരുന്നു വിരമിച്ച് ഇപ്പോൾ സാമൂഹിക പ്രവർത്തനവും അതുപോലെ തന്നെ കവിതകളുമൊക്കെയായി ജീവിതത്തെ ആസ്വദിച്ച് 92-ാമത്തെ വയസ്സിലെത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട കവി വെള്ളനാട് KNP എന്ന കൊച്ചുനാരായണപിള്ള സാറാണ് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തെ ശ്രോതാക്കൾക്ക് വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം, അതുപോലെ കവിതകൾ കേൾക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
2: ആരാണ്?
1: ഞാൻ കല്ലാറിൽ നിന്നും ഗിരിജകുമാരി.
2: ഗിരിജകുമാരി, സുഖമാണോ?
1: സുഖമാണ്. സാറിന് സുഖമാണോ?
2: എനിക്ക് സുഖമാണ്.
1: സംസാരിക്കാൻ പറ്റില്ല. വളരെ വളരെ വളരെ വളരെ സന്തോഷം.
2: കരുണാസായി റേഡിയോയുമായിട്ട് ബന്ധപ്പെടാറുണ്ടോ?
1: ശ്രോതാക്കളാണ്.
2: അത് തന്നെയാണല്ലോ ഏറ്റവും നല്ല സൗഭാഗ്യം.
1: അതെ അതെ, സാറിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം.
2: സന്തോഷം. പിന്നെ വീട്ടിൽ പിന്നെ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഞാനും എന്റെ ഭർത്താവും ഉണ്ട്. ഭർത്താവ് ഇപ്പോഴും BSSലേക്ക് പോയിരിക്കുന്നു. ഞാൻ വികലാംഗനാണ്. പിന്നെ
2: ചേച്ചി, ഓണമൊക്കെ കഴിഞ്ഞല്ലോ.
1: ഓണമൊക്കെ കഴിഞ്ഞു.
2: കല്ലാറ് പൊന്മുടിയിലങ്ങ് പോയില്ലയോ?
1: പോയില്ല, പൊൻസുടിയിലൊന്നും പോയില്ല.
2: ശരി, അപ്പൊ ഓണം
1: ഇവിടെ എപ്പോഴും കാണുന്നതാണ്, കണ്ടത് തന്നെ. അതുകൊണ്ട് എപ്പോഴും പോകണ്ടാവില്ല.
2: അപ്പൊ ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? സന്തോഷം വിളിച്ചത്.
1: സാറ് കവിതയൊക്കെ പറയുന്നു. സാറ് മദ്യം സാറ് പറഞ്ഞ് ഒരു കവിത കേൾക്കണമെന്ന് താല്പര്യമുണ്ട്.
0: ഇതുവരെ കേട്ട ചൊല്ലിയ കവിതയൊക്കെ കേട്ടോ?
1: എല്ലാം കേട്ടോണ്ടിരിക്കുന്നു. ലാസ്റ്റാണ് എനിക്ക് കിട്ടിയത് സാറേ. സാറിനോട് സംസാരിക്കാൻ പറ്റി.
0: ശങ്കരൻ ചേട്ടന് കണ്ഠമിടറുക വരെ.
1: സാറിനോട് സംസാരിക്കാൻ, നമ്മ ഇത്രയും പ്രായത്തിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കാൻ നമുക്ക് കിട്ടിയതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ലല്ലോ. അതാണ് നമ്മളെ മുത്തച്ഛന്റെ പ്രായമല്ലേ? മുത്തച്ഛന്ന് പിന്നെ വിളിക്കണം.
2: മുത്തച്ഛൻ തന്നെ.
0: കേൾക്കാമോ? കവിത കേൾക്കാമോ?
2: അപ്പോ
1: കവിത കേൾക്കാം.
2: അപ്പോ ഏത് കവിത വേണം? നമ്മളെ കേരള പിറവിയെ പറ്റിയുള്ള ഒരു കവിത വായിക്കട്ടോ?
1: ശരി സാർ.
2: അതിഷ്ടമുണ്ടോ?
1: ഇഷ്ടമാണ്.
2: അപ്പോ നമ്മളെ കേരളം പറഞ്ഞത് 1956
1: നവംബറിലാണെന്നുള്ള.
2: നവംബർ. അപ്പോ ഞാൻ ആ ഒരു കവിത തന്നെ വായിക്കാം. ഞാൻ എഴുതിയ ഒരു കവിതയാണ്. 56 നവംബറിൽ ആകാശത്തമ്പിളി തെളിഞ്ഞു, കുളിർമഴ പെയ്തു, കാറ്റു വീശി, കേരളദേശം പിറന്നു വീണു. പരശുരാമൻ പണ്ടു മഴുവെറിഞ്ഞ് കടൽ മാറി കരയായി കേരളമായി. ഗോകർണം തൊട്ടുള്ള ദേശമിങ്ങ് കന്യാകുമാരി വരെ തെളിഞ്ഞു. മൂന്ന് സമുദ്രങ്ങളൊന്നു ചേർന്ന് കന്യാകുമാരി മുനമ്പായി. ഉദയാസ്തമയങ്ങൾക്കു കാന്തി കൂടി കന്യാകുമാരിയും ഗോകർണവും കേരളദേശമല്ലാതായി. കാസർഗോട്ടിനു കന്നഡ മലയാളം, ചെങ്കോട്ടയിൽ തമിഴ് വന്നു. മലയപർവ്വതം സഹ്യാദ്രിയായി, അഗസ്ത്യമുനിയുടെ താവളമായി. ഭാരതപ്പുഴയും പെരിയാർ പെരുമയും പമ്പയാറിൻ്റെ ജലപുഷ്ടിയും പാരിൻ നടുവിലെ തിലകക്കുറിയായി. പുകൾ പെറ്റ മലയാളം കേരളമായി. മാവേലിതൻ മഹിമ മലോകരെല്ലാം ഒരുപോലെ കൊണ്ടാടി സന്തോഷമായി. വിപ്ലവത്തിൻ തിരയടി കാറ്റിലൂടെത്തി മാക്സിംഗ് ഓർക്കിതൻ മനോജ്ഞ ശീലുകൾ പാടി പദം വന്ന മാനവഗീതം ചെന്നിണക്കൊടി പാറി പറക്കുന്നു വിപ്ലവം ജയിക്കുവാൻ ആവാഹിക്കും ആർ മാർസിൻ്റെ മാനവ സ്നേഹധാര പാരിലെ പല നാടുകളിൽ ഒഴുകി രക്തം ചിന്താതെ വാലറ്റിലൂടാദ്യമായി ചെങ്കൊടി പാറിച്ച നാടാണു കേരളം അറുപതാം പിറന്നാളിൽ എത്തിയപ്പോൾ ആയിരം സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്. നിർത്തട്ടോ, ഇഷ്ടപ്പെട്ടില്ലായിരിക്കുമല്ലേ?
0: കവിതയുടെ കൂടെ അവരും ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു, ഞാൻ കേട്ടു.
1: തെറ്റ് വരുന്ന ഭാഗം മിണ്ടാതെ നിൽക്കും, ശരി വരുന്ന ഭാഗം അറിയാമെന്നുള്ള ഭാഗം
2: പറഞ്ഞോണ്ടിരിക്കും. അപ്പോ അപ്പൊ കരുണാസായി റേഡിയോമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടും അല്ലയോ? നല്ല കാര്യം. നമ്മളെ നാട്ടിൻപുറത്തിന്റെ ഒരു ഐശ്വര്യമായിട്ടാണ് റേഡിയോ. ശരി,
1: എനിക്ക് ഞാൻ പാട്ടവിടെ പറഞ്ഞിട്ടുണ്ട്, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞും ചുറ്റി
0: നക്ഷത്രങ്ങളില്ല.
1: അത് സാർ, എന്റെ സാറിന് വേണ്ടിട്ട് ഡെഡിക്കേഷൻ ആണേ.
0: നാരായണ പിള്ള സാറിന് വേണ്ടിട്ട്?
1: അതെ അതെ അതെ അതെ, സാറിന് വേണ്ടിട്ട്, മുത്തച്ഛന് വേണ്ടിട്ട് ഡെഡിക്കേഷൻ.
0: മുത്തച്ഛൻ കേട്ടോ, മുത്തച്ഛന് വേണ്ടിട്ട് ആ പ്രയോഗമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുത്തച്ഛന് വേണ്ടിട്ട്,
1: മുത്തച്ഛന് വേണ്ടിട്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
0: അപ്പോ നക്ഷത്രങ്ങൾ എന്ന സിനിമയിലെ ബോംബെ രവി ഈണം പകർന്നു ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് കെ എസ് ചിത്രപാടിയ മനോഹരമായ പാട്ട് കേൾപ്പിക്കട്ടെ. അപ്പൊ സാറിനോട് ഒന്നുകൂടെ നന്ദി നമസ്കാരം പറഞ്ഞോളൂ.
1: നമസ്കാരം.
2: കൊച്ചു മക്കളോട് സംസാരിക്കുമ്പോൾ സന്തോഷമാണ്.
1: കൊച്ചുമോളിന്റെ കൊച്ചുമോള് തന്നെ, എത്ര വയസ്സൊന്നുമില്ല കുറച്ച്.
0: അപ്പൊ പാട്ടിലോട്ട് പോ.
1: ശരി സാർ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. ഓരോരുത്തരിങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്താ സന്തോഷം, അതൊക്കെ ഈ പറഞ്ഞതുപോലെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ശങ്കരേട്ടൻ്റെ കണ്ഠമിടറി പറഞ്ഞപ്പോൾ അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരു 92 വർഷത്തെ ജീവിതാനുഭവങ്ങളുള്ള ഒരാളോട് സംസാരിക്കുക, ഒരാളോട് സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഭാവ രീതി അറിയുന്നവർക്ക് മാത്രമാണത് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ശങ്കരേട്ടൻ്റെ കണ്ഠമിടറിയതും. ഇപ്പോൾ ഓരോരുത്തർ വിളിക്കുമ്പോൾ കൊച്ചുനാരായണപിള്ള സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷമൊക്കെ അറിയിക്കുന്നത് അതിൻ്റെ അത് ആ ഒരു എന്തു പറയുക, ഈ പറയുന്നതുപോലെ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രായത്തിലും വളരെ സജീവമായിരിക്കുക, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വ്യാപൃതമായിരിക്കുക, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, ഒപ്പം കവിതകൾ എഴുതുക, അതൊരു നാടിനെ സംബന്ധിച്ച ഗ്രാമത്തെ സംബന്ധിച്ച കവിതകളായിരിക്കുക, ഞാൻ ജനിച്ചു വളർന്ന ഞാൻ സഞ്ചരിച്ച വീഥികളെക്കുറിച്ചൊക്കെ എന്താണ് അതൊരു കവിതയിൽ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു നേരത്തെ നിർമ്മല ഒക്കെ പറഞ്ഞതുപോലെ ഇത് ശരിക്കും ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവുന്ന യഥാർത്ഥമായ ലളിതമായ കവിതകളാണ് എന്നുള്ളതാണ്. ഈ ഓണക്കാലത്താണ് കവി KNB യുടെ കനവിലെ കനലുകൾ എന്ന് പറയുന്ന, സ്വപ്നത്തിലെ എന്താണ് കനലുകൾ എന്ന് പറഞ്ഞാൽ ഇനിയും ഇനിയും അണയാത്ത എത്രയോ സ്വപ്നങ്ങൾ ആ മനസ്സിലുണ്ട് എന്നതിൻ്റെ ഒരു വെളിച്ചമായിട്ടാണ് ആ സമാഹാരത്തിൻ്റെ ശീർഷകത്തെ ഞാൻ വായിക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പോഴും കവിതകളൊക്കെ എഴുതി സജീവമായിരിക്കുന്ന കൊച്ചുനാരായണപിള്ള സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പ്രിയ ശ്രോതാക്കളെ, അദ്ദേഹത്തെ വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, കവിതകളും കേൾക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. നമ്പർ ഒരിക്കൽ കൂടെ ഞാൻ പറയാം, 8891884912. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
2: ഹലോ.
1: ഹലോ സർ, നമസ്കാരം.
2: നമസ്കാരമുണ്ട്. ആരാണ്?
1: എന്റെ പേര് സ്വപ്ന എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് വിളിക്കുകയാണ്.
2: എറണാകുളത്ത് നിന്നാ? ശരി.
1: ഒന്ന് സംസാരം കേട്ടപ്പോ ഒന്ന് വിളിക്കണം തോന്നി. കൊറേ നേരം ട്രൈ ചെയ്യണം. ഇപ്പോഴാണ്
2: കിട്ടിയത്. സന്തോഷം.
1: ഞാൻ കേൾക്കാറുണ്ട്. ഞാനൊരു ടൈലറിംഗ് ഷോപ്പ് നടത്തണാണ്.
2: എന്തായിരുന്നു ജോലി?
1: ടൈലറിംഗ് ഷോപ്പാണ്.
2: ഭംഗിയായിട്ട് നടക്കണുണ്ടോ?
1: ആ കുഴപ്പമില്ല സാർ, നന്നായിട്ട് പോകുന്നു. ഇപ്പൊ ഓണത്തിന്റെ ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു.
2: ഓണത്തിന് അടിപൊളിയായിട്ടൊക്കെ വിറ്റല്ലോ? അപ്പോ ആ സന്തോഷത്തോടു കൂടി തന്നെ കരുണാസായി റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്.
1: സാറിനോട് സംസാരിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യല്ലേ. നല്ല കവിതയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതെല്ലാം ഇപ്പൊ കേട്ടിരുന്നു
2: കേട്ടോ.
1: എന്റെ ഫാദർ ഇൻ ലോയ്ക്ക് ഇപ്പൊ 91 വയസ്സായി. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ അപ്പച്ചന് ഇപ്പോഴും ഉണ്ട്. നല്ല ഇതായിട്ട് തന്നെ ഇങ്ങനെ പുതിയ ഓർമ്മകൾ നോക്കിയില്ലെങ്കിലും നല്ല ഇതായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഓർക്കണേയിരുന്നു. കാരണം അപ്പൊ
2: സന്തോഷമുണ്ട്. നന്ദി.
1: സാറിന് സുഖം?
2: നന്ദി.
0: സുഖമാണോന്ന് സാറിന്?
2: സുഖമാണ്. അങ്ങനെ നിങ്ങളെയൊക്കെ പോലുള്ളവരുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോ തന്നെ ഒരു തെളിച്ചമാണ് മനസ്സിന്.
1: ഓണമൊക്കെ
2: കഴിഞ്ഞു.
1: പാടിയ കവിതകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയാ, ഓരോന്നിനെ കുറിച്ച്, നാടിനെ കുറിച്ച്, കേരള പ്രഭയെ കുറിച്ചൊക്കെ പാടിയതൊക്കെ അടിപൊളിയായിരുന്നു.
2: അപ്പോ വളരെ സന്തോഷമുണ്ട്.
0: എറണാകുളത്ത് നിന്ന് വിളിക്കുമ്പോ ഒരു കവിത കൂടെ കേൾക്കണ്ടേ?
1: ഓക്കെ, തീർച്ചയായിട്ടും വേണം. ഞാനത് പറയാൻ വരുവായിരുന്നു. എനിക്ക് വേണ്ടിട്ട് ഒരു കവിതയുടെ ഒരു 4 ലൈൻ.
0: അപ്പൊ ഒരു കവിത കേട്ടോളൂ. ഒരു കവിത കേൾക്കാം?
2: അപ്പോൾ ഞാൻ കരുണാസായി റേഡിയോ പിറവി ദിനസന്ധ്യ എന്നുള്ള ഒരു കവിതയാണ് വായിക്കാൻ പോണത്. കരുണാസായിക്കുന്നിന്നറുകയിൽ പോക്കുവയിൽ പൊന്നുരുക്കിയ സന്ധ്യയിൽ ഗ്രാമത്തിൻ നന്മകൾ ചിറകു വിരിച്ചു വിഹരിച്ചും സന്ധ്യാവേളയിൽ ആവേശത്തിരയിളക്കം നാട്യമേതുമില്ലാതെ ഗ്രാമം ഒരുങ്ങും ഒരുത്സവവേളയിൽ കരുണാസായിതൻ ഹൃദയതാളം തുഴികൊട്ടിയാടുന്നു റേഡിയോ തരംഗമായി മധുപൂറും വാക്കുമായി ഒരാൾ രൂപം ഹൃദയഹാരിയാം പദവിന്യാസം ചടുലം ഗ്രാമത്തിന് സ്വന്തമായൊരു റേഡിയോ നിലയം വശ്യമാം ഗാനങ്ങൾ സൗഗന്ധിക പൂക്കളായി ഗ്രാമമുണരുന്നു കാതോർത്തു ജനാവലി വൈജ്ഞാനിക പൂമൊഴികൾ കരളിൽ കുളിരല തീർക്കും മാനവ മനസ്സുകൾക്ക് ഒരത്താണി മനോവ്യഥകളകന്നേ പോയി പ്രഭാതകിരണങ്ങളേറ്റുമിന്നി പാടങ്ങൾ മലരണിക്കാടുകൾ കാട്ടുപൊന്തകൾ പുൽമേടുകൾ ശിരസ്സുകുനിച്ചു കൽപ്പക വൃക്ഷക്കൂട്ടം പൂന്തേനരുവി അഗസ്ത്യമുനിതൻ ഓമന കരമനയാറിൻ കുളിരലകളാലോലമാടി ഗ്രാമ റേഡിയോ വശ്യമാമുദ്ധരണികൾ അറിവും ആശ്വാസവും ശാന്തി ചുരിയും ജീവിത ദർശന പെരുമഴ പൊഴിയും ഉദയാസ്തമയങ്ങൾ മാറി മാറി തെളിയും കരുണാസായി റേഡിയോ ജീവിത വഴി കാട്ടിയെന്നും തെളിയുമീ ഗ്രാമജീവനം ഹൃദയ തമ്പുരുമീട്ടിപ്പാടുക സ്നേഹഗാഥകൾ ഗ്രാമത്തിൻ പൈതൃക ശാലീന താളലയം പ്രിയനാടേ എൻ്റെ ഗ്രാമത്തിൻ ഉഷസന്ധ്യകൾ വിളയാടി കാലുഷ്യക്കറ പുരളാത്തൊരു സൗഹൃദ കൂട്ടായ്മകൾ സാന്ത്വന പൂമൊഴികൾ എങ്ങും പാലൊളി നിലാവളിച്ചം തെളിയട്ടെ അതിനായൊരുക്കുന്ന സ്വരമാതിരി ഒഴുകട്ടെ എൻ ഗ്രാമം മാനവർക്കൊരു മാതൃക ഗ്രാമമെന്ന യശസ്സിൻ കൈത്തിരി നാളം തെളിയട്ടെ അതിനായി മനമുരുകി പ്രാർത്ഥനാഗീതം മുഴക്കുന്നു പിന്നെയും പിന്നെയും നിർത്തുന്നു. കവിത കൊള്ളാമോ?
1: അടിപൊളി കരുണാസായി റേഡിയോ കുറിച്ചുള്ള കവിത സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അതിന് പറഞ്ഞതൊക്കെ ശരിയാണോ? മറ്റെന്താ പറയാ, അതിലിപ്പോ പോക്കുവേലെന്ന് പറഞ്ഞ ചൊവ്വയും ശനിയുള്ള പ്രോഗ്രാമിൽ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ചിട്ട് എന്താ ഒരു നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നതാണ് അതിൽ വിളിക്കുമ്പോ.
2: എന്തായാലും വിളിച്ചതിൽ സന്തോഷമുണ്ട്,
1: സംസാരിക്കാൻ കഴിഞ്ഞതിൽ അതിലും ഏറെ സന്തോഷം.
0: ഇന്നേത് പാട്ടാ വേണ്ടേ?
1: ഞാൻ മറ്റേ വർഷങ്ങൾ പോയതറിയാതെ എന്ന ഫിലിമിലെ ഇലവഴിയും എന്ന പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: എല്ലാം കൊണ്ടും വളരെ ചേരുന്ന അടിപൊളി പാട്ട് തന്നെയാണ്.
1: രണ്ടുമൂന്ന് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
0: ആരോട്?
1: ലേഖാമഠത്തിനോട്
0: സംസാരിച്ചിട്ടുണ്ട്.
1: സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞതിന് മുമ്പിൽ ഒരു ടൈലർ ഒരു ആളായിരുന്നില്ലേ നമ്മുടെ ഗസ്റ്റ്
0: ആയിട്ടുണ്ടായിരുന്നേ?
1: ഇല്ല, കിട്ടിയില്ല. അപ്പൊ പുള്ളി ആ വ്യക്തി ടൈലറാണല്ലോ, അപ്പൊ ഞാനൊന്ന് സംസാരിക്കാൻ കിട്ടിയില്ല.
0: അത് ശരിയാ, ഒത്തിരി കാര്യങ്ങൾ പരസ്പരം പറയാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു അത്.
1: അന്ന് വിളിച്ചപ്പോ എനിക്ക് ഒട്ടും ഒത്തിരി പേര് ഞാൻ ട്രൈ ചെയ്തു, ലാസ്റ്റ് വരെ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. ഇന്നിപ്പോ കിട്ടിയത് ഒത്തിരി സന്തോഷം, പറഞ്ഞോട് സംസാരിക്കാൻ തന്നെ പറ്റിയല്ല.
0: ഇങ്ങനെ ഒരു മഹത് വ്യക്തിത്വത്തോട് സംസാരിക്കാൻ പറ്റിയില്ലേ?
1: ആ അത് തന്നെ ഒരു വലിയ ഒരു ഇതല്ലേ നമുക്ക് കിട്ടാൻ, ഒരു ഭയങ്കര ലക്കായിട്ട് തന്നെ ഞാൻ കരുതുന്നു അത് എനിക്ക് കിട്ടിയത്.
0: തീർച്ചയായിട്ടും അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിമനോഹരമായ കോട്ടക്കൽ കുഞ്ഞു മൊയ്തീൻ കുട്ടി എഴുതിയ, മോഹൻ സിത്താര സംഗീത സംവിധാനം ചെയ്ത വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ ഇലകൊഴിയും ശിശിരത്തിൽ മലയാളിയുടെ ഏറ്റവും ഗൃഹാതുരത നിറഞ്ഞ പാട്ടാണ്. നമുക്കിതോട് ചേർത്ത് വെച്ച് കേൾക്കാം.
1: അപ്പൊ
0: സാറിനോട് ഒരിക്കൽ കൂടെ നന്ദിയും നമസ്കാരവും പറഞ്ഞോളൂ.
1: ഓക്കെ സാർ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. ഒരു പൂർണ്ണ ഗ്രാമീണനായി ജീവിച്ച് ഈ ഗ്രാമത്തിൻ്റെ ഭാഗമായി മാറി, എൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറി, എല്ലാ ജനങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് 92 വർഷം ഇതിൻ്റെ വഴിത്താരകളിലൂടെ നടന്ന കവി KNP ആണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. കൊച്ചുനാരായണപിള്ള സാർ ദീർഘകാലം DPA പരീക്ഷാഭവൻ്റെയും സൂപ്രണ്ടായി വിരമിച്ച് ഇപ്പോൾ ഏതാണ്ട് മുഴുനീള കവിയായി, ഒപ്പം രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനായി ഒപ്പമുള്ള KNP എല്ലാവർക്കും വിളിക്കാം, സംസാരിക്കാം, കവിതകൾ കേൾക്കാം, പാട്ടുകൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ ഹലോ
1: ഹലോ ഹലോ, ആരാണ്?
0: കോള് കട്ടായിപ്പോയോ? കോള് കട്ടായിപ്പോയെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. എന്തായാലും നമുക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ കനവിലെ കവിതകളെന്ന് പറയുന്ന കവിതാ സമാഹാരം, കനവിൽ അതാണല്ലോ പുതിയ കവിതാ സമാഹാരം, ആ കവിതാ സമാഹാരം ഇറങ്ങേണ്ടതായ, അത് എത്ര കാലത്തെ കവിതകളാണ്? വളരെ മുമ്പേ എഴുതിയ കവിതകളാണോ പുതിയ കവിതകളാണോ? സാർ അതേക്കുറിച്ചൊന്ന് പറയണം. അപ്പോൾ നമുക്ക് ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരും. അപ്പോൾ കനവിലെ കവിതകൾ എന്ന കവിതാ സമാഹാരം എഴുതാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച്.
1: ശ്രോതാവ്
0: ആ കോള് കട്ടായിപ്പോയി. ആ കവിത എഴുതാനുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് സാർ പറയണം.
1: ഞാൻ മുമ്പ് ആദ്യം എഴുതിയ ഒരു കവിത സ്വപ്ന നിഴലുകൾ എന്നുള്ള കവിതയാണ്. ആ കവിത എഴുതുമ്പോഴും അതിന് പ്രചോദനമായി നിന്ന രണ്ട് മഹത് വ്യക്തികളുണ്ട്. ഒന്ന് നമ്മളെ പ്രൊഫസർ ഉത്തരങ്കോടി ശശി, മറ്റൊന്ന് കരുണാസായി ഡയറക്ടർ മാധുജൻ. ഇവർ രണ്ടുപേരുണ്ട്. അവർ ഇനി ഞാൻ ഈ കവിത ഇപ്പോഴും എഴുതുന്നുണ്ടോ എന്നുള്ള ഒരു രീതിയിൽ, ഒരു പ്രചോദനമായി എങ്ങനെ കൂടെ കൂടെ എഴുതുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പ്രചോദനം ഞാൻ വിചാരിച്ചു വന്ന ഒരു പുതിയ ഒരു ഒരു ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളിലൂടെ, ഓർമ്മകളിൽ അതിൻ്റെ കനലുകൾ ഇങ്ങനെ ചെറുതായിട്ട് മിന്നി മിന്നി തെളിയുമ്പോൾ അങ്ങനെ ഒരു കവിതാ സമാഹാരം കൂടി ഞാൻ ഇറക്കി. അതിൽ പല കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഏതെങ്കിലും ഒരു കവിതയോ വല്ലതും കേൾക്കണമെന്നുണ്ടെങ്കിൽ അതുകൂടെ പറയാം.
0: ഇതിന് മുമ്പ് ഇപ്പം നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ഇപ്പം ചേരുന്നുണ്ട്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കവിതയിലേക്ക് പോവാം. ഹലോ
1: ഹലോ, ആരാണ്?
2: സാറേ, ഇത് വെള്ളറുടെ കണ്ണിമുട്ടിൽ സുധയാണ്. വെള്ളറുടെ കണ്ണിമുട്ടിൽ നിന്ന് സുധയാണ്.
1: സുധ, വളരെ സന്തോഷം. ഓണമൊക്കെ കഴിഞ്ഞല്ലോ?
2: ഓണമൊക്കെ കഴിഞ്ഞു സാർ. സുധാണോ?
1: ഓണമൊക്കെ കഴിഞ്ഞു, എനിക്ക് സുഖമാണ്. സുധയ്ക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ?
2: സുഖാരിക്കണം, സുഖാരിക്കണം.
1: ഓണമൊക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞോ?
2: കഴിഞ്ഞു കഴിഞ്ഞു, സന്തോഷമായിരുന്നു.
1: ശരി, നന്നായി, സമാധാനമായി കഴിഞ്ഞല്ലോ. സമാധാനമാണല്ലോ പ്രധാനം.
2: അതെ,
1: ശാന്തമായി അങ്ങനെ ഞങ്ങട്ട് എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹം ഉണ്ടായിട്ട്. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
2: കരുണാസായി എന്ന് കേൾക്കും, നല്ല ഒരു അനുഗ്രഹപ്പെട്ട ഒരു കാര്യമാണ് കരുണാസായി റേഡിയോ.
1: അതാണ്, അതാണ് ഈ ഗ്രാമം.
2: എന്റെ ഭർത്താവ് മാത്രമേ വീട്ടിലുള്ള,
1: ഗ്രാമത്തിന്റെ ഒരു ഐശ്വര്യമാണത്.
2: കൂടെ കരുണാസായി റേഡിയോ ഉണ്ട്.
1: ശരി, പിന്നെ എന്തായിരുന്നു ജോലി?
2: കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഇപ്പൊ ഇല്ല, അവര് കമ്പനി അടച്ച്.
1: അത് ശരി.
2: ഇപ്പം തൊഴിലുറപ്പുള്ളപ്പം പോകും സാറേ.
1: അത് ശരി.
2: ആന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. എന്നാലും നമ്മൾ തളരരുത്. നമ്മുടെ മനസ്സ് ഉറച്ച് നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോണം. അതിനുള്ളൊരു പ്രചോദനമാണ് നമ്മുടെ ഈ കരുണാസായി റേഡിയോയും. അതുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ഇനി എന്തെങ്കിലും വേറെ വല്ല കാര്യങ്ങളും പറയാനുണ്ടോ?
2: പറയാം, പുസ്തകം വായിക്കും, ചെടി നടും, കോഴിയെ നോക്കും.
1: എന്റെ പുസ്തകം വായിച്ചോ?
2: താന്റെ പുസ്തകം ഒന്നും വായിച്ചില്ല, കൊറേ പുസ്തകങ്ങള്.
1: ഞാന് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചെറിയ കൊച്ചു കൊച്ചു കവിതകളൊക്കെ എഴുതുമായിരുന്നു, പക്ഷെ അതൊന്നും തന്നെ ഞാൻ പുസ്തക രൂപത്തിലോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാനോ ഉള്ള ഒരു മനത്തൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പോൾ പെൻഷൻ പറ്റിയതിന് ശേഷമാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ആദ്യം ഒരു പുസ്തകം ഇറക്കി, ഇപ്പം രണ്ടാമത്തൊരു പുസ്തകവും ഇപ്പം അതും കനവിലെ കനലുകൾ എന്നാണ് രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പേര്. അതിൽ പല കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ദുഃഖവും അതിൻ്റെ അതെല്ലാം പ്രതിഫലിപ്പിക്കുവാൻ ഒരു കവിതയ്ക്ക് കഴിയും. അത്
2: ഒരുപാട് സങ്കടങ്ങളൊക്കെ വന്നു
1: സാറേ, അതൊക്കെ അതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും എൻ്റെ കവിത വല്ലതും വായിക്കണോ?
0: അതിനു മുമ്പ് സാറിനോട് ഒരു വിശേഷം ചോദിച്ചിരുന്നു, സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു.
1: എന്റെ വീട്ടില് എന്റെ ഭാര്യയുണ്ട്, എനിക്ക് രണ്ട് പെൺമക്കളാണ്. അവര് രണ്ടുപേരും ഇപ്പോ ജോലിക്കൊക്കെ പോകും. മൂത്ത മോള് അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, അപ്പോൾ അവർക്കും ജോലിയുണ്ട്. മറ്റേ രണ്ടാമത്തെ മോള് അവര് കല്യാണം, അവരെങ്കിലും പോണത്തിന് വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ വരും. വന്ന് സന്തോഷമായിട്ട് ഇങ്ങനെ കഴിയും. ഞങ്ങളിപ്പോൾ വീട്ടിലിപ്പോൾ ഞാൻ ഇവൻ്റെ ഭാര്യയുമാണ് ഉള്ളത്. അമ്പലം മുക്കിലാണ് എൻ്റെ രണ്ടാമത്തെ മോൾ, അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കുന്നു. അവർ അതിൽ അവളെ മോന് ടെക്നോപാർക്കിൽ ജോലി കിട്ടിയപ്പോൾ അവർക്ക് രാത്രിയൊക്കെ വരേണ്ടി വരും. അവൾ കവടിയാറിലെ സ്കൂളിലാണ് അവളെ പഠിപ്പിക്കാൻ പോകുന്നത്, ടീച്ചറാണ്. അപ്പോൾ അത് ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്.

0: പലകാര്യ ഉപകാരമാണത്. അത് നമുക്കൊരു പുനർജനിക്കും പോലെയാണ്, അതൊരു ഉത്തേജകമാണ്. അപ്പോ അങ്ങനെയാണ്. അപ്പോ
1: ഇതി കൂടുതൽ എന്താണ് അവാർഡ്?
2: ഭയങ്കര ഇഷ്ടാണ്. എന്റെ അപ്പച്ചനാണ്.
0: അപ്പച്ച മക്കൾക്ക് സന്തോഷം ആശംസകളും ഒക്കെ ഉണ്ടോ? പിന്നെ
1: അപ്പൊ സാറിന്റെ ഒരു കവിത കേൾക്കാം അല്ലേ? സാർ ഒരു കവിത, കവിത നിങ്ങൾക്ക് രണ്ടുപേർക്കുമായി ഒരു കവിത ചൊല്ലി തരാൻ പോവാണ്.
0: വായിക്കട്ടെ. ഇപ്പൊ ഈ വയനാടിന് ഇടയ്ക്ക് ദുരന്തം ഉണ്ടായത് അറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. പത്ത് ആ വയനാടിൻ്റെ ആ ഓർമ്മ ചെപ്പ് തുറക്കുമ്പോൾ എന്നാണ് എൻ്റെ ഈ കവിതയുടെ ഈ പേര്. ഞാൻ വായിക്കട്ടെ. ഇന്നലെ നാം കണ്ടതാം സ്വപ്നങ്ങൾ മുങ്ങിപ്പോയി, പ്രളയാദീശ്വരന്റെ താണ്ഡവം ഭയങ്കരം നശിച്ചും നശിപ്പിച്ചും പ്രകൃതി പകവീട്ടും, രക്ഷിച്ചും സംരക്ഷിച്ചും മർത്യനും പകവീട്ടും. ഒരിക്കൽ കണ്ടാൽ മതി കരളിൽ കാവ്യം പൂക്കും, ഹരിത സങ്കേതമേ വനമേ വയൽനാടേ, നാടിൻ്റെ സ്വാതന്ത്ര്യത്തെ പ്രാണരേകിപ്പോറ്റിയ പഴശ്ശിരാജൻ അന്ത്യനിദ്ര ഈ മണ്ണിലല്ലോ. തിരുനെല്ലിക്കാടിൻ്റെ ഗുഹയിൽ പാതാളത്തിൽ ഒളിയാക്രമണങ്ങൾ നയിച്ച യുവത്വങ്ങൾ, കേരളത്തിലെ നവവിപ്ലവ സിംഹക്കൂട്ടർ, പശ്ചിമഘട്ട ജൈവ കലവറയായി ഈ മണ്ണ്, ശാസ്ത്ര പെരുമാൾക്കോ കണ്ണിലെ കൃഷ്ണമണി, പ്രകൃതി മനോഹരി സമ്പത്തിൻ ഉറവിടം, ഏറെ നോവിച്ചാലിവൾ കൊടും ക്രൂരരൂപിണി, മഴയും വെയിലുമായി മർത്യനുവരമേകും വനമേ ഉരുൾപൊട്ടി ഭൂമിയെ നക്കുന്നതന്ത്. വെള്ളാർ മലക്കേറെയഴകായി മേവിടുന്ന സർക്കാരിൻ പള്ളിക്കൂടമേവർക്കും പ്രിയങ്കരം, മുണ്ടക്കൈ ചൂരൽ മല ഈ രണ്ടു ദേശങ്ങളും, പ്രകൃതി കടാക്ഷങ്ങൾക്കിരു കണ്ണുകൾ പോലെ, പകലോൻ മറഞ്ഞപ്പോൾ കാർമേഘം വാനം മൂടി, പാതിരാമയക്കത്തിൽ മഴ സംഹാരം പൂണ്ടു, കൂരിരുൾ മതം പൊട്ടിയെത്തിടും ഗജം പോലെ, ഉരുൾവന്നെത്തി നാശം മഴയും അഹങ്കാരി, മഴക്കാലത്തു കെട്ടിപ്പുണരും മിഥുനങ്ങൾ പോൽ, മലവെള്ളത്തിൽ അലിഞ്ഞുപോയി ഒരു രാവതിക്രൂരം വിപത്തുകൾ, വിതച്ചതെന്തൊരതിവേഗത്തിലായി പൊന്നേ, മനുഷ്യർ തിരക്കുന്നു കുടുംബങ്ങളെ എവിടെ പോയി എവിടെ എവിടെ, രക്തത്തെ തിരിച്ചറിയാനുള്ള തന്ത്രപ്പാടുകൾ, അമ്മയെ തേടി അലയുന്നു സാരജും കൂട്ടരും, തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളിൽ അമ്മയുണ്ടാകുമോ, അഴുകിയ ശവശരീരങ്ങൾ കണ്ട് മനസ്സുമരവിച്ചവർ, പുത്തുമലയിൽ ഉള്ളുപൊട്ടുന്ന വേദനയടക്കി മനസ്സിൽ ആശ്വാസം നിറച്ചു തേങ്ങി തേങ്ങി അന്വേഷണങ്ങളുടെ പുറപ്പാടുകളെങ്ങും, പ്രിയമുള്ളവരെ കാത്തിരിക്കുന്നു മൃതമനസ്സുമായ അനേകർ മൃതരെ കണ്ടിടാൻ, ചങ്കുതകരുമ്പോഴും മൃതശരീരങ്ങൾ തിരിച്ചറിയാനുള്ള തന്ത്രപ്പാടിൽ ഇൻകസ്തു തയ്യാറാക്കുന്ന സ്നേഹമയ്യായ ഷൈജു സീനത്ത്, ഏങ്ങലുകൾ പുറം ലോകമറിയാതിരിക്കാനുള്ള വിമ്മിട്ടപ്പഴലുകളെങ്ങും, പുത്തുമലയിലെ മണ്ണിനടിയിൽ മൃതദേഹങ്ങളും അവശിഷ്ട ശരീരഭാഗങ്ങൾ ലഭ്യമായതും, മറവ് ചെയ്യാനൊരുങ്ങുന്നു സ്നേഹത്തിൻ നിറകുടം മനുഷ്യസ്നേഹികൾ ഉള്ളിലെ പേരിടാനാവാത്ത വേദന കടിച്ചമർത്തി, എത്ര പകലുകൾ എത്ര രാവുകൾ കാലത്തിൻ കണക്ക് പുസ്തകത്താളുകൾ കരിനിഴലിൽ മങ്ങി, വിധി എത്ര ക്രൂരമെന്ന യാതി ആശ്വാസനിശ്വാസമായി തെളിയുന്നു, കുഴി

0: ടമൊരുക്കാൻ കരുതിയ സംസ്കാരഭൂമി ദുരന്ത സ്മാരകമായി സംരക്ഷിക്കുമെന്ന വാക്ക് വരും തലമുറകൾക്ക് ഓർമ്മ പുതുക്കുവാനുതകട്ടെ എന്നാശ്വസിക്കാം. ഇനിയും പുലരികൾ വരമഞ്ഞൾ ചാലിച്ചെത്താതിരിക്കില്ല നിശ്ചയം. ഇനിയും വരും ഓണവും തിരുവാതിരയും ശിവരാത്രിയും അഷ്ടമി രോഹിണിയും കുളിരണിഞ്ഞെത്തും വൃശ്ചികരാവുകൾ പാതിരപ്പുള്ളുണർന്നു പാടും നിശീധിനിയും ക്രിസ്മസ്രാവുകളിരി പിറവ്യാഘോഷങ്ങൾ പെസകാവ്യാഴവും ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും എത്തും ഇനിയും അമ്പിളിക്കല മാനത്തുതെളിയും പിറകണ്ടുണരും നോമ്പുകൾ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും മറവിയൊരനുഗ്രഹമെന്ന സത്യം മറക്കാതിരിക്കാം. ദൈവത്തിൻ സ്വന്തം നാടെന്ന പേരന്നർത്ഥമാക്കും എത്ര ആഘോഷങ്ങൾ സൗഹൃദ കൂട്ടായ്മകൾ ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനവും ഇവിടമാണെന്ന സത്യം വിസ്തരിക്കാതിരിക്കാം. വയനാട്ടിൻ പെരുമയെന്നും തെളിയട്ടെ അതിനായി ചിത്രരഥം തീർക്കാം. അങ്ങനെ ഒരു കവിത വായിച്ചു. ഇഷ്ടപ്പെട്ടോ?
1: ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷം സാറേ. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം സാറിന് തരട്ടെ. ഒരുപാട് സന്തോഷമായി.
2: അങ്ങോട്ടും അതെ,
0: ഇത്തിരി വിഷമമുള്ള കവിതകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെയാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വിഷമം തോന്നുമ്പോൾ ഒരു കവിത
2: സുധയും ചേട്ടനും നേരത്തെ മുതലേ കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ രണ്ടുപേർക്കും വലിയ സന്തോഷം. ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടേ? എന്ന പാട്ടാണ് ഇന്ന് വേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ആ പാട്ടിലോട്ട് പോയാലോ? ആ പാട്ടിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അറിയാമോ? ഏത് സിനിമ? ഇന്നും കറണ്ട് കാത്തിരുന്ന നിക്കാഹ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് അല്ലേ? ജി ദേവരാജൻ സംഗീതം ചെയ്ത് വയലാർ രാമവർമ്മ എഴുതി. ആ പാട്ട് നമുക്ക് കേൾക്കാം.
0: ശ്രദ്ധിച്ച് കേൾക്കുക. പാട്ടുകൾ നല്ല പാട്ടുകളൊക്കെ വെച്ചൊക്കെയല്ലേ, അതും കേട്ടോണ്ട് സന്തോഷത്തോടിരിക്കാം. സന്തോഷം, നമസ്കാരം.
2: ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ ഏതാണ്ട് സമാപിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഒരു കോളൂടെ എടുക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും സമയം എത്രയോ ശ്രോതാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് കഴിഞ്ഞു. എന്താണ് അവരോടൊക്കെ സാറിന് പറയേണ്ട കാര്യങ്ങൾ? അപ്പോൾ എല്ലാവരും എന്താണ്, അപ്പച്ചന് ഒരു ഉമ്മ പറഞ്ഞ ആളുകളുണ്ട്, മുത്തച്ഛനാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അങ്ങനെയൊക്കെ വളരെ മനസ്സ് ഇടറിയൊക്കെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മളിത് വിട പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് സാറ് എന്താണ് പറയുന്നത്?
0: എനിക്ക് പറയാറുള്ളത്, നമ്മൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, പരസ്പര സ്നേഹം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യമായിരിക്കുക. നമ്മുടെ കവി പറഞ്ഞതുപോലെ അവനവനാത്മസുഖത്തിനാചരിപ്പത് അപരന്നു സുഖത്തിനായി ഭവിക്കണം എന്നുള്ള എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അപ്പോൾ ഈ ഒരൊറ്റ ഇത് മാത്രം മതി നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷിക്കുവാനും. എന്തെല്ലാം അങ്ങനെയാണ്, വയലാർ പാടി വേറൊന്നാണ്. വയലാർ പാടി വയലാർ പറഞ്ഞത് നമ്മൾ ദുഃഖത്തെ സ്നേഹിക്കാത്ത ആളുകളെ അവരെപ്പറ്റി നമ്മൾ ഓർമ്മിക്കണം എന്ന് വെച്ചാൽ ആ കവിത അദ്ദേഹം എഴുതിയത് അങ്ങനെയാണ്. ഒരു
2: നോവിക്കയില്ല ഞാൻ, സ്നേഹിക്കയില്ല ഞാൻ, സ്നേഹിക്കയില്ല
0: ഞാൻ, ദ്രോഹിക്കും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നാണ് വയലാർ.
2: അതെ, അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരേണം എന്നും സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പോക്കുവയിൽ മനോഹരമായ രണ്ട് കാവ്യശകലങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നിന്ന് നമുക്ക് വിട പറയാം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ കൊച്ചുനാരായണപിള്ള സാറിനോട് സംസാരിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.
0: ഞാനും സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനിയും കർണാസായി റേഡിയോയുമായിട്ട് ബന്ധപ്പെടുക, അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷം ഉണ്ടാവും. അത് നേർന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.
2: നന്ദി,
0: നമസ്കാരം.
2: നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ചെറുധാന്യങ്ങളെ ചെറുതായി കാണേണ്ടതില്ല. നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമാ പേര് നമ്മൾ മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മുടെ പല സംഭാഷണങ്ങൾക്കിടയിലും അവസരോചിതമായി പഴഞ്ചൊല്ല് കണക്കെ പലപ്പോഴും നമ്മളത് ഉപയോഗിക്കാറുണ്ട്. വലിപ്പത്തിലല്ല കാര്യം, ഗുണമേന്മയാണ് പ്രധാനം എന്ന അർത്ഥത്തിലാണ് നാം ഈ വാചകം ഉപയോഗിക്കുക. അതുപോലെ ചെറുധാന്യങ്ങൾ പേരിലും കാഴ്ചയിലും ചെറുതെങ്കിലും അവർ നിസ്സാരക്കാരല്ല. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ പോഷകങ്ങളുടെ ഒരു കലവറയാണ്. ഇന്ത്യയിൽ പല ഇനത്തിൽപ്പെട്ട മില്ലറ്റുകൾ പരമ്പരാഗതമായി കൃഷി ചെയ്യുകയും തദ്ദേശീയ ധാന്യമായി ഉപയോഗിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ബജ്ര, ചോളം, റാഗി, ചാമ, തിന, പനിവരക്, കുതിരവാലി അല്ലെങ്കിൽ കവടപ്പുല്ല് എന്നിവ നമുക്ക് പരിചിതങ്ങളായ ചെറുധാന്യങ്ങളാണ്. ചെറുവിത്തുകളുള്ള പുല്ലുവർഗത്തിൽപ്പെട്ടവയാണ് ചെറുധാന്യങ്ങൾ. ഉൽപാദനക്ഷമതയും ഹ്രസ്വകാല വളർച്ചയും കാരണം വരണ്ടതും ഉയർന്ന താപനിലയുള്ള സാഹചര്യങ്ങൾ പോലും ഈ വിളയ്ക്ക് അനുകൂലമാണ്. ഇന്ത്യയുടെ ശിപാർശ പ്രകാരം ഐക്യരാഷ്ട്രസഭ 2023 വർഷത്തെ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അഥവാ ഇന്റർനാഷണൽ മില്ലറ്റ് ഇയറായി പ്രഖ്യാപിച്ചിരുന്നു. കണ്ടില്ലേ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിസ്സാരക്കാരനല്ല ചെറുധാന്യങ്ങൾ. പ്രോട്ടീന്റെ അളവും ഭക്ഷ്യയോഗ്യമായ നാരുകളുടെ അളവും മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളിൽ കൂടുതലാണ്. അതുകൊണ്ടുതന്നെ പ്രമേഹ രോഗ നിയന്ത്രണത്തിനും കൊളസ്ട്രോൾ നിയന്ത്രണത്തിനും മില്ലറ്റുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രോട്ടീന്റെയും നാരുകളുടെയും കലവറയായ ചെറുധാന്യങ്ങൾ അവശ്യ വിറ്റമിനുകൾ, കാൽസ്യം, ഇരുമ്പ്, സിങ്ക്, പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുലവണങ്ങളാലും സമൃദ്ധമാണ്. ഒരു കാലത്ത് നമ്മുടെ പാടങ്ങളിൽ ഈ ഗണത്തിൽപ്പെടുന്ന ചാമയും തിനയും ചോളവും കുവരകുമെല്ലാം കൃഷി ചെയ്തിരുന്നു. അന്നിവയ്ക്ക് നമ്മുടെ ആഹാരക്രമത്തിൽ ഒരു പ്രധാന സ്ഥാനവും ഉണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്കെപ്പോഴോ ജങ്ക് ഫുഡുകളുടെ അതിപ്രസരത്തിൽ കണ്ണു മഞ്ഞളിച്ചപ്പോഴോ ആണോ എന്നറിയില്ല, നമ്മൾ മലയാളികൾ ചെറുധാന്യങ്ങളെ മറന്നുപോയി. എന്നാൽ മൾട്ടിഗ്രെയിൻ ബിസ്ക്കറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് സിറിയൽസ്, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ആട്ട, മില്ലറ്റ് കഫേകൾ, എന്തിനേറെ പറയുന്നു മില്ലറ്റ് ബിരിയാണി വരെ ഇന്ന് വിപണിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. പുതിയ രൂപത്തിലും ഭാവത്തിലും ചെറുധാന്യങ്ങൾ തിരിച്ചെത്തി തുടങ്ങിയിരിക്കുന്നു. ഇന്റർനെറ്റിന്റെ വിപുലീകരണവും ആരോഗ്യകരമായ ജീവിതശൈലിയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും മൂലം ചെറുധാന്യങ്ങൾ ലോകമെമ്പാടുമുള്ള അടുക്കളകളിൽ പതുക്കെ അതിന്റെ സ്ഥാനം തിരിച്ചുപിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റേതൊരു നല്ല ഭക്ഷണത്തെയും പോലെ ചെറുധാന്യങ്ങളുടെ കാര്യത്തിലും മിതത്വം നിർബന്ധമാണ്. ആഴ്ചയിൽ 3-4 തവണ ഇവ കഴിക്കുന്നത് സുരക്ഷിതമാണ്. റാഗി, ജോവർ തുടങ്ങിയവ ദിവസവും ഒരു നേരം ഭക്ഷണത്തിലോ ലഘുഭക്ഷണത്തിലോ ഉൾപ്പെടുത്തി കഴിക്കാം. ഉയർന്ന അളവിലെ നാരുകൾ ശരീരത്തിൽ നിന്ന് വളരെയധികം വെള്ളം ആഗിരണം ചെയ്യുകയും ഉള്ളിൽ നിർജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇവ കഴിക്കുമ്പോൾ സ്വയം ജലാംശം നിലനിർത്താൻ ശ്രദ്ധിക്കുക. പോഷക സമൃദ്ധിയിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച ചെറുധാന്യങ്ങളെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. ജീവിതത്തിന്റെയും ഭക്ഷണത്തിന്റെയും സന്തുലനാവസ്ഥയ്ക്ക് കരുത്തേകാൻ ചെറുധാന്യങ്ങൾക്ക് സാധിക്കും. ആരോഗ്യകരമായ ഭാവിക്കായി ചെറുധാന്യങ്ങളെയും നമുക്ക് ഒപ്പം കൂട്ടാം.
0: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സ്വന്തം അധ്വാനത്തിൽ നിന്ന് കണ്ടെത്തുന്ന പണം സാമൂഹിക സേവനത്തിന് വിനിയോഗിക്കുമ്പോഴുണ്ടാകുന്ന ആത്മാഭിമാനം വളരെ വലുതാണ്. വിയർപ്പൊഴുക്കാതെ കണ്ടെത്തുന്ന പണം ആത്മാഭിമാനം നൽകുകയില്ല. പൊതുജനബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നീതിയും ന്യായവും.

0: ഗവൺമെൻറ് ഓഫീസുകളുടെ ചുവരുകളിൽ പോസ്റ്ററുകളോ നോട്ടീസുകളോ പതിക്കാൻ പാടുണ്ടോ? നിയമപരമായി പാടില്ല എന്നതാണ് സത്യം. വ്യക്തികളോ സർവീസ് സംഘടനകളോ ഓഫീസ് കെട്ടിടത്തിൽ ചുവരെഴുത്ത് നടത്താനോ പോസ്റ്റർ നോട്ടീസ് എന്നിവ ചുവരിൽ പതിക്കാനോ പാടുള്ളതല്ല. പോസ്റ്ററുകളും നോട്ടീസുകളും പ്രത്യേകിച്ച് സ്ഥാപിച്ചിട്ടുള്ള നോട്ടീസ് ബോർഡിൽ മാത്രമേ പതിക്കുവാൻ പാടുള്ളൂ. ഓഫീസ് മേധാവികൾ ഓഫീസുകളിലെ പ്രധാന പ്രവേശന കവാടത്തിലല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് അംഗീകൃത സർവീസ് സംഘടനകളുടെ പ്രചരണ പരിപാടികൾക്കായി നോട്ടീസ് ബോർഡോ അതുപോലുള്ള സംവിധാനങ്ങളോ യഥാക്രമം ഏർപ്പെടുത്തേണ്ടതാണ്. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ അവയുടെ മേധാവികൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതാണെന്ന് നിയമപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസിലെ ഏതെങ്കിലും അംഗം കൃത്യസമയത്ത് ഓഫീസിൽ ഹാജരാകാതിരുന്നാൽ അയാളുടെ പേരിനു നേരെ ആ തീയതിക്കുള്ള കോളത്തിൽ വൈകി എത്തി എന്നെഴുതി ചേർക്കാവുന്നതാണ്. അതു കഴിഞ്ഞ് അയാൾ വരുന്ന പക്ഷം വന്നെഴുതിയ സമയം തൊട്ടടുത്ത മേലുദ്യോഗസ്ഥൻ എഴുതി ചേർക്കേണ്ടതാണ്. അനുവാദമില്ലാതെ താമസിച്ചെത്തുന്ന ഓരോ 3 ദിവസത്തിനും ഒരു ക്യാഷ്വൽ അവധി നഷ്ടപ്പെടുത്തുക എന്നതാണ് സാധാരണ നിലയ്ക്കുള്ള പിഴ. താമസിച്ച് ഓഫീസിൽ വരുന്നതിന് അനുവാദം ആവശ്യമുള്ള അംഗങ്ങളെല്ലാം സാധ്യമാകുമ്പോഴൊക്കെ നേരത്തെ കൂട്ടി അപേക്ഷ കൊടുത്തിരിക്കണം. അതിനുള്ള അനുവാദം ബന്ധപ്പെട്ട ഓഫീസ് തലവൻ മാത്രമേ നൽകുകയുള്ളൂ.
1: നീതിയും ന്യായവും അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് സിനിമകളും സോഷ്യൽ മീഡിയയും ലഹരിയെ മഹത്വവൽക്കരിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ കുട്ടികളുടെയും യുവജനങ്ങളുടെയും കൈകളിലിരിക്കുന്ന മൊബൈൽ ഫോണുകളും അവർ കാണുന്ന സിനിമകളും വെബ് സീരീസുകളും സമൂഹമാധ്യമങ്ങളിലെ പോസ്റ്റുകളും ലഹരി ഉപയോഗത്തെ എങ്ങനെയാണ് ആകർഷകമായി ചിത്രീകരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇതൊരു നിശബ്ദ പ്രചാരണം പോലെ നമ്മുടെ വീടുകൾക്കുള്ളിൽ നടക്കുന്നു. സിനിമകൾക്ക് ഒരു സമൂഹത്തിന്റെ ചിന്താഗതിയെ സ്വാധീനിക്കാനുള്ള കഴിവ് വളരെ വലുതാണ്. എന്നാൽ പല ആധുനിക സിനിമകളും വെബ് സീരീസുകളും ലഹരി ഉപയോഗത്തെ ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യബോധമില്ലാത്ത രീതിയിലാണ്. സിനിമയിലെ നായകൻ ദേഷ്യത്തിലോ നിരാശയിലോ അല്ലെങ്കിൽ അതിബുദ്ധിമാനായ ഒരു വ്യക്തിയാകുമ്പോഴോ അയാൾക്ക് പശ്ചാത്തലമായി മദ്യപാനമോ പുകവലിയോ മയക്കുമരുന്ന് ഉപയോഗമോ കാണിക്കാറുണ്ട്. ഇത് യുവജനങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് ധൈര്യത്തിന്റെയോ പ്രതിഷേധത്തിന്റെയോ അതിബുദ്ധിയുടെയോ ലക്ഷണമാണ് എന്നൊരു തെറ്റായ ധാരണ സൃഷ്ടിക്കുന്നു. ഒരു കഥാപാത്രം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മദ്യപാനം തിരഞ്ഞെടുക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇത് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ലഹരി ഒരു എളുപ്പ വഴിയാണ് എന്നൊരു സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്ന രംഗങ്ങൾ അതിമനോഹരമായ പശ്ചാത്തല സംഗീതത്തോടെയും കളർ ടോണുകളോടെയും അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങൾ മറച്ചു പിടിക്കപ്പെടുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയുടെ കഷ്ടപ്പാടുകളോ കുടുംബം അനുഭവിക്കുന്ന ദുരിതമോ ഈ രംഗങ്ങളിൽ കാണിക്കാറില്ല. ഇന്ന് കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ഇവിടെയാണ് ലഹരിയുടെ സ്വാധീനം അതിവേഗം പടർന്നു പിടിക്കുന്നത്. കൂൾ ട്രെൻഡുകൾ. ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ലഹരി ഉപയോഗത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ട്രെൻഡായി അവതരിപ്പിക്കാറുണ്ട്. പുകവലിക്കുന്നതിന്റെയോ മദ്യം ഉപയോഗിക്കുന്നതിന്റെയോ ചിത്രങ്ങളും റീലുകളും പങ്കുവയ്ക്കുന്നത് കൗമാരക്കാർക്കിടയിൽ ഇതൊരു സാധാരണ കാര്യമാണെന്നും സമൂഹത്തിൽ അംഗീകാരം നേടാൻ ഇത് ആവശ്യമാണെന്നും ഉള്ള ചിന്ത ഉണ്ടാക്കുന്നു. മദ്യപാനത്തെക്കുറിച്ചോ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചോ ഉള്ള മീമുകളും തമാശ വീഡിയോകളും വ്യാപകമായി പ്രചരിക്കുന്നു. ഇത് ലഹരിയുടെ ഗൗരവ സ്വഭാവം ഇല്ലാതാക്കുകയും അതിനെ ഒരു സാധാരണ വിനോദമായി കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ചില പ്ലാറ്റ്ഫോമുകളിലൂടെ മയക്കുമരുന്നുകൾ എങ്ങനെ ലഭിക്കുമെന്നോ എങ്ങനെ ഉപയോഗിക്കാമെന്നോ ഉള്ള വിവരങ്ങൾ രഹസ്യമായി കൈമാറാനുള്ള സാധ്യതയുണ്ട്. ഡിജിറ്റൽ സ്വാധീനം ശക്തമായ ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സിനിമകളിലും സോഷ്യൽ മീഡിയയിലും കാണുന്നതെല്ലാം യാഥാർത്ഥ്യമല്ലെന്ന് കുട്ടികളെ പഠിപ്പിക്കുക. ഒരു സിനിമയിലെ കഥാപാത്രം ലഹരി ഉപയോഗിക്കുമ്പോൾ അത് തിരക്കഥയുടെ ആവശ്യമാണ്, അല്ലാതെ ജീവിതത്തിന്റെ ആവശ്യമല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഒരു പോസ്റ്റോ റീലോ കാണുമ്പോൾ അതിനെ വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണാൻ പഠിപ്പിക്കുക. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണ്, ഇത് കാണുന്നവർക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന സിനിമകളിലെയും സീരീസുകളിലെയും ലഹരി രംഗങ്ങളെക്കുറിച്ച് അവരുമായി തുറന്ന് സംസാരിക്കുക. ഈ സിനിമയിലെ നായകൻ മദ്യപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിനക്ക് വിഷമം തോന്നാത്തത്? അവന്റെ യഥാർത്ഥ പ്രശ്നം ലഹരിയാണോ എന്ന് ചോദിക്കുക.

0: കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയം നിയന്ത്രിക്കുക. അവർ പിന്തുടരുന്ന അക്കൌണ്ടുകളെക്കുറിച്ചും അവർ കാണുന്ന ഉള്ളടക്കത്തെക്കുറിച്ചും ഒരു നിരീക്ഷണം രക്ഷിതാക്കൾക്കുണ്ടായിരിക്കണം. ഡിജിറ്റൽ ലോകം ഒരു വലിയ ശക്തിയാണ്. ആ ശക്തിയെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനും തിന്മയെ തള്ളിക്കളയാനും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.
1: ലഹരിക്കെതിരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: പ്രബോധന ചിന്ത.
1: ആരെ ദ്രോഹിക്കണം? കോപം പോലെ തന്നെയാണ് ദ്രോഹവും. ആരെങ്കിലും ദ്രോഹിച്ചേ തീരൂ എന്ന് നിർബന്ധമുള്ളവർ ആദ്യം അവനവനെ തന്നെ ദ്രോഹിക്കട്ടെ. ആഗ്രഹവും നിറവേറും, ലോകത്തിന് സമാധാനവും ഉണ്ടാകും. യോഗാർജിതമായി ലഭിക്കേണ്ട അണിമ, മഹിമ തുടങ്ങിയ വരിഷ്ഠ സിദ്ധികൾ അനായാസമായി കൈവരുമെങ്കിൽ പോലും അതിനുവേണ്ടി അന്യരെ ദ്രോഹിക്കാതിരിക്കുക. നാം അങ്ങോട്ട് യാതൊരു ദ്രോഹവും ചെയ്യാതിരിക്കെ അകാരണമായി ഇങ്ങോട്ട് ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീനന്മാരെ പോലും സഹികേട് കൊണ്ട് ദ്രോഹിക്കുവാനും പ്രതികാരം ചെയ്ത് തോൽപ്പിക്കുവാനും മുതിർന്നുകൂടാ. തപോഗുണം എന്ന മഹത്വം നഷ്ടപ്പെടുന്നതോടൊപ്പം ഒരിക്കലും കഴിയാത്ത പാപവും പഴിയും ചുമക്കുക എന്നതുകൂടിയാവും അതിന്റെ അനന്തരഫലം. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർക്ക് താഴെയാണ്. അറിവില്ലാത്തവർ, പ്രാണികൾ എല്ലാം അതിൽപ്പെടും. അവയുടെയൊക്കെ വേദന സ്വയം വേദനയായി കരുതുന്ന തന്മയി ഭാവമല്ലാതെ മറ്റൊന്നുമല്ല അറിവ്. ആ നിലയ്ക്ക് അന്യദുഃഖം സ്വന്തം ദുഃഖമായി ഉൾക്കൊള്ളുവാനും അത് പരിഹരിക്കുവാനും ആശ്വാസമരുളി രക്ഷിക്കുവാനും ഉദ്യമിക്കാത്ത അറിവ് അറിവല്ല, അതൊരിക്കലും ഉണങ്ങാത്ത മുറിവ് തന്നെ. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല എന്ന് ബൈബിൾ. ദുഃഖകരമാണ്, വേദനയുണ്ടാക്കുന്നതാണ്, ദ്രോഹമാണ് എന്നൊക്കെ അനുഭവങ്ങളിലൂടെയും അനുമാനങ്ങളിലൂടെയും തനിക്ക് നേരിട്ടറിയാവുന്ന ഒരു പ്രവൃത്തിയും അറിഞ്ഞോ അറിയാതെയോ അന്യരുടെ നേർക്ക് ചെയ്യുവാൻ പാടില്ല തന്നെ.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 2 തട്ടകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 1661 സെപ്റ്റംബർ 2, ലണ്ടൻ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അഗ്നിബാധ ഉണ്ടായിരിക്കുന്നു. ആയിരക്കണക്കിന് വീടുകളും ചരിത്ര രേഖകളും നശിച്ചുപോയിരിക്കുന്നു. 1870 സെപ്റ്റംബർ 2, സെഡാൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1945 സെപ്റ്റംബർ 2, മിസ്സൂറി എന്ന US യുദ്ധക്കപ്പലിൽ വെച്ച് ജപ്പാൻ കീഴടങ്ങൽ രേഖയിൽ ഒപ്പുവയ്ക്കുന്നു. 1969 സെപ്റ്റംബർ 2, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സമുന്നത നേതാക്കളിൽ ഒരാളും വിയറ്റ്നാം വിപ്ലവ നായകനുമായ ഹോച്ചിമിൻ ഹാനോയിലെ സ്വഭവനത്തിൽ വെച്ച് നിര്യാതനായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ദേവാസുരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം എം ജി രാധാകൃഷ്ണൻ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനം വകുപ്പ് സംഘടിപ്പിച്ച MPമാരുടെയും MLAമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനംമന്ത്രി ഷിബു ബേബി ജോൺ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി മരുന്ന് കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാർ പരിധിവിട്ട് കടമെടുക്കുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ലോകത്ത് കടമെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രമേഹമുൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ 24 മണിക്കൂർ സേവനം ലഭ്യമാക്കും. പ്രതീക്ഷാ സെന്റർ എന്ന പേരിലാകും ഇത് അറിയപ്പെടുക. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ആശുപത്രികളുടെ അവസ്ഥയും നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ് ആരോഗ്യവകുപ്പിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും കായകൽപ്പം എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി ആവിഷ്കരിച്ചത് ഇതിനുവേണ്ടിയാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേന്ദ്ര ബിന്ദുവാക്കി നടപ്പാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിന്റെ പേരാണ് ഹൃദയരാഗം. 3 പ്രധാന നിയോജകമണ്ഡലങ്ങളിൽ ഇത് ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറത്തൊക്കെയാണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത്.
0: തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ചികിത്സാ സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഹാപ്പിനെസ് ആൻഡ് വെൽനസ് സെന്റർ എന്നാക്കി മാറ്റുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. സംസ്ഥാനത്തെ 33,120 അംഗനവാടികളിലെ മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഇതിലൂടെ ഉറപ്പാക്കും. ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കാനും ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സർക്കാരിന് കൈമാറി. ബസുകളുടെ കാലാവധി 22-ൽ നിന്ന് 25 വർഷമായി ഉയർത്തുക, സ്വകാര്യ ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുക, പ്രതിമാസം നികുതി അടയ്ക്കാൻ അവസരം നൽകുക എന്നിവയാണ് സമിതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. MSME പരിഗണന നൽകി ബസ് സർവീസുകളെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിലൂടെ ബാങ്ക് വായ്പകളും സാങ്കേതിക സഹായങ്ങളും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും ഉറപ്പാക്കാൻ കഴിയുമെന്ന് സമിതി ശുപാർശ ചെയ്യുന്നു. ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ലെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുമെന്നും ക്യാമ്പസുകളിലും ഒപ്പം സമൂഹത്തിലും വലിയ മാറ്റത്തിന് ഇത് കാരണമാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ോടനുബന്ധിച്ച് തിരുവനന്തപുരം ഡിവിഷനിൽ കുറി സർവീസ് നടത്തിയത് 180 സ്പെഷ്യൽ ട്രെയിനുകൾ. ഓണം അവധിക്കാലത്ത് യാത്ര നടത്തിയവർക്ക് സർവീസുകൾ ഏറെ ഗുണകരമായി. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഓണക്കാലത്ത് തിരുവനന്തപുരം ഡിവിഷനിൽ നടത്തിയ സ്പെഷ്യൽ ട്രെയിനുകളിൽ 245,823 അധിക യാത്രക്കാർക്കാണ് സഞ്ചരിക്കാനായത്. പായസം, ഉപ്പേരി പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ അവസരമൊരുക്കിക്കൊണ്ട് 11 പ്രധാന സ്റ്റേഷനുകളിൽ 34 സ്പെഷ്യൽ സ്റ്റാളുകൾക്ക് റെയിൽവേ അനുവാദം നൽകിയത് ഓണം അവധി യാത്ര നടത്തിയവർക്ക് ഏറെ ഗുണകരവുമായി.
0: തിരുവനന്തപുരത്ത് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഖരത്തിലുള്ള പുതിയ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. പുതുതായി ഒരുക്കിയ ഓപ്പറേഷൻ സിന്ദൂർ കോർണറും മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നു. അംഗണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ. അമൃതം പൊടി നിർമ്മാണത്തിൽ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി കുറഞ്ഞ അളവിൽ ശർക്കര ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും കമ്മീഷൻ അറിയിച്ചു. ഗുരുവായൂരിൽ അഷ്ടമി രോഹിണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ എ വി ഗോപിനാഥ്. അന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. കൊച്ചി മെട്രോ 3-ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന രീതിയിൽ വരുന്ന തെറ്റായ വാർത്തയാണെന്ന് KMRL. 3-ഘട്ടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ച DPR പ്രകാരം 18 കിലോമീറ്റർ ദൂരമുള്ള പാത പൂർണ്ണമായും മേൽപാതയായാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. കൊച്ചി ഉയർത്തിയ 197 റൺ വിജയലക്ഷ്യം ട്രിവാൻഡ്രം റോയൽസ് 18.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ കായിക ടൂറിസം മേഖലകളിൽ വൻ മാറ്റത്തിന് വഴിയൊരുക്കാൻ ക്രിക്കറ്റ് ടൂറിസം പദ്ധതിയുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ 1,500 കോടി രൂപയുടെ നിക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ KCA ലക്ഷ്യമിടുന്നത്. ഇതിനായി ഈ മാസം 11 തിരുവനന്തപുരത്ത് പ്രത്യേക നിക്ഷേപക സംഗമം സംഘടിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570 നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പോപ്സ് തേയില എസ്റ്റേറ്റ് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ എസ്റ്റേറ്റ് മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഒരു വർഷമായി എസ്റ്റേറ്റ് പ്രവർത്തനമില്ലാതെ പൂട്ടിക്കിടക്കുകയും തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കാത്ത സാഹചര്യത്തിലുമാണ് തൊഴിൽ മന്ത്രി യോഗം വിളിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിലെയും വീട് പുനരുദ്ധാരണ പദ്ധതിയിലെയും ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് വ്യാജരേഖകൾ ഉപയോഗിച്ച് തട്ടിയെടുത്തെന്ന കേസിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കസ്റ്റഡിയിൽ. പത്തനംതിട്ട ജില്ലയിലെ തണ്ണിത്തോട് സീതത്തോട് പഞ്ചായത്തുകളിൽ നിന്ന് വ്യാജരേഖ ചമച്ച് 1,50,000,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കോന്നി മ്ലാന്തടം സ്വദേശി റാണി ലക്ഷ്മിയാണ് കസ്റ്റഡിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലീ രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. അംഗണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: സാന്ദ്യരാഗങ്ങൾ സന്ധ്യരാഗത്തിൽ ഇനി ചേതനയും രാകേഷ് കലയും ചേർന്ന് ആലപിച്ച ഒരു ബുദ്ധഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് സാന്ധ്യരാഗങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ പ്രത്യേകതയുള്ള അനേകം അതിഥികളുമായി ഈ പ്രത്യേക പോക്കുവയിൽ സമ്പന്നമായി മുന്നോട്ട് നീങ്ങുന്നതിൽ ശ്രോതാക്കൾക്കൊപ്പം ഞാനും സന്തോഷിക്കുകയാണ്. ഓരോ ബുധനാഴ്ചയും രാവിലെ ശ്രോതാക്കൾ വിളിച്ചു ചോദിക്കുന്നു, സന്ദേശമായി ചോദിക്കുന്നു, ആരാണ് ഇന്നത്തെ അതിഥി? അത് ആ സമയത്ത് പറയാം എന്ന് സ്നേഹത്തോടെ ഞാൻ പറയാറുമുണ്ട്. ഇന്ന് പ്രത്യേക പോക്കുവയലിൽ നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്. ഞാൻ വളരെ ആദരവോടെ സ്നേഹത്തോടെ ഞാൻ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നു. ഏതാണ്ട് 90 വർഷമായി അല്ലെങ്കിൽ 9 പതിറ്റാണ്ടായി ജീവിതം ആഘോഷിക്കുന്ന 90 വയസ്സുവരെ പ്രായമുള്ള ഒരു മഹാനുഭാവനാണ് നമ്മളോടൊപ്പമുള്ളത്. കവിയാണ്, സാമൂഹിക പ്രവർത്തകനാണ്, ഒപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് DPIയിൽ നിന്ന് സൂപ്രണ്ടായി, പരീക്ഷാഭവൻ സൂപ്രണ്ടായി, അതിൽ നിന്നൊക്കെ വിരമിച്ച് ഇപ്പോഴും സജീവമായി സാമൂഹിക പ്രവർത്തനത്തിലും കവിതാരചനകളിലും മുഴുകിയിരിക്കുന്ന ഒരു വളരെ ആദരണീയമായ ഒരു വ്യക്തിത്വമാണ് നമ്മളിലുള്ളത്. വെള്ളനാട് KNP എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കൊച്ചുനാരായണപിള്ള സാറാണ് ഇന്ന് ഈ പ്രത്യേക പോക്കുവയലിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത്. അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, ജീവിത അനുഭവങ്ങൾ ചോദിച്ചറിയാനുണ്ട്, കവിതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. ഏറ്റവും പുതിയ കവിതാ സമാഹാരം കനവിലെ കനലുകൾ എന്നത് കഴിഞ്ഞ ഈ തൊട്ടു മുമ്പത്തെ ഓണക്കാലത്താണ് പ്രകാശനം ചെയ്തത് അല്ലെങ്കിൽ പ്രസിദ്ധീകൃതമായത്. അപ്പോൾ അതിലെ കവിതകൾ ഒരു നാടിൻ്റെ പരിച്ഛേദമാണ്, ഒരു ഗ്രാമത്തിൻ്റെ പരിച്ഛേദമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ

0: ുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം അതിഥിയല്ല, വളരെ അടുത്ത എന്നെ വളരെയേറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കൊച്ചുനാരായണപിള്ള സാറ് എന്ന വെള്ളനാട് KNP കവി. അദ്ദേഹത്തിനെ നമുക്കിന്ന് അതിഥിയായി ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, സ്നേഹം അറിയിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചുനാരായണപിള്ള സാർ, വളരെ സ്നേഹത്തോടെ ഈ പ്രത്യേക പോക്കുവേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: ഇപ്പോ നമ്മളോട് സന്തോഷം സാർ, വളരെ വളരെ
1: സന്തോഷം.
0: ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് വിശേഷങ്ങളെ കേട്ടിട്ട് തിരിച്ചു വരാം. ഹലോ, വിജയമ്മയാണ്. വിജയമ്മ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഞാൻ പറഞ്ഞതെല്ലാം കേട്ടുള്ളൂ അല്ലേ? സാറിനോട് സംസാരിച്ചോളൂ.
1: വിജയമ്മ എവിടെയാണ് താമസിക്കുന്നത്?
2: വിജയമ്മ കുറഞ്ഞില്ല കൂട്ടുക.
1: ആ എന്താണ്?
2: ഒരു പാട്ട് ചോദിക്കുന്നത്.
0: പാട്ടിലേക്ക് വരുന്നതിന് ഇപ്പൊ മറ്റു വിശേഷങ്ങളൊക്കെ പറയൂ. കവിയാണ്, 90 വയസ്സ് പ്രായമുള്ള.
1: 92 ശബ്ദം ചെറിയ ഇടർച്ചയൊക്കെ ഉണ്ട്, എന്നാലും അതൊന്നും മുഖവയ്ക്കാതെ ഇങ്ങനെ കൊണ്ടുനടക്കുകയാണ്. പിന്നെ എന്താണ് ജോലി?
2: ജോലിയില്ല, ഞാനും ഒരു അഭിപ്രായം തന്നെ. ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിൽ മോളെ
1: തിരുവനന്തപുരത്ത്. ആ സന്തോഷം.
0: വളരെ സന്തോഷമാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. ഇനിയും വിശേഷങ്ങൾ പറയാൻ.
1: ഇനി എന്താണ് ചോദിക്കാനുള്ളത്? എന്റെ വെള്ളനാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. വെള്ളനാട് കേട്ടിട്ടുണ്ടാവും. വെള്ളനാട്, ആ വെള്ളനാട് ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ വെള്ളനാടുള്ള പ്രൈമറി പള്ളിക്കൂടത്തിൽ 1941 ആ സ്കൂളിലാണ് പള്ളിക്കൂടത്തിൻ അക്ഷരാഭ്യാസം തുടങ്ങിയത്. അന്നത്തെ ഗുരുനാഥന്മാരെയും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് ആണ് ഞാൻ പുതിയ കവിതാ പുസ്തകം. എനിക്ക് രണ്ട് മക്കളുണ്ട്, രണ്ട് പെൺമക്കളാണ് രണ്ടുപേര്. ഒരാള്, രണ്ടുപേർക്കും ചെറിയ ജോലിയൊക്കെ ഉണ്ട്. ഒരാള് KSFE-യിലാണ്, ഒരാള് ടീച്ചറാണ്. അപ്പോ മലയാളം ടീച്ചറാണ്. ഇപ്പോ വർക്ക് ചെയ്യുന്നത് സർക്കാർ സ്കൂളിൽ കിട്ടിയില്ല. അപ്പോ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. മലയാളത്തിനൊക്കെ നല്ല താല്പര്യമുള്ള, കവിതയ്ക്കുമൊക്കെ കവിതയും ഒക്കെ ആയിട്ട് വളരെയധികം താല്പര്യമുള്ള ഒരു മകളാണ്. MA മലയാളവും BEd ഡിസ്റ്റിങ്ഷനും സെറ്റും എല്ലാം പാസ്സായതാണ്. അപ്പോ അങ്ങനെയാണ്. അപ്പോ അവളും
2: ഒരു പാട്ട് വേണം.
1: പാട്ടോ? പാട്ട് പാടാനല്ല,
0: പാട്ട് വേണമെന്നാ പറയുന്നേ.
1: പാട്ട്
0: നമ്മളോട് ഒരു പാട്ട് പാടാനല്ല, ഒരു പാട്ട് കേൾപ്പിക്കൂ എന്നാണ് ചോദിക്കുന്നത് റേഡിയോയിലൂടെ.
1: ഒരു പാട്ട് കേൾപ്പിക്കണം എന്നുണ്ടല്ലേ. അപ്പൊ എനിക്ക് വലിയ പാട്ട് വലിയ രാഗവും ഒന്നുമില്ല. എന്നാലും ഒരു ഏതെങ്കിലും ഒരു പാട്ട് പാടിയാ മതിയോ? ഞാൻ എന്നാ ഒരു ചെറിയ ഒരു പാട്ട് പാടാം. ഞാൻ എഴുതിയതാണ് മോഹം വെറും മോഹം എന്നാണ് കവിതയുടെ പേര്. ഭൂമധ്യരേഖയുടെ ദക്ഷിണ ദിക്കതിൽ പച്ചത്തുരുത്തൊന്നു കാണാം. ഭൂമിയിലെ സ്വർഗമിവിടെ ഈ കേരളം, കുഞ്ചന്റെ തുള്ളലിൽ ശ്രുതി ചേർത്ത മേളം. മാമലനാട്ടിലെ തിരുവോണമേളം, തോറ്റം പാട്ടിൻ്റെ നാടോടിത്താളം. തൂക്കവും ദാരിക കാളിമാർ പോരും, സീത കുളിച്ചേളം സീതത്ത താലിമരം എല്ലാം ഈ മലയാള മണ്ണിൽ തന്നല്ലോ. പൊന്മുടിക്കുന്നിൻ കുളിരും പുലരിപ്പൂവിരിയും ഒരു വിണ്ണും മേഘങ്ങൾ നീന്തും അഗസ്ത്യമുടികളും അതിൻ പാദതീർത്ഥത്തില നീരും കോട്ടൂർ വനസങ്കേതത്തിലൂടെത്തും ആറും തോടും കൊച്ചരുവിക്കൂട്ടവും പച്ചത്തോട്ടങ്ങൾ തോടും തുടികളും വെള്ളനാടിൻ്റെ ജലാശയ തീരവും അരുവിക്കരയിലെ വെള്ളച്ചാട്ടവും ഡാമും ശാന്തി നികേതന്റെ മാതൃക തീർക്കുന്ന ശില്പി വിശ്വനാഥജീതന്റെ സ്വപ്നവും ലഹരി വിമുക്ത മാനവികതയ്ക്കായി ശ്രമിക്കും കരുണാസായുധൻ ശില്പി മധുജനും വൃദ്ധമാനസങ്ങൾക്കൊരാശ്വാസമേകും പെൻഷൻ ഭവനും ചർച്ചാവേദിയും കവിതകൾ ചൊല്ലി രസിക്കുന്ന ശ്ലോക സദസ്സും ഈ മനോഹര നിമ്നോന്നതങ്ങൾ നിമ്നോന്നതങ്ങളിൽ ഒരു വട്ടം കൂടി നടന്നു തീർക്കുവാൻ മോഹം. ഉള്ളൂർ മഹാകവി ഉള്ളുകൊണ്ടെഴുതിയ വരികളിൽ എന്നുടെ ഉള്ളം പിടയ്ക്കും. അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാലതെല്ലാം അടി മുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ. ഒരു പാട്ട് മതിയല്ലേ,
0: ഒരു കയ്യടി എടുക്കായിരുന്നല്ലേ. കവിതയെ കുറിച്ച് പറയ കേൾക്കട്ടെ.
1: എന്റെ സ്വന്തം കവിതയാണ്.
2: പരിസരത്തെ കുറിച്ച് എല്ലാം പാടിയിട്ടുണ്ട് പറഞ്ഞു ഷാറുകാര് അരുവികര്
0: എല്ലാം വന്നു. വെള്ളനാട് മുഴുവൻ വന്നു.
1: വെള്ളനാട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വെള്ളനാടിന്റെ
2: എല്ലാം ഒരു പാട്ടായിട്ട് തന്നെ പോന്നു. എല്ലാം ഒരു പാട്ടായിട്ട് തന്നെ പോന്നു.
1: ഇനിയും വേണോ പാട്ട്? വേണ്ടല്ലോ.
0: ഇനിയിപ്പോ എന്താണ് വിജയമ്മ ചോദിക്കുന്ന പാട്ട്? ഏതാ? കൂടമഞ്ഞിൻ താഴ്വരയിൽ. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അതിനെ കുറിച്ച് അറിയാമോ? ഏതിലെയാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലെ പാട്ടാണ് വേണ്ടത് അല്ലേ?
2: അത് സാറിന്റെ നമസ്കാരം.
0: നമസ്കാരം.
2: ഇന്ന് വന്ന സാറിന് നമസ്കാരം.
1: നമസ്കാരമുണ്ട്. നല്ല ഭംഗിയായിട്ട് സംസാരിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ആളുകളുമായിട്ടൊക്കെ പാട്ട് കേട്ടല്ലോ. അല്ലേ, ഞാൻ എന്റെ നാട്ടിനെ പറ്റി എന്റെ നാട്ടിലെ സ്ഥാപനങ്ങളെ പറ്റിയൊക്കെ മനസ്സിലിങ്ങനെ
2: നാട്ടിനെ പറ്റി പാട്ടായിട്ട് പോയി.
0: അപ്പൊ നമുക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആയി ഇപ്പൊ തന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പാട്ട് കേൾക്കാം.
1: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇന്നത്തെ പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ള ദീർഘകാലം ഡിഎപിഐയുടെയും പരീക്ഷാഭവന്റെയും സൂപ്രണ്ടായി വിരമിച്ച് കവിയായും സാമൂഹിക പ്രവർത്തകനായി ഇപ്പോഴും ഗ്രാമത്തിൽ സജീവമായിരിക്കുന്ന പ്രിയപ്പെട്ട കവി വെള്ളനാട് KNP എന്ന കൊച്ചുനാരായണപിള്ള സാറാണ് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തെ വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതയെക്കുറിച്ച് സംസാരിക്കാം, കവിതകൾ കേൾക്കാം. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മറ്റൊരു ശ്രോതാവാണ്, നേരത്തെ ശ്രോതാവ് നമ്മളോടൊപ്പം കവിതകളൊക്കെ ചോദിച്ചു. ഇപ്പോ മറ്റൊരു ശ്രോതാവ് ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ.
2: പേര്?
1: ശങ്കരൻ നായർ.
2: എവിടെയാണ്? മുണ്ടേല. ശങ്കരൻ നായർ, എന്താണ്, സുഖമാണോ?
1: സാർ ബഹുമാനത്തോടെ സ്നേഹത്തോടെ
2: ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ?
1: സാറിന്റെ പാദാരം എന്താ ഞാൻ നമസ്കരിച്ചുകൊണ്ട് നമുക്ക്
2: ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ?
1: അല്ല, എനിക്കിപ്പോ സാറിനോട് എന്ത് പറയണം എന്ന് ചെയ്യുന്ന എനിക്ക് കിട്ടുന്നില്ല. കാരണം ഇത്രയും പ്രായമുള്ള ഒരു ഒരു വ്യക്തിയോട് സംസാരിക്കാൻ കഴിഞ്ഞതില് വളരെ വളരെ വളരെ ബഹുമാനത്തോടു കൂടി പറയുന്നു. സാറിന്റെ സാർ ജനിച്ചു വളർന്ന ഈ വെള്ളനാടിന്റെ മണ്ണിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേറ്റ സ്നേഹത്തോടുകൂടി
2: സന്തോഷമായിട്ട് വിളിച്ച ശങ്കരൻ നായർക്ക് സന്തോഷം.
1: എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്റെ തൊണ്ട ഇടറിപ്പോണ്. കാരണം ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി മധുജൻ സാർ വിളിച്ചപ്പോ വരാനും ഈ ആൾക്കാരോട് സംസാരിക്കാനുമുള്ള ആ മനസ്സ് കാണിച്ച ഒരു ഒരു എങ്ങനെ എങ്ങനെ അദ്ദേഹത്തോട് എങ്ങനെ എന്ത് പറയണം എന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല.

0: കൊച്ചു കവിത കേട്ടാലോ?
1: ഓ, അയ്യോ, വളരെ സന്തോഷം.
0: അപ്പൊ ശ്രദ്ധയോടെ കേൾക്കൂ സാർ ഒരു കവിത.
2: അപ്പൊ ഞാൻ എഴുതിയ ഒരു കവിത എന്നെ വായിക്കാം. ആദ്യം വായിക്കട്ടെ? സ്നേഹസന്ധ്യ എന്നാണ് അതിന്റെ പേര്, ആ കവിതയുടെ പേര്. ധന്യ ധന്യമീ സ്നേഹസന്ധ്യ, കുങ്കുമത്തിൽ കുളിച്ച സന്ധ്യ, സൂര്യ തേജസ്സു ഗുരുമുഖത്തിൽ സംതൃപ്തി കൊണ്ടു തെളിഞ്ഞിരിപ്പു, തേനഞ്ചും വാക്കുകൾ കോർത്തിണക്കി പാടി പദം വന്ന വാഗ്വൈഭവം, പലവട്ടമറിഞ്ഞതീ ഗ്രാമക്ഷേത്രം, കഥകളി കഥ പറഞ്ഞാടിയവൻ വർഷങ്ങളെത്ര നിറഞ്ഞു നിന്നോൻ, അരങ്ങുണർന്നാൽ ജനം കൺതുറന്നാൽ കഥയറിയാതാട്ടം കാണുക വേണ്ട, കഥകളി കഥകൾ അതിസരസമായി രംഗവിവരണം ആസ്വാദ്യമായിട്ടു വാക്കാൽ വരച്ചും, കഥകളിതന്നാത്മചൈതന്യം പേറിയ മനസ്സിൻ ഉടമയി തങ്കപ്പൻ സാറ്, തളരാതെ അക്കൈത്തിരി വെളിച്ചം വെള്ളനാടിൻ ദീപസ്തംഭമായി മാറി, മായാതെ ഹൃദയവാടിയിലെന്നും വർണ്ണരാജി വിതറും വാർതിങ്കളെ, ഉത്സവത്തെ ഉഷാറാക്കി മാറ്റുവാൻ കഥകളി കണ്ട ആചാര്യരൂപനെ. ധന്യ ധന്യമീ സ്നേഹസന്ധ്യ, കുങ്കുമത്തിൽ കുളിച്ച സന്ധ്യ. അപ്പൊ ഒരു പാട്ട് കേട്ടല്ലോ.
1: കേട്ടു കേട്ടു. ഇത് വളരെ ഇത് ഒരു കളങ്കവും ഇല്ലാത്ത ഇത് ആത്മാവിന്റെ കവിതയാണ് സാർ. ബഹുജൻ സാർ പറഞ്ഞു ചെറിയൊരു കവിത പറയാമെന്ന് ചൊല്ലാമെന്നാണ്. ഇത് ചെറിയ കവിതയല്ല, ഇത്
2: നമ്മളെ പ്രിയപ്പെട്ട ഒരു തങ്കപ്പ സാറ് കഥകളിയുടെ വിവാഹ വിവരണം. അദ്ദേഹം മരിച്ചുപോയി രണ്ട് മൂന്ന് വർഷമായി കാലയവനിയിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മയാണ്.
1: അതെ അതെ അതെ. സാറ് നേരത്തെ ചൊല്ലിയ കവിതയും നമ്മളെ വളനാടിനെ കുറിച്ച് തന്നെയാണ്. അത് അത് തന്നെ. അത് ഇത് ആത്മാവിൽ നിന്നുള്ള കവിതയാണ്, അല്ലാത്തൊരു കവിതയല്ല.
2: അപ്പോ വളരെ സന്തോഷം.
1: സന്തോഷം സാർ, സന്തോഷം സന്തോഷം. സാറിനെ പോലെയുള്ള ഒരാളിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ വളരെ സന്തോഷം.
2: നിങ്ങളെ പോലെയുള്ള ആളുകളോട് സംസാരിക്കാൻ എനിക്കും അവസരം കിട്ടിയല്ലോ. നാട്ടുംപുറത്തെ കരുണാസായി റേഡിയോ സ്റ്റേഷൻ ഉള്ളത് കൊണ്ടാണല്ലോ.
1: ഇതിപ്പോ നമുക്കെന്തോ ഒരു ലോട്ടറി അടിച്ചതിന്റെ ഒരു പ്രകൃതി ഉണ്ട്. സാറിനെ പോലുള്ള ഒരാളിനോട് സംസാരിക്കാൻ കഴിഞ്ഞതും ഈ കവിത കേൾക്കാൻ കഴിഞ്ഞതും എല്ലാം.
0: കുചേലവൃത്ത മഞ്ചിപ്പാട്ടിലൊരു ഇതുണ്ട്, എന്തുകൊണ്ടോ ശൗര്യ കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളു, എന്നും പയറു വറുത്ത പോലെ എന്ന് എന്നെ തന്നെ ട്രോളുന്ന ശങ്കരൻ നായർ കണ്ണു നനഞ്ഞ് കണ്ഠമിടറി ഇതാ
1: സംസാരിക്കുന്നു. എനിക്ക് ആദ്യം സംസാരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഇതൊക്കെ ഒരു മഹാഭാഗ്യം. നമ്മളെ ജീവിതത്തെ നമ്മൾ ജീവിച്ചിരിക്കും. നമ്മൾ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം, ഒരു പുണ്യം എന്ന് പറയാം. ഇതുപോലുള്ള ഒരാളിനോട് സംസാരിക്കാൻ കഴിഞ്ഞതും അവരിത് എന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞൂടെ. അത്ര ഒരു ഇതായി പോയി.
0: ശരി ശരി. എന്ത് പാട്ടാ വേണ്ടെന്ന്? ഏത് പാട്ടാ?
1: ഞാൻ ഇന്ന് ചോദിച്ചത് ഈ പാടാത്ത വീണയും പാടും. പിന്നെ അത് പോയിട്ട് വേറൊരു കാര്യം സാർ, ഇപ്പോ ഇത് വളരെ നമുക്ക് ബഹുമാനത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഒക്കെ ചെല്ലുമ്പോ നമ്മൾ അറിയാമെന്നുള്ള ആളുകള് ആ ഇങ്ങനെ റേഡിയോയിലൊക്കെ വിളിക്കുന്ന കേട്ടല്ലോ സംസാരിക്കുന്നു. അപ്പൊ അത്രയും ആൾക്കാർ ശ്രദ്ധിക്കുന്നു കേൾക്കുന്നു എന്ന് പറയുമ്പോ തന്നെ അതൊരു നമ്മുടെ മനസ്സിനൊരു ഇതല്ലേ.
0: പിന്നെ പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ സാറിനോട് ഒരിക്കൽ കൂടെ സ്നേഹം അറിയിച്ചാൽ നമുക്ക്
1: സാറിനോട് ഒരിക്കലല്ല സാറിനോട് ഒരിക്കലല്ല സാറിനോട് ഒരായിരം മനസ്സ് നിറഞ്ഞ സ്നേഹം അർപ്പിക്കുന്നു സാർ. ഒരായിരം നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമേ ഉള്ളൂ.
2: അതുപോലെ തന്നെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.
0: അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോവാം. റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് വേണ്ടി എം കെ അർജുനൻ സംഗീതം ചെയ്ത്.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പ് തല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: അഭിസംബോധന ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലോകബാങ്ക് പ്രസിഡന്റ്, അന്താരാഷ്ട്ര നാണ്യനിധി ഡയറക്ടർ എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. ഇന്ത്യയുടെ വളർച്ചാ പുരോഗതി ചർച്ചയായി. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നേപ്പാൾ പ്രളയത്തിൽ മരണം 1127 ആയി. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 5ാം വിമാനം നേപ്പാളിലെത്തി. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും 2ാം റൌണ്ടിൽ കടന്നു. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്നും ലഹരി ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. റായ്പൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 3ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 689 വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ബിരുദ സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെ ശ്രീ സി പി രാധാകൃഷ്ണൻ പ്രശംസിച്ചു. ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ജനപങ്കാളിത്തത്തോടെയുള്ള മഴവെള്ള സംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഉച്ചകോടി സംഘടിപ്പിച്ചത്. ടീം ഇന്ത്യ മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം ദൃഢമാക്കുന്നതിനുമായി വിഭാവനം ചെയ്ത ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി ബന്ധം, പ്രാദേശിക വെല്ലുവിളികൾ, പരസ്പര താൽപര്യമുള്ള സുപ്രധാന വിഷയങ്ങൾ തുടങ്ങിയവ ചർച്ച ചെയ്യും. ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായും അന്താരാഷ്ട്ര നാണ്യനിധി ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. യുഎസിലെ ആഷ്വില്ലിൽ നടന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ലോകബാങ്ക് സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചും ആഗോള സാമ്പത്തിക കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഇന്ത്യയുടെ വളർച്ചാ പുരോഗതിയെക്കുറിച്ചും നേതാക്കളുമായി ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. യൂറോപ്യൻ കമ്മീഷണർ ഫോർ ഇക്കണോമി വാൽഡിസ് ഡോംബ്രോസ്കിയുമായും ദക്ഷിണ കൊറിയൻ ഉപപ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. GDP വളർച്ചയിൽ 8% മുകളിലെത്താനുള്ള ശേഷി ഇന്ത്യയ്ക്കുണ്ടെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾ, വ്യാപാര അനിശ്ചിതത്വങ്ങൾ, എല്ലിനോ പ്രതിസന്ധി എന്നിവ നിലനിൽക്കുമ്പോഴും ഇന്ത്യയുടെ സമീപകാല സാമ്പത്തിക പ്രകടനം ശക്തമാണെന്ന് G20 ധനമന്ത്രിമാരുടെ യോഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സഹവർത്തിത്വത്തിനായിരിക്കണം പാരിസ്ഥിതിക സംരക്ഷണത്തിന്റെ അടിത്തറയെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. പ്രൊജക്ട് ടൈഗറിന് കീഴിലുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞ കേന്ദ്രമന്ത്രി, ഭൂമിയിലെ ജീവിവർഗങ്ങളുടെയും അതിജീവനം ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ലക്ഷ്യമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: കൺസർവേഷൻ ഹം കേവൽ അപ്നേ ലേ നഹീ കർ രഹേ, കൺസർവേഷൻ ഹം സഭി സ്പീഷീസ് കേ ലിയേ കർ രഹേ. हमारे विजडम में तो कहा जाता है सर्वे भवन्तु सुखिना, वरना तो हम प्रार्थना यही करते हैं ओनली मनुष्य सुखी रहने चाहिए, क्योंकि हम जानते हैं कि सर्वे भवन्तु सुखिना, हर कोई सर्वाइव करेगा तो ह्यूमैनिटी भी सर्वाइव करेगी. और हम नेचर से सुपर नहीं है, हमारा नेचर के साथ को एग्जिस्टेंस होना चाहिए.
0: 3 ദിവസത്തെ സന്ദർശനത്തിനായി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ടി വെബർ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ ബെൽജിയം ബന്ധം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ബെൽജിയൻ പ്രധാനമന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനം വകുപ്പ് സംഘടിപ്പിച്ച MPമാരുടെയും MLAമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി പെട്ടുന്ന കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. രാത്രി 12 മണി വരെയാണ് നിയന്ത്രണം. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1127 ആയി. 4900 പേരെ കാണാതായതായി അധികൃതർ അറിയിച്ചു. മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി 19 അംഗ ഇന്ത്യൻ ഫോറൻസിക് സംഘം DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ദുരന്തബാധിത പ്രദേശങ്ങളിലുടനീളം സുരക്ഷാ ഏജൻസികളെ വിന്യസിച്ചിട്ടുണ്ടെന്നും ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതായും നേപ്പാൾ സർക്കാർ അറിയിച്ചു. ദുരന്തത്തിൽ ഇരയായവരുടെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായത്തിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ വൈദ്യുതി, കുടിവെള്ള വിതരണം, ഗതാഗത സംവിധാനങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. അതേസമയം പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായവും നൽകിവരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. അതിനിടെ 5.5 ടൺ അവശ്യമരുന്നുകൾ അടക്കമുള്ള ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് ഇന്ന് 5-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. തുരങ്ക രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ സജ്ജമാക്കിയ 11 അംഗ രക്ഷാപ്രവർത്തക സംഘവും നേപ്പാളിലെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉഭയകക്ഷി വ്യാപാരവും സാമ്പത്തിക സഹകരണവും കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള നടപടികൾ വിലയിരുത്തുന്നതിനായി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സംയുക്ത വ്യാപാര വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ഇന്നലെ വെർച്വലായി ചേർന്ന യോഗത്തിൽ ഫാർമസ്യൂട്ടിക്കൽസ്, കാർഷിക മേഖലകളിലെ വ്യാപാരം, ഊർജ്ജ സഹകരണം, നിക്ഷേപ വ്യാപാര പ്രോത്സാഹനം, താരിഫ് ഇളവുകൾ, കാർഗോ കണക്ടിവിറ്റി, തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയും ചർച്ച ചെയ്തു. കുവൈറ്റ്, ജോർദാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയതായി ഇറാൻ. മേഖലയിലെ US സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരിച്ചടി. അതേസമയം ഇറാനിലെ സിറിക്കിൽ വിവാഹ ചടങ്ങ് നടക്കുകയായിരുന്ന വീടിനു നേരെ US നടത്തിയ ആക്രമണത്തിൽ 50-ലധികം പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ചൈനീസ് തായ്പേയ് താരത്തെ തോൽപ്പിച്ച് ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിൽ കടന്നു. വനിതാ സിംഗിൾസിൽ ഡെൻമാർക്ക് താരത്തെ വീഴ്ത്തി തൻവി ശർമ്മയും 2-ാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം 1-ാം റൌണ്ടിൽ തായ്ലന്റ് സഖ്യത്തെ പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570ലും നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 111,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ബീഹാറിലെ വിവിധ ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഝാർഖണ്ഡിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് വിവിധ ഇടങ്ങളിലെ റോഡുകളും പാലങ്ങളും തകർന്നു. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സിംടേക, പശ്ചിമ സിംഗ്ഭൂം, പലമു, ഗർഹ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഝാർഖണ്ഡിൽ H1N1 പനി കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തുടനീളം 36 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അന്തർ സംസ്ഥാന യാത്ര കഴിഞ്ഞ് ഝാർഖണ്ഡിലേക്ക് മടങ്ങുന്ന ആളുകളെ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ജൽശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 3 ദിവസത്തെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ലോകബാങ്ക് പ്രസിഡന്റ്, അന്താരാഷ്ട്ര നാണ്യനിധി ഡയറക്ടർ എന്നിവരുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. ഇന്ത്യയുടെ വളർച്ചാ പുരോഗതി ചർച്ചയായി. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നേപ്പാൾ പ്രളയത്തിൽ മരണം 1127 ആയി. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 5-ാം വിമാനം നേപ്പാളിലെത്തി. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും 2-ാം റൌണ്ടിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും നമുക്ക് തിരികെ എത്താം. തിരികെ എത്തുമ്പോൾ ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പമുള്ളത് ദീർഘകാലം ഡി പി യുടെയും പരീക്ഷാഭവന്റെയും സൂപ്രണ്ടായി വിരമിച്ച് കവിതകളൊക്കെ എഴുതി ജീവിതത്തെ വളരെ ആനന്ദകരമായി ആസ്വദിച്ച് സാമൂഹിക പ്രവർത്തനത്തിൽ വ്യാപൃതനായിരിക്കുന്ന 92 വയസ്സുള്ള ഈ പ്രായത്തിൽ രണ്ട് കവിതാ സമാഹാരങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഓണക്കാലത്ത് കനവിലെ കനലുകൾ എന്ന പ്രത്യേക കവിതാ സമാഹാരം പ്രകാശനം ചെയ്ത് സന്തോഷത്തോടെ നമ്മളോടൊപ്പമുള്ള, പ്രത്യേകിച്ച് എന്നെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കവി വെള്ളനാട് KNP എന്ന കൊച്ചുനാരായണപിള്ള സാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ഇപ്പോ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ സാറേ, ഞാൻ കൊറലിയാതെ.
3: ആരാണ് പേര്?
2: പനി. പനി പിടിച്ചു പോയി.
1: ആരാണെന്നാണ് സാറ് ചോദിച്ചത്?
3: ആരാണ്?
2: ഞാൻ വിചാരിച്ചു സാറാണ് എന്റെ കൂടെ സംസാരിക്കുന്നത്. സാറേ നമസ്കാരമുണ്ട്, ഞാൻ നിർമ്മല.
3: എവിടെ താമസിക്കുന്നു?
2: സാറിന് നമസ്കാരം. കൊറലിയോട്, കരിപ്പൂര്.
3: ആ കരിപ്പൂര്.
2: കൊറലിയോട് വരണം, കരിപ്പൂര്.
3: എന്ത് ജോലി ഉണ്ടായിരുന്നോ?
2: ഇല്ല ജോലി ഇല്ല, പനി പനിയായിപ്പോയി, ജോലിക്ക് പോയി.
3: എന്താ ജോലിയായിരുന്നു?
2: ഞാൻ കൊത്തപ്പണിക്കാണ് പോണ.
3: കൊത്തപ്പണി എന്ന് പറഞ്ഞാലും നല്ല കാര്യമാണല്ലോ. നല്ല മനോഹരമായ കെട്ടിടങ്ങളും ഒക്കെ ഇങ്ങനെ വരുമ്പോ ആളുകൾക്ക് സന്തോഷമല്ലേ? അത് ശരി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ.
3: ഓ ശരി. പിന്നെ ഞാൻ വിളിക്കാറുണ്ടോ കരുണാസായി?
2: ഞാൻ സ്ഥിരം ശ്രോതാവാണ്.
3: ശരി, വളരെ സന്തോഷമുണ്ട്.
2: സാറിന്റെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് വിളിക്കാൻ വേണ്ടി ആദ്യത്തെ കോൾ കൊട്ടേ വിളിക്കുകയാണെങ്കിൽ.
3: മറ്റേ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ?
2: ഓ സാറേ, അത് വർഷത്തിലാണ് പരീക്ഷാ ഭവനിലുണ്ടായിരുന്നത്.
3: ഞാൻ പരീക്ഷാഭവനിലൊക്കെ ഞാന് 1985 86 മുതൽ ഞാൻ കുറെ ഉണ്ടായിരുന്നു അവിടെ. അവിടുന്ന് പിന്നെ മാറി പ്രൊമോഷൻ കിട്ടി ഡി പി ഐയിൽ പോയി. അവിടുന്ന് വീണ്ടും DEO പി എ എന്നുള്ള ഒരു തസ്തികയിലേക്ക് മലപ്പുറത്താണ് പോസ്റ്റ് ചെയ്തത്. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഓഫീസിൽ വന്നു, അവിടെ ഇരുന്നാണ് പെൻഷൻ പറ്റിയത്. 90 1990 അക്ടോബർ മാസത്തിൽ അവിടെ ഇരുന്ന് പെൻഷനായി. പെൻഷനായതിനു ശേഷം
2: ഞാൻ 92 പരീക്ഷ ഭവനിൽ വന്നിരുന്നു.
3: ഉണ്ടായിരുന്നോ 92? ഞാൻ
2: 92 അല്ല, എന്റെ സർട്ടിഫിക്കറ്റ് കൈമോശം വന്നു. എങ്ങനെ ഞാൻ അപേക്ഷ കൊടുക്കാനായിട്ട് 2-3 വട്ടം അവിടെ വന്നിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്.
3: അല്ല, ഞാൻ 90 അവിടെ ഉണ്ടായിരുന്ന 85.
2: ഓ ശരി ശരി.
3: 83 മുതൽ 85 86 വരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 3-4 കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോ സർട്ടിഫിക്കറ്റ് കട്ടിയോ?
2: ഇല്ല, ഞാൻ പിന്നീട് അതിനായിട്ട് മെനക്കെട്ടില്ല.
3: അവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ?
2: ഉണ്ടായിരുന്നു, പിന്നെ പത്രത്തിലൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല.
3: അല്ല, പത്രത്തിന്റെ
2: പരസ്യം കൊടുക്കണം.
3: അതിന്റെ കുറച്ച് അംശമെങ്കിലും ഉണ്ടെങ്കിൽ പത്രത്തിൽ കൊടുക്കണ്ട, ദ്രവിച്ചു പോയതോ?
2: അല്ല, നമ്പർ മാത്രമേ
3: ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിന് പത്ര വാർത്തയൊക്കെ കൊടുത്ത് എങ്കിലും, അല്ലെങ്കിൽ വേറെ. ഓ ശരിയാണ്, സന്തോഷം. എങ്ങനെയുണ്ട്, ഓണമൊക്കെ കഴിഞ്ഞോ?
2: ഓണമൊക്കെ കഴിഞ്ഞ്.
3: വീട്ടിൽ മക്കളാരും ഇല്ലേ?
2: ഇല്ല, മക്കളില്ല. ഞാന് മോന്റെ അടുത്തും പോയി, പിന്നെ സഹോദരന്മാര് രണ്ടുപേര് പത്തനംതിട്ട താമസിക്കണം, അവിടെയൊക്കെ പോയി അടിച്ചു വിളിച്ചിട്ട് വന്ന പനി.
3: ശരി, ഇരിക്കാറില്ല, ഇങ്ങനെ കറങ്ങി നടക്കാൻ തന്നെ അല്ലേ. ഓണമൊക്കെ കഴിഞ്ഞല്ലോ?
2: ഓണമൊക്കെ കഴിഞ്ഞു. സാറിന് സുഖമാണല്ലോ?
3: ഓ എനിക്ക് സുഖമാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
2: സാറിന്റെ ഒരു കവിത കേട്ടാ കൊള്ളാന്നുണ്ട്.
3: അപ്പൊ ഞാന് വിഷുപുലരി എന്നുള്ള ഒരു കൊച്ചു കവിത വായിക്കാം.
2: ഓക്കെ.
3: പുലരി വരുന്നു വിഷുപുലരി, കണി കാണാനായുണരേണം, മണ്ണിൻ സർഗശക്തി ഉണരൂ, കുളിർമഴ വന്നു നനയ്ക്കട്ടെ, കനകത്തേരിലെഴുന്നള്ളട്ടെ, കന്നിക്കാറിനോടൊപ്പം സൂര്യൻ മഞ്ഞത്തിരി തീർക്കട്ടെ, കൊന്നകൾ കണികൾ ഒരുക്കുക നാടെങ്ങും കാതരയായിരിപ്പാണ് ഭൂമി പെണ്ണും കുട്ടികളും വിണ്ണിൻ ചാരുത നുകരാനായി മേഘനിറങ്ങൾ നോക്കിയിടു കണി കണ്ടുണരൂ കുട്ടികളെ കണ്ണിൽ വെളിച്ചം തട്ടട്ടെ. കൊച്ചു കവിത മതിയല്ലോ.
2: എല്ലാരെ കണ്ണിലും വെളിച്ചം തട്ടട്ടെ. സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഇതിലും പറ്റാൻ സന്തോഷം വേറെ ഒന്നുമില്ല.
3: ആ എനിക്കും അങ്ങനെ തന്നെ സന്തോഷമുണ്ട്. അപ്പോ
1: ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
2: ഇന്ന് എനിക്ക് ഒരു കോടി സ്വപ്നങ്ങളായി തീർപ്പ് നൽകുമെന്നുള്ള പാട്ട് സാറിന് വേണ്ടി ഞാൻ പ്രത്യേകം ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: കൊച്ചുനാരായണപിള്ള സാറിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു അല്ലേ?
2: ഡെഡിക്കേഷൻ ചെയ്യുന്നു. ഓക്കെ.
1: ഒരു കോടി
2: സാറിന് വേണ്ടി ഒരു കോടി സ്വപ്നങ്ങളായി സാറിന് ഒരുപാട് കോടി എന്നാൽ ഇതേപോലെ നമ്മളെ മനസ്സൊന്നും മായാതെ ജീവിച്ചിരിക്കട്ടെ.
1: ഒരു ഈ പറയുന്നത് പോലെ സാറ് പറഞ്ഞ 1980s ഉണ്ടായിട്ടുള്ള തീക്കാറ്റ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എന്താണ് മുരളി സിത്താര ആണ് ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. മോഹനരാഗത്തിൽ കൊല്ലം വിദ്യാധരൻ എഴുതിയ, അതാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ആളുകൾ എഴുതിയ ഒരു പാട്ടല്ല കൊല്ലം വിദ്യാധരൻ എന്ന് പറയുന്ന ഒരാളുടെ.
2: ഞാൻ സാറിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത പാട്ടാണ്.
1: കൊച്ചുനാരായണപിള്ള സാറിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത
2: പ്രത്യേകം ശങ്കരുള്ള ചേട്ടൻ പറഞ്ഞതുപോലെ സാറിനോട് സംസാരിക്കാൻ പറ്റിയത് എന്നെ മഹാഭാഗ്യമാണ്.
3: എനിക്ക് മതി തന്നെ.
2: ഓക്കെ
1: സാറേ,
3: സൗഹൃദമാണല്ലോ.
2: എന്താ
3: ശരി,
2: ഓക്കെ.
1: അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോവാം.
2: ഓക്കെ ഓക്കെ ഓക്കെ സാറേ, നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും നമുക്ക് സന്തോഷത്തോടെ തിരിച്ചെത്താം. പ്രത്യേക പോക്കുവയിലേക്ക് ഇന്ന് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമുക്ക് നമ്മളോടൊപ്പം അതിഥിയായിരിക്കുന്നത് ദീർഘകാലം ഡി പി എയിലും പരീക്ഷാഭവനിലും ഒക്കെ സൂപ്രണ്ടായിരുന്ന് വിരമിച്ച് ഇപ്പം സാമൂഹിക പ്രവർത്തനവും അതുപോലെ തന്നെ കവിതകളുമൊക്കെയായി ജീവിതത്തെ ആസ്വദിച്ച് 92-ാമത്തെ വയസ്സിലെത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട കവി വെള്ളനാട് കെ എൻ പി എന്ന കൊച്ചുനാരായണപിള്ള സാറാണ് നമ്മളോടൊപ്പമുള്ളത്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
2: ഹലോ.
1: നമസ്കാരം സാർ.
2: ആരാണ്?
1: ഞാൻ കല്ലാറിൽ നിന്നും ഗിരിജകുമാരി.
2: ഗിരിജകുമാരി, സുഖമാണോ?
1: സുഖമാണ്. സാറിന് സുഖമാണോ?
2: എനിക്ക് സുഖമാണ്.
1: സംസാരിക്കാൻ പറ്റൂലേ? വളരെ വളരെ വളരെ വളരെ സന്തോഷം.
2: കരുണാസായി റേഡിയോയുമായിട്ട് ബന്ധപ്പെടാറുണ്ടോ?
1: ഞങ്ങൾ ശ്രോതാക്കളാണ്.
2: അത് തന്നെയാണല്ലോ ഏറ്റവും നല്ല സൗഭാഗ്യം.
1: അതെ അതെ, സാറിന്റെ സംസാരിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം.
2: സന്തോഷം. പിന്നെ വീട്ടിൽ പിന്നെ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് ഞാനും എന്റെ ഭർത്താവും ഉണ്ട്. ഭർത്താവ് ഇപ്പോഴും ബി എസ് എസിന്റെ പോയിരിക്കുന്നു. ഞാൻ വികലാംഗനാണ്. പിന്നെ
2: ശരി, ഓണം ഒക്കെ കഴിഞ്ഞല്ലോ. കല്ലാറ്
1: ഓണം ഒക്കെ കഴിഞ്ഞു.
2: കല്ലാറ് പൊന്മുടിയിലങ്ങ് പോയില്ലയോ?
1: പോയില്ല, പൊൻസുരിയിലൊന്നും പോയില്ല.
2: ശരി,
1: പൊന്മുടി എപ്പോഴും കാണുന്നതാണ്, കണ്ടത് തന്നെ, അതുകൊണ്ട് എപ്പോഴും പോകണ്ടാവില്ല.
2: അപ്പൊ ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? സന്തോഷം വിളിച്ചത്.
1: സാറ് കവിതയൊക്കെ പറയുന്നു, സാറ് മദ്യം സാറ് പറഞ്ഞ് ഒരു കവിത കേൾക്കണമെന്ന് താല്പര്യമുണ്ട്.
0: ഇതുവരെ കേട്ട ചൊല്ലിയ കവിതയൊക്കെ കേട്ടോ?
1: എല്ലാം കേട്ടോണ്ടിരിക്കുന്നു. സാറിനോട് സംസാരിക്കാൻ പറ്റി.
0: ശങ്കരൻ ചേട്ടന് കണ്ഠമിടറുക വരെ.
1: സാറിനോട് സംസാരിക്കാൻ, നമ്മ ഇത്രയും പ്രായത്തിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കാൻ നമുക്ക് കിട്ടിയതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ലല്ലോ. അതാണ് നമ്മളെ മുത്തച്ഛന്റെ മുത്തച്ഛന്റെ മുത്തച്ഛന്റെ പ്രായമല്ലേ? മുത്തച്ഛന് എന്നെ വിളിക്കണം.
2: മുത്തച്ഛൻ തന്നെ.
0: കേൾക്കാമോ? കവിത കേൾക്കാമോ?
2: അപ്പോ
1: കവിത കേൾക്കാം.
2: അപ്പോ ഏത് കവിത വേണം? നമ്മളെ കേരള പിറവിയെ പറ്റിയുള്ള ഒരു കവിത വായിക്കട്ടോ?
1: ശരി സാർ.
2: അത് ഇഷ്ടമുണ്ടോ?
1: ഇഷ്ടമാണ്.
2: അപ്പോ നമ്മളെ കേരളം പറഞ്ഞത് 1956 നവംബറിലാണെന്നുള്ള.
1: നവംബർ.
2: അപ്പോ ഞാൻ ആ ഒരു കവിത തന്നെ വായിക്കാം. ഞാൻ എഴുതിയ ഒരു കവിതയാണ്. 56-ലെ നവംബറിൽ ആകാശത്തമ്പിളി തെളിഞ്ഞു, കുളിർമഴ പെയ്തു, കാറ്റു വീശി, കേരളദേശം പിറന്നു വീണു. പരശുരാമൻ പണ്ടു മഴുവെറിഞ്ഞ് കടൽ പാറി കരയായി കേരളമായി. ഗോകർണം തൊട്ടുള്ള ദേശമിങ്ങ് കന്യാകുമാരി വരെ തെളിഞ്ഞു. മൂന്ന് സമുദ്രങ്ങളൊന്നു ചേർന്ന് കന്യാകുമാരി മുനമ്പായി. ഉദയാസ്തമയങ്ങൾക്കു കാന്തി കൂടി കന്യാകുമാരിയും ഗോകർണവും കേരളദേശമല്ലാതായി. കാസർഗോട്ടിനു കന്നഡ മലയാളം, ചെങ്കോട്ടയിൽ തമിഴ് വന്നു. മലയപർവ്വതം സഹ്യാദ്രിയായി, അഗസ്ത്യമുനിയുടെ താവളമായി. ഭാരതപ്പുഴയും പെരിയാർ പെരുമയും പമ്പയാറിന്റെ ജലപുഷ്ടിയും പാരിനടുവിലെ തിലകക്കുറിയായി. പുകൾ പെറ്റ മലയാളം കേരളമായി. മാവേലിതൻ മഹിമ മലോകരെല്ലാം ഒരുപോലെ കൊണ്ടാടി സന്തോഷമായി. വിപ്ലവത്തിൻ തിരയടി കാറ്റിലൂടെത്തി മാക്സിംഗോർക്കിതൻ മനോജ്ഞശീലുകൾ പാടി പദം വന്ന മാനവഗീതം ചെന്നിണക്കൊടി പാറി പറക്കുന്നു. വിപ്ലവം ജയിക്കുവാനാവാഹിക്കും. ആർ മാർസിന്റെ മാനവ സ്നേഹധാര പാരിലെ പല നാടുകളിലൊഴുകി, രക്തം ചിന്താത വാലറ്റിലൂടാദ്യമായി ചെങ്കൊടി പാറിച്ച നാടാണു കേരളം. അറുപതാം പിറന്നാളിൽ എത്തിയപ്പോൾ ആയിരം സ്വപ്നങ്ങൾ ബാക്കിയുണ്ട്. നിർത്തട്ടോ, ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അല്ലേ?
0: കവിതയുടെ കൂടെ അവരും ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു, ഞാൻ കേട്ടു.
1: തെറ്റ് വരുന്ന ഭാഗം മിണ്ടാതെ നിൽക്കുന്നു, ശരി വരുന്ന ഭാഗം അറിയാമെന്നുള്ള ഭാഗം
2: പറഞ്ഞോണ്ടിരിക്കോഷം. അപ്പൊ അപ്പൊ കണ്ണാ സായി രാജിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടും അല്ലയോ? നല്ല കാര്യം,
1: വിളിക്കും.
2: നമ്മളെ നാട്ടുംപുറത്തിന്റെ ഒരു ഐശ്വര്യമായിട്ടാണ് റേഡിയോ. ശരി,
0: സന്തോഷമുണ്ട്.
1: എനിക്ക് ഞാൻ പാട്ടവിടെ പറഞ്ഞിട്ടുണ്ട്, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാത്തി മഞ്ഞും ചുറ്റി
0: നഗശത്തുങ്ങളില്ല.
1: അത് സാർ, എന്റെ സാറിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ആണേ.
0: നാരായണ പിള്ള സാറിന് വേണ്ടിയിട്ട്?
1: ആ അതെ അതെ അതെ അതെ, സാറിന് വേണ്ടിയിട്ട്, മുത്തച്ഛന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ.
0: മുത്തച്ഛൻ കേട്ടോ, മുത്തച്ഛന് വേണ്ടിയിട്ട് ആ പ്രയോഗമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുത്തച്ഛന് വേണ്ടിയിട്ട്,
1: മുത്തച്ഛന് വേണ്ടിയിട്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു.
0: അപ്പോ നഗക്ഷതങ്ങൾ എന്ന സിനിമയിലെ ബോംബെ രവി ഈണം പകർന്ന് ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് കെ എസ് ചിത്രപാടിയ മനോഹരമായ പാട്ട് കേൾപ്പിക്കട്ടെ. അപ്പൊ സാറിനോട് ഒന്നുകൂടെ നന്ദി നമസ്കാരം പറഞ്ഞോളൂ.
1: നമസ്കാരം.
2: കൊച്ചു മക്കളോട് സംസാരിക്കുമ്പോൾ സന്തോഷമാണ്.
1: കൊച്ചുമോളിന്റെ കൊച്ചുമോള് തന്നെ, എത്ര വയസ്സൊന്നും ഇല്ല കുറച്ച്.
0: അപ്പൊ പാട്ടിലോട്ട് പോ.
1: ശരി സാർ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. ഓരോരുത്തരിങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ എന്താ സന്തോഷം, അതൊക്കെ ഈ പറഞ്ഞതുപോലെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ശങ്കരേട്ടൻ്റെ കണ്ഠമിടറി പറഞ്ഞപ്പോൾ അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരു 92 വർഷത്തെ ജീവിതാനുഭവങ്ങളുള്ള ഒരാളോട് സംസാരിക്കുക, ഒരാളോട് സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഭാവ രീതി അറിയുന്നവർക്ക് മാത്രമാണത് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ശങ്കരേട്ടൻ്റെ കണ്ഠമിടറിയതും. ഇപ്പോൾ ഓരോരുത്തർ വിളിക്കുമ്പോൾ കൊച്ചുനാരായണപിള്ള സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമൊക്കെ അറിയിക്കുന്നത് അതിൻ്റെ അത് ആ ഒരു എന്തു പറയുക, ഈ പറയുന്നതുപോലെ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രായത്തിലും വളരെ സജീവമായിരിക്കുക, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വ്യാപൃതമായിരിക്കുക, അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, ഒപ്പം കവിതകൾ എഴുതുക, അതൊരു നാടിനെ സംബന്ധിച്ച ഗ്രാമത്തെ സംബന്ധിച്ച കവിതകളായിരിക്കുക, ഞാൻ ജനിച്ചു വളർന്ന ഞാൻ സഞ്ചരിച്ച വീഥികളെക്കുറിച്ചൊക്കെ എന്താണ് അതിൽ കവിതയിൽ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു നേരത്തെ നിർമ്മല ഒക്കെ പറഞ്ഞതുപോലെ ഇത് ശരിക്കും ഹൃദയത്തിൽ നിന്ന് ഉണ്ടാവുന്ന യഥാർത്ഥമായ ലളിതമായ കവിതകളാണ് എന്നുള്ളതാണ്. ഈ ഓണക്കാലത്താണ് കവി KNB യുടെ കനവിലെ കനലുകൾ എന്ന് പറയുന്ന സ്വപ്നത്തിലെ എന്താണ് കനലുകൾ എന്ന് പറഞ്ഞാൽ ഇനിയും ഇനിയും അണയാത്ത എത്രയോ സ്വപ്നങ്ങൾ ആ മനസ്സിലുണ്ട് എന്നതിൻ്റെ ഒരു വെളിച്ചമായിട്ടാണ് ആ സമാഹാരത്തിൻ്റെ ശീർഷകത്തെ ഞാൻ വായിക്കുന്നത്. അപ്പം അങ്ങനെ ഇപ്പോഴും കവിതകളൊക്കെ എഴുതി സജീവമായിരിക്കുന്ന കൊച്ചുനാരായണപിള്ള സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
2: ഹലോ.
1: ഹലോ സർ, നമസ്കാരം.
2: നമസ്കാരമുണ്ട്. ആരാണ്?
1: എന്റെ പേര് സ്വപ്ന എന്നാണ്. ഞാൻ എറണാകുളത്തുനിന്ന് വിളിക്കുകയാണ്.
2: എറണാകുളത്തുനിന്നാ? ശരി.
1: ഒന്ന് സംസാരം കേട്ടപ്പോ ഒന്ന് വിളിക്കണം തോന്നി. കൊറേ നേരം ട്രൈ ചെയ്യണം, ഇപ്പോഴാണ് കിട്ടിയത്. സന്തോഷം.
2: അപ്പൊ കരുണാസായി റേഡിയോ ആയിട്ട് ബന്ധപ്പെടാം?
1: റേഡിയോ ഞാൻ കേൾക്കാറുണ്ട്. ഞാനൊരു ടൈലറിംഗ് ഷോപ്പ് നടത്തണാണ്.
2: എന്തായാലും ജോലി
1: ടൈലറിംഗ് ഷോപ്പാണ്.
2: ഭംഗിയായിട്ട് നടക്കണുണ്ടോ?
1: ആ കുഴപ്പമില്ല സാർ, നന്നായിട്ട് പോകുന്നു. ഇപ്പൊ ഓണത്തിന്റെ ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു.
2: ഓണത്തിന് അടിപൊളിയായിട്ടൊക്കെ വിറ്റല്ലോ? അപ്പോ ആ സന്തോഷത്തോടു കൂടി തന്നെ കരുണാസായി റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്.
1: സാറിനോട് സംസാരിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യല്ലേ. നല്ല കവിതയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതെല്ലാം ഇപ്പൊ കേട്ടിരുന്നു
2: കേട്ടോ.
1: എന്റെ ഫാദർ ഇൻ ലോയ്ക്ക് ഇപ്പൊ 91 വയസ്സായി. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ അപ്പച്ചന് ഇപ്പോഴും ഉണ്ട്, നല്ല ഇതായിട്ട് തന്നെ ഇങ്ങനെ പുതിയ ഓർമ്മകൾ നല്ല ഇതായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഓർക്കണേയിരുന്നു. കാരണം അപ്പൊ
2: സന്തോഷമുണ്ട്. നന്ദി
1: സാറിന്. സുഖം.
2: നന്ദി.
0: സുഖമാണോ എന്ന് സാറിന്?
2: സുഖമാണ്. അങ്ങനെ നിങ്ങളെയൊക്കെ പോലുള്ളവരുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോ തന്നെ ഒരു തെളിച്ചമാണ് മനസ്സിന്.
1: ഓണമൊക്കെ
2: കഴിഞ്ഞു.
1: പാടിയ കവിതകളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയാ, ഓരോന്നിനെ കുറിച്ച്, നാടിനെ കുറിച്ച്, കേരള പ്രഭയെ കുറിച്ചൊക്കെ പാടിയതൊക്കെ അടിപൊളിയായിരുന്നു.
2: അപ്പോ വളരെ സന്തോഷമുണ്ട്.
0: എറണാകുളത്തുനിന്ന് വിളിക്കുമ്പോ ഒരു കവിത കൂടെ കേൾക്കണ്ടേ?
1: ഓക്കെ, തീർച്ചയായിട്ടും വേണം. ഞാനത് പറയാൻ വരുവായിരുന്നു. എനിക്ക് വേണ്ടിട്ട് ഒരു കവിതയുടെ ഒരു 4
0: ലൈൻ ഒരു കവിത കേൾക്കാം.
2: അപ്പോ ഞാന് കരുണാസായി റേഡിയോ പിറവി ദിനസന്ധ്യ എന്നുള്ള ഒരു കവിതയാണ് വായിക്കാൻ പോണത്. കരുണാസായിക്കുന്നിന്നറുകയിൽ പോക്കുവയിൽ പൊന്നുരുക്കിയ സന്ധ്യയിൽ ഗ്രാമത്തിൻ നന്മകൾ ചിറകു വിരിച്ചു വിഹരിക്കും ആ സന്ധ്യാവേളയിൽ ആവേശത്തിരയിളക്കം. നാട്യമേതുമില്ലാതെ ഗ്രാമം ഒരുങ്ങും ഒരുത്സവവേളയിൽ കരുണാസായിതൻ ഹൃദയതാളം തുഴികൊട്ടിയാടുന്നു. റേഡിയോ തരംഗമായി മധുപൂറും വാക്കുമായി ഒരാൾ രൂപം ഹൃദയഹാരിയാം പദവിന്യാസം ചടുലം ഗ്രാമത്തിന് സ്വന്തമായൊരു റേഡിയോ നിലയം. വശ്യമാം ഗാനങ്ങൾ സൗഗന്ധിക പൂക്കളായി ഗ്രാമം ഉണരുന്നു കാതോർത്തു ജനാവലി. വൈജ്ഞാനിക പൂമൊഴികൾ കരളിൽ കുളിരല തീർക്കും മാനവ മനസ്സുകൾക്ക് ഒരത്താണി മനോവ്യഥകളകന്നേ പോയി. പ്രഭാതകിരണങ്ങളേറ്റുമിന്നി പാടങ്ങൾ, മലരണിക്കാടുകൾ കാട്ടുപൊന്തകൾ, പുൽമേടുകൾ ശിരസ്സുകുനിച്ചു കൽപ്പക വൃക്ഷക്കൂട്ടം, പൂന്തേനരുവി അഗസ്ത്യമുനിതൻ ഓമന കരമനയാറിൻ കുളിരലകളാലോലമാടി, ഗ്രാമ റേഡിയോ വശ്യമാമുദ്ധരണികൾ, അറിവും ആശ്വാസവും ശാന്തിചുരിയും, ജീവിത ദർശന പെരുമഴ പൊഴിയും, ഉദയാസ്തമയങ്ങൾ മാറി മാറി തെളിയും, കരുണാസായി റേഡിയോ ജീവിത വഴികാട്ടിയെന്നും, തെളിയുമീ ഗ്രാമജീവനം ഹൃദയ തമ്പുരുമീട്ടിപ്പാടുക സ്നേഹഗാഥകൾ, ഗ്രാമത്തിൻ പൈതൃക ശാലീന താളലയം,

0: പ്രിയ നാടേ, എൻ്റെ ഗ്രാമത്തിൻ ഉഷസന്ധ്യകൾ വിളയാടി കാലുഷ്യക്കറ പുരളാത്തൊരു സൗഹൃദ കൂട്ടായ്മകൾ സാന്ത്വന പൂമൊഴികൾ എങ്ങും പാലൊളി നിലാവെളിച്ചം തെളിയട്ടെ. അതിനായൊരുക്കുന്ന സ്വരമാതിരി ഒഴുകട്ടെ. എൻ ഗ്രാമം മാനവർക്കൊരു മാതൃക, ഗ്രാമമെന്ന യശസ്സിൻ കൈത്തിരി നാളം തെളിയട്ടെ. അതിനായി മനമുരുകി പ്രാർത്ഥനാഗീതം മുഴക്കുന്നു പിന്നെയും പിന്നെയും. നിർത്തുന്നു. കവിത കൊള്ളാമോ?
1: അടിപൊളി കരുണാസേറിയെ കുറിച്ചുള്ള കവിത സൂപ്പർ ആയിട്ടുണ്ടല്ലോ. പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ. മറ്റെന്താ പറയാ, അതിലിപ്പോ പോക്കുവേൽ എന്ന് പറഞ്ഞാൽ ചൊവ്വയും ശനിയുള്ള പ്രോഗ്രാമിൽ ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ചിട്ട് എന്താ ഒത്തിരി ഒരു നമുക്ക് തന്നെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നതാണ് അതിൽ വിളിക്കുമ്പോ.
0: എന്തായാലും വിളിച്ചതിൽ സന്തോഷമുണ്ട്,
1: സംസാരിക്കാൻ കഴിഞ്ഞതിൽ അതിലും ഏറെ
2: സന്തോഷം.
1: ഞാൻ മറ്റേ വർഷങ്ങൾ പോയതറിയാതെ എന്ന ഫിലിമിലെ ഇലവഴിയും ചിത്രത്തിൽ എന്ന പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2: എല്ലാം കൊണ്ടും വളരെ ചേരുന്ന അടിപൊളി പാട്ട് തന്നെയാണ്.
1: രണ്ടുമൂന്ന് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
2: ആരോട്?
1: ലേഖാമഠത്തിനോട്
2: സംസാരിച്ചിട്ടുണ്ട്.
1: സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കഴിഞ്ഞതിന് മുമ്പിലത്തെ വെച്ചൊരു ഒരു ടൈലർ ഒരു ആളായിരുന്നില്ലേ നമ്മുടെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നേ,
2: ഒത്തിരി
1: ഇല്ല കിട്ടിയില്ല. അപ്പൊ പുള്ളി ആ വ്യക്തിയും ടൈലർ ആണല്ലോ, അപ്പൊ ഞാനൊന്ന് സംസാരിക്കാൻ കിട്ടിയില്ല.
2: അത് ശരിയാ, ഒത്തിരി കാര്യങ്ങൾ പരസ്പരം പറയാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു അത്.
1: അന്ന് വിളിച്ചപ്പോ എനിക്ക് ഒട്ടും ഒത്തിരി പേര് ഞാൻ ട്രൈ ചെയ്ത് ലാസ്റ്റ് വരെ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. ഇന്നിപ്പോ കിട്ടിയത് ഒത്തിരി സന്തോഷം. പറഞ്ഞോട് സംസാരിക്കാൻ തന്നെ പറ്റിയല്ല,
2: ഇങ്ങനെ ഒരു മഹത് വ്യക്തിത്വത്തോട് സംസാരിക്കാൻ പറ്റിയല്ലേ.
1: ആ അത് തന്നെ ഒരു വലിയ ഒരു ഇതല്ലേ നമുക്ക് കിട്ടാന്നൊരു ഭയങ്കര ലക്കായിട്ട് തന്നെ ഞാൻ കരുതുന്നു അത് എനിക്ക് കിട്ടിയത്.
2: തീർച്ചയായിട്ടും അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിമനോഹരമായ കോട്ടയ്ക്കൽ കുഞ്ഞു മൊയ്തീൻ കുട്ടി എഴുതിയ, മോഹൻ സിത്താര സംഗീത സംവിധാനം ചെയ്ത വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ ഇലകൊഴിയും ശിശിരത്തിൽ മലയാളിയുടെ ഏറ്റവും ഗൃഹാതുരത നിറഞ്ഞ പാട്ടാണ്. നമുക്കിതോട് ചേർത്ത് വെച്ച് കേൾക്കാം. സാറിനോട് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരവും പറഞ്ഞോളൂ.
1: ഓക്കെ ഓക്കെ സാർ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് വീണ്ടും തിരികെ എത്താം. ഒരു പൂർണ്ണ ഗ്രാമീണനായി ജീവിച്ച് ഈ ഗ്രാമത്തിന്റെ ഭാഗമായി മാറി, തന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറി, എല്ലാ ജനങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് 92 വർഷം ഇതിന്റെ വഴിത്താരകളിലൂടെ നടന്ന കവി KNP ആണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്, കൊച്ചുനാരായണപിള്ള സാർ. ദീർഘകാലം DPIയുടെയും പരീക്ഷാഭവന്റെയും സൂപ്രണ്ടായി വിരമിച്ച് ഇപ്പോൾ ഏതാണ്ട് മുഴുനീള കവിയായി, ഒപ്പം രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനായി ഒപ്പമുള്ള KNP യെ എല്ലാവർക്കും വിളിക്കാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ ഹലോ
1: ഹലോ ഹലോ, ആരാണ്?
0: കോള് കട്ടായി പോയോ? കോള് കട്ടായി പോയെന്നാണ് തോന്നുന്നത്, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. എന്തായാലും നമുക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ കനവിലെ കവിതകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം, കനവിലെ അതാണല്ലോ പുതിയ കവിതാ സമാഹാരം, ആ കവിതാ സമാഹാരം ഇറങ്ങേണ്ടതായ, അത് എത്ര കാലത്തെ കവിതകളാണ്? വളരെ മുമ്പേ എഴുതിയ കവിതകളാണോ പുതിയ കവിതകളാണോ? സാർ അതേക്കുറിച്ചൊന്ന് പറയണം. അപ്പോൾ നമുക്ക് ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരും. അപ്പോൾ കനവിലെ കവിതകൾ എന്ന കവിതാ സമാഹാരം എഴുതാനുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച്, ആ കവിത എഴുതാനുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് സാർ പറയണം.
1: ഞാൻ മുമ്പ് ആദ്യം എഴുതിയ ഒരു കവിത സ്വപ്ന നിഴലുകൾ എന്നുള്ള കവിതയാണ്. ആ കവിത എഴുതുമ്പോഴും അതിന് പ്രചോദനമായി നിന്ന രണ്ട് മഹത് വ്യക്തികളുണ്ട്. ഒന്ന് നമ്മളെ പ്രൊഫസർ ഉത്തരങ്കോടി ശശി, മറ്റൊന്ന് കരുണാസായി ഡയറക്ടർ മാധുജൻ. ഇവർ രണ്ടുപേരുണ്ട്. അവർ ഇനി ഞാൻ ഈ കവിത ഇപ്പോഴും എഴുതുന്നുണ്ടോ എന്നുള്ള ഒരു രീതിയിൽ ഒരു പ്രചോദനമായി അങ്ങനെ കൂടെ കൂടെ എഴുതുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പ്രചോദനം ഞാൻ വിചാരിച്ചു വന്നാൽ ഒരു പുതിയ ഒരു ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളിൽ അതിൻ്റെ കനലുകൾ ഇങ്ങനെ ചെറുതായിട്ട് മിന്നി മിന്നി തെളിയുമ്പോൾ അങ്ങനെ ഒരു കവിതാ സമാഹാരം കൂടി ഞാൻ ഇറക്കി. അതിൽ പല കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഏതെങ്കിലും ഒരു കവിതയോ എല്ലാം കേൾക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പറയാം.
0: അതിനു മുമ്പ് ഇപ്പം നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ഇപ്പം ചേരുന്നുണ്ട്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കവിതയിലേക്ക് പോവാം. ഹലോ
1: ഹലോ, ആരാണ്?
2: സാറേ, ഇത് വെള്ളറട കള്ളിമൂട്ടിൽ നിന്ന് സുധയാണ്. വെള്ളറട കള്ളിമൂട്ടിൽ നിന്ന് സുധയാണ്.
1: സുധ, വളരെ സന്തോഷം. ഓണമൊക്കെ കഴിഞ്ഞല്ലോ?
2: ഓണമൊക്കെ കഴിഞ്ഞു സാർ. സുഖാണോ?
1: ഓണമൊക്കെ കഴിഞ്ഞു, എനിക്ക് സുഖമാണ്. സുധയ്ക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ?
2: സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു.
1: ഓണമൊക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞോ?
2: കഴിഞ്ഞു,
1: കഴിഞ്ഞു, സന്തോഷമായിരുന്നു. ആ ശരി, നന്നായി. സമാധാനമായി കഴിഞ്ഞല്ലോ, സമാധാനമാണല്ലോ പ്രധാനം.
2: അതെ,
1: ശാന്തമായി അങ്ങനെ എങ്ങട്ടെ, എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹം ഉണ്ടായിട്ട്. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?
2: കരുണാസായി എന്ന് കേൾക്കും, നല്ല ഒരു അനുഗ്രഹപ്പെട്ട ഒരു കാര്യമാണ് കരുണാസായി റേഡിയോ.
1: അതാണ് ഈ ഗ്രാമം.
2: എന്റെ ഭർത്താവ് മാത്രമേ വീട്ടിലുള്ളൂ.
1: ഈ ഗ്രാമത്തിന്റെ ഒരു ഐശ്വര്യമാണത്.
2: കൂടെ കരുണാസായി റേഡിയോ ഉണ്ട്.
1: ശരിയോ? പിന്നെ എന്തായിരുന്നു ജോലി?
2: കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഇപ്പൊ ഇല്ല, അവര് കമ്പനി അടച്ച്.
1: അത് ശരിയോ?
2: ഇപ്പം തൊഴിലുറപ്പുള്ളപ്പം പോ സാറേ.
1: അത് ശരിയോ?
2: അന്ന് പിന്നെ ആരൊക്കെ ഉണ്ട്?
1: ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. എന്നാലും നമ്മൾ തളരരുത്. നമ്മുടെ മനസ്സ് ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോണം. അതിനുള്ളൊരു പ്രചോദനമാണ് നമ്മുടെ ഈ കരുണാസായി റേഡിയോയും. അതുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ഇനി എന്തെങ്കിലും വേറെ വല്ല കാര്യങ്ങളും പറയാനുണ്ടോ?
2: പറയാം. പുസ്തകം വായിക്കും, ചെടി നടും, കോഴിയെ നോക്കും.
1: എന്റെ പുസ്തകം വായിച്ചോ?
2: തന്റെ പുസ്തകം ഒന്നും വായിച്ചില്ല, കൊറേ പുസ്തകങ്ങള്.
1: ഞാന് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചെറിയ കൊച്ചു കൊച്ചു കവിതകളൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഞാൻ പുസ്തക രൂപത്തിലോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാനോ ഉള്ള ഒരു മനത്തൻ്റെ ഇടമില്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പോൾ പെൻഷൻ പറ്റിയതിന് ശേഷമാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. അവരാണ് ആദ്യം ഒരു പുസ്തകം ഇറക്കി, ഇപ്പൊ രണ്ടാമത്തെ ഒരു പുസ്തകത്തിലെ പുസ്തകവും ഇപ്പൊ അതും
2: പേരെന്താണ് സാറേ?
1: കനവിലെ കനലുകൾ എന്നാണ് രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര്. അതില് പല കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ദുഃഖവും അതിൻ്റെ അതെല്ലാം പ്രതിഫലിപ്പിക്കുവാൻ ഒരു കവിതയ്ക്ക് കഴിയും. അത്
2: ഒരുപാട് സങ്കടങ്ങളൊക്കെ വന്നു സാറേ,
1: അതൊക്കെ അതാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും എന്റെ കവിത വല്ലതും വായിക്കണോ?
0: അതിനു മുമ്പ് സാറിനോട് ഒരു വിശേഷം ചോദിച്ചിരുന്നു, സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു.
1: എന്റെ വീട്ടില് എന്റെ ഭാര്യയുണ്ട്, എനിക്ക് രണ്ട് പെൺമക്കളാണ്. അവര് രണ്ടുപേരും ഇപ്പൊ ജോലിക്കൊക്കെ പോകും. മൂത്ത മോള് അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോ അവർക്കും ജോലിയുണ്ട്. മറ്റേ രണ്ടാമത്തെ മോള് അവര് കല്യാണം, അവരെങ്കിലും പോണത്തിന് വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ വരും. വന്ന് സന്തോഷമായിട്ട് ഇങ്ങനെ കഴിയും. ഞങ്ങളിപ്പോ വീട്ടിലിപ്പോ ഞാൻ ഇവന്റെ ഭാര്യയുമാണുള്ളത്. അമ്പലം മുക്കിലാണ് എന്റെ രണ്ടാമത്തെ മോൾ. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കുന്നു. അവര് അതിലെ അവളെ മോന് ടെക്നോപാർക്കിൽ ജോലി കിട്ടിയപ്പോ അവർക്ക് രാത്രിയൊക്കെ വരേണ്ടി വരും. അവള് കവടിയാറിലെ സ്കൂളിലാണ് അവളെ പഠിപ്പിക്കാൻ പോകുന്നത്, ടീച്ചറാണ്. അപ്പൊ അത് ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് അവിടെ ഞാൻ പോകുന്നത്. അപ്പൊ വെള്ളിയാഴ്ച ശനിയാഴ്ച വീട്ടില്
2: ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ
1: കൊടുക്കണ. ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്, സന്തോഷം. എവിടെയാ എന്തായിരുന്നു ജോലി?
3: ഞാൻ ഒരു പണിക്കാരനാണ്.
1: ആ, എന്നാലും കവിത ആസ്വദിക്കാനൊക്കെ കഴിവുണ്ടോ? ചെയ്യുന്നുണ്ടോ? കവിതയ്ക്ക് അങ്ങനെ
3: ഏറ്റവും ഏറ്റവും വലുത്
1: ഗാനങ്ങളും കവിതകളും ഒക്കെ. നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും മനസ്സിന്റെ ആ പ്രയാസങ്ങളൊക്കെ മാറ്റാൻ ഇങ്ങനെ കവിതകളോ പുസ്തകങ്ങളോ ഒക്കെ വായിച്ചുകൊണ്ടിരുന്നാൽ അത് പല കാര്യ ഉപകാരമാണത്. അത് നമുക്കൊരു പുനർജനിക്കും പോലെയാണ്, അതൊരു ഉത്തേജകമാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പോ
0: ഇതി കൂടുതൽ എന്തായിരുന്നു?
3: ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അപ്പച്ചനാണ്.
1: അപ്പച്ച മക്കൾക്ക്

പകവീട്ടും രക്ഷിച്ചും സംരക്ഷിച്ചും മർത്യനും പകവീട്ടും ഒരിക്കൽ കണ്ടാൽ മതി കരളിൽ കാവ്യം പൂക്കും ഹരിത സങ്കേതമേ വനമേ വയൽനാടേ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെ പ്രാണനേകിപ്പോറ്റിയ പഴശ്ശിരാജൻ അന്ത്യനിദ്ര ഈ മണ്ണിലല്ലോ തിരുനെല്ലിക്കാടിൻ്റെ ഗുഹയിൽ പാതാളത്തിൽ ഒളിയാക്രമണങ്ങൾ നയിച്ച യുവത്വങ്ങൾ കേരളത്തിലെ നവവിപ്ലവ സിംഹക്കൂട്ടർ പശ്ചിമഘട്ട ജൈവ കലവറയായി ഈ മണ്ണ് ശാസ്ത്ര പെരുമാൾക്കോ കണ്ണിലെ കൃഷ്ണമണി പ്രകൃതി മനോഹരി സമ്പത്തിൻ ഉറവിടം ഏറെ നോവിച്ചാലിവൾ കൊടും ക്രൂരരൂപിണി മഴയും വെയിലുമായി മർത്യനു വരമേകും വനമേ ഉരുൾപൊട്ടി ഭൂമിയെ നക്കുന്നതന്ത് വെള്ളാർ മലക്കേറെയഴകായി മേവിടുന്ന സർക്കാരിൻ പള്ളിക്കൂടം ഏവർക്കും പ്രിയങ്കരം മുണ്ടക്കൈ ചൂരൽ വല ഈ രണ്ടു ദേശങ്ങളും പ്രകൃതി കടാക്ഷങ്ങൾക്കിരു കണ്ണുകൾ പോലെ പകലോൻ മറഞ്ഞപ്പോൾ കാർമേഘം വാനം മൂടി പാതിരാമയക്കത്തിൽ മഴ സംഹാരം പൂണ്ടു കൂരിരുൾ മതം പൊട്ടിയെത്തിടും ഗജം പോലെ ഉരുൾവന്നെത്തി നാശം മഴയും അഹങ്കാരി മഴക്കാലത്തു കെട്ടിപ്പുണരും മിഥുനങ്ങൾ പോൽ മലവെള്ളത്തിൽ അലിഞ്ഞുപോയി ഒരു രാവതിക്രൂരം വിപത്തുകൾ വിതച്ചതെന്തൊരതിവേഗത്തിലായി പൊന്നേ മനുഷ്യർ തിരക്കുന്നു കുടുംബങ്ങളെ എവിടെ പോയി എവിടെ എവിടെ രക്തത്തെ തിരിച്ചറിയാനുള്ള തന്ത്രപ്പാടുകൾ അമ്മയെ തേടി അലയുന്നു സാരജും കൂട്ടരും തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളിൽ അമ്മയുണ്ടാകുമോ അഴുകിയ ശവശരീരങ്ങൾ കണ്ട് മനസ്സുമരവിച്ചവർ പുത്തുമലയിൽ ഉള്ളുപൊട്ടുന്ന വേദനയടക്കി മനസ്സിൽ ആശ്വാസം നിറച്ചു തേങ്ങിത്തേങ്ങി അന്വേഷണങ്ങളുടെ പുറപ്പാടുകളെങ്ങും പ്രിയമുള്ളവരെ കാത്തിരിക്കുന്നു മൃതമനസ്സുമായ അനേകർ മൃതരെ കണ്ടിടാൻ ചങ്കുതകരുമ്പോഴും മൃതശരീരങ്ങൾ തിരിച്ചറിയാനുള്ള തന്ത്രപ്പാടിൽ ഇൻകസ്തു തയ്യാറാക്കുന്ന സ്നേഹമയ്യായ ഷൈജു സീനത്ത് ഏങ്ങലുകൾ പുറം ലോകമറിയാതിരിക്കാനുള്ള വിമ്മിട്ടപ്പഴലുകളെങ്ങും പുത്തുമലയിലെ മണ്ണിനടിയിൽ മൃതദേഹങ്ങളും അവശിഷ്ട ശരീരഭാഗങ്ങൾ ലഭ്യമായതും മറവ് ചെയ്യാനൊരുങ്ങുന്നു സ്നേഹത്തിൻ നിറകുടം മനുഷ്യസ്നേഹികൾ ഉള്ളിലെ പേരിടാനാവാത്ത വേദന കടിച്ചമർത്തി എത്ര പകലുകൾ എത്ര രാവുകൾ കാലത്തിൻ കണക്ക് പുസ്തകത്താളുകൾ കരിനിഴലിൽ ഭംഗി വിധി എത്ര ക്രൂരമെന്ന യാതി ആശ്വാസനിശ്വാസമായി തെളിയുന്നു കുഴിമാടമൊരുക്കാൻ കരുതിയ സംസ്കാരഭൂമി ദുരന്ത സ്മാരകമായി സംരക്ഷിക്കുമെന്ന വാക്ക് വരും തലമുറകൾക്ക് ഓർമ്മ പുതുക്കുവാനുതകട്ടെ എന്ന് ആശ്വസിക്കാം ഇനിയും പുലരികൾ വരമഞ്ഞൾ ചാലിച്ചെത്താതിരിക്കില്ല നിശ്ചയം ഇനിയും വരും ഓണവും തിരുവാതിരയും ശിവരാത്രിയും അഷ്ടമി രോഹിണിയും കുളിരണിഞ്ഞെത്തും വൃശ്ചികരാവുകൾ പാതിരപ്പുള്ളുണർന്നു പാടും നിശീധിനിയും ക്രിസ്മസ് രാവുകൾ ഇരിപ്പിറവി ആഘോഷങ്ങൾ പെസകാവ്യാഴവും ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും എത്തും ഇനിയും മുമ്പിളിക്കല മാനത്തുതെളിയും പിറകണ്ടുണരും നോമ്പുകൾ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും
മറവിവരനുഗ്രഹമെന്ന സത്യം മറക്കാതിരിക്കാം. ദൈവത്തിൻ സ്വന്തം നാടെന്ന പേരന്നർത്ഥമാക്കും എത്ര ആഘോഷങ്ങൾ, സൗഹൃദ കൂട്ടായ്മകൾ. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന

0: മാതൃകാസ്ഥാനവും ഇവിടമാണെന്ന സത്യം വിസ്തരിക്കാതിരിക്കാം. വയനാട്ടിൻ പെരുമയെന്നും തെളിയട്ടെ, അതിനായി ചിത്രരഥം തീർക്കാം. അങ്ങനെ ഒരു കവിത വായിച്ചു. ഇഷ്ടപ്പെട്ടോ?
1: ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷം സാറ്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവം സാറിന് തരട്ടെ. ഒരുപാട് സന്തോഷമായി.
2: അങ്ങോട്ടും അതെ,
0: ഇത്തിരി വിഷമമുള്ള കവിതകളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വിഷമം തോന്നുമ്പോ ഒരു കവിത വായിച്ചു.
2: സുധയും ചേട്ടനും നേരത്തെ മുതലേ കേട്ടോണ്ടിരിക്കല്ലേ, അപ്പൊ രണ്ടുപേർക്കും വലിയ സന്തോഷം. ഇന്നിപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: കാത്തിരുന്ന നിക്കാഹ് എന്ന സിനിമയില്
2: അഗാധമാം നീലിമയിൽ എന്ന പാട്ടാണ് ഇന്ന് വേണ്ടത് അല്ലേ?
1: വേണ്ടതോ?
2: അപ്പൊ നമുക്ക് ആ പാട്ടിലോട്ട് പോയാലോ? ആ പാട്ടിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അറിയാമോ? ഏത് സിനിമ? ഇന്നും കറണ്ട്
1: പോയി.
2: കാത്തിരുന്ന നിക്കാഹ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് അല്ലേ? ജി ദേവരാജൻ സംഗീതം ചെയ്ത്, വയലാർ രാമവർമ്മ എഴുതി. ആ പാട്ട് നമുക്ക് കേൾക്കാം.
1: സാറിന് നന്ദി, നമസ്കാരം.
0: ശ്രദ്ധിച്ച് കേൾക്കുക, പാട്ടുകൾ നല്ല പാട്ടുകളൊക്കെ വെച്ച് കേല്ല, അതും കേട്ടോണ്ട് സന്തോഷത്തോടിരിക്കാം. സന്തോഷം, നമസ്കാരം.
2: ഇന്നത്തെ പ്രത്യേക പോക്കുവെയിൽ ഇവിടെ ഏതാണ്ട് സമാപിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഒരു കോളൂടെ എടുക്കാനുള്ള സമയമില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും സമയം എത്രയോ ശ്രോതാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് കഴിഞ്ഞു. എന്താണ് അവരോടൊക്കെ സാറിന് പറയേണ്ട കാര്യങ്ങൾ? അവരെ എല്ലാവരും എന്താണ്, അപ്പച്ചന് ഒരു ഉമ്മ പറഞ്ഞ ആളുകളുണ്ട്, മുത്തച്ഛനാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അങ്ങനെയൊക്കെ വളരെ മനസ്സ് ഇടറിയൊക്കെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മളിത് വിട പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് സാറ് എന്താണ് പറയുന്നത്?
0: എനിക്ക് പറയാറുള്ളത്, നമ്മൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, പരസ്പര സ്നേഹം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യമായിരിക്കുക. നമ്മുടെ കവി പറഞ്ഞതുപോലെ, അവനവനാത്മസുഖത്തിനാചരിപ്പത് അവരന്ന് സുഖത്തിനായി ഭവിക്കണം എന്നുള്ള എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അപ്പോൾ ഈ ഒരൊറ്റ ഇത് മാത്രം മതി നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷിക്കുവാനും. എന്തെല്ലാം അങ്ങനെയാണ്, വയലാർ പാടി വേറെന്നാണ് വയലാർ പാടി വയലാർ പറഞ്ഞത്. നമ്മൾ ദുഃഖത്തെ സ്നേഹിക്കാത്ത ആളുകളെ അവരെപ്പറ്റി നമ്മൾ ഓർമ്മിക്കണം എന്നുവെച്ചാൽ, ആ കവിത അദ്ദേഹം എഴുതിയത് അങ്ങനെയാണ്, ഒരു
2: നോവിക്കയില്ല ഞാൻ, സ്നേഹിക്കയില്ല ഞാൻ,
0: സ്നേഹിക്കയില്ല ഞാൻ, ദ്രോഹിക്കും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നാണ് വയലാർ.
2: അതെ, അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന്നെ സുഖത്തിനായി വരയണം എന്നും, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രയും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പോക്കുവയിൽ മനോഹരമായ രണ്ട് കാവ്യശകലങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നിന്ന് നമുക്ക് വിട പറയാം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ കൊച്ചുനാരായണപിള്ള സാറിനോട് സംസാരിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു.
0: ഞാനും സന്തോഷത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനിയും കർണാസായി റേഡിയോയുമായിട്ട് ബന്ധപ്പെടുക, അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷം ഉണ്ടാവും. അത് നേർന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.
2: നന്ദി,
0: നമസ്കാരം.
2: നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: പൈസ കൊടുത്താലൊന്നും സ്നേഹം കിട്ടൂല, പൈസ കൊടുത്താൽ താങ്ക്സ് കിട്ടുമായിരിക്കും. സ്നേഹം കിട്ടണമെങ്കിൽ സ്നേഹം തന്നെ കൊടുക്കണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: കാർഷിക മേഖല വാർത്തകൾ. കാർഷിക മേഖല വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. ഇന്ന് നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 2 ലോക നാളികേര ദിനാചരണവും മികച്ച നാളികേര കർഷകർക്കുള്ള ദേശീയ അവാർഡുകളുടെ വിതരണവും തിരുവനന്തപുരത്ത് വഴുതക്കാട് മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഡി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ 9:30 നിർവഹിച്ചു. മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ദേശീയ അവാർഡുകളുടെ പ്രഖ്യാപനവും വിതരണവും നിർവഹിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോണും റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാറും പങ്കെടുത്തു. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിമിതി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും ജെ എസ് ഡബ്ല്യു ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് 0442254112 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിൽ പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം 2026 സെപ്റ്റംബർ 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു. വിളവെടുപ്പ്, വിവിധ ഇനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടമേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9207485392 എന്ന നമ്പരിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 14 സെപ്റ്റംബർ 2026. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. ഒന്നാം വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിൽ ബയോ ഇൻഫർമാറ്റിക്സ് വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി അസിസ്റ്റന്റ് പ്രൊഫസറിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് സെപ്റ്റംബർ 23 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രതിമാസം പരമാവധി വേതനം 44,100 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. കരാർ അടിസ്ഥാനത്തിൽ പരമാവധി ഒരു വർഷത്തേക്കോ സ്ഥിര നിയമനം സ്ഥലം മാറ്റം മുഖേന ഒഴിവ് നികത്തൽ നടത്തുന്നുവരെയോ ആണ് കാലയളവ് നിശ്ചയിച്ചിരിക്കുന്നത്. ബയോ ഇൻഫർമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, മേൽവിലാസം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, തിരിച്ചറിയൽ രേഖ, സംവരണത്തിന് അർഹരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തിരുവനന്തപുരത്തുള്ള വെള്ളായണി കാർഷിക കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റിയുടെ ഓഫീസിൽ 23/9/2026 രാവിലെ 9 മണിക്ക് ഹാജരാകേണ്ടതാണ്. നെറ്റ് അല്ലെങ്കിൽ PhD യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ നെറ്റ് യോഗ്യതയില്ലാത്തവരെയും പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 04-7123-81002 04-7123-195 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: സൗഹൃദവും കൂട്ടുകെട്ടും രണ്ടാണ്. ആംഗലേയ ഭാഷയിൽ ഇതിന് രണ്ടിനും ഫ്രണ്ട്ഷിപ്പ് എന്ന വാക്കേ ഉള്ളൂ. എന്നാൽ നമുക്കിത് രണ്ടും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട്. ഏത് കുരുത്തക്കേടുകൾക്കും കൂട്ടുനിൽക്കുന്നതാണ് കൂട്ടുകെട്ട്. എന്നാൽ അതൊക്കെ അരുതെന്നും അവയ്ക്ക് കൂട്ടുനിൽക്കില്ലെന്നും പറയുന്നതാണ് സൗഹൃദം. ഉദാത്ത സൗഹൃദങ്ങളാണ് വേണ്ടത്. കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കൂട്ടുകെട്ടുകളല്ല വേണ്ടത്. പൊതുജന ബോധവൽക്കരണാർത്ഥം കരുണാസായി റേഡിയോ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഓരോ മിഠായിക്കും ഓരോരോ മധുരമാണ്. ഈ അടുത്ത കാലത്ത് കഴിച്ച മിഠായിക്ക് കണ്ണിമാങ്ങയുടെ രുചിയായിരുന്നു. മിഠായിയുടെ പേര് കടുമാങ്ങ എന്നായിരുന്നു. എത്ര തരം മിഠായികളുണ്ടാവും ഈ ലോകത്ത്, ആർക്കും അറിഞ്ഞുകൂടായിരിക്കും. മധുരിക്കുന്ന മിഠായികൾ, പുള്ളിമിഠായികൾ, ബോംബെ മിഠായികൾ, മിഠായികളുടെ ഒരു മായാലോകം തന്നെ ചുറ്റുമുണ്ട്. എന്നാലും പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിൽ, അതെ, ആ മിഠായികൾ തന്നെ, നാരങ്ങാ മിഠായികൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

മിഠായി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത് ദൈ അടുത്ത കാലത്താണ്. അതുവരെ എന്നല്ല, ഇപ്പോഴും അമ്മയോടും അവളോടും പറയുമ്പോൾ മുട്ടായി എന്ന് തന്നെയാണ് വഴങ്ങുന്നത്. നാട്ടിൽ പണ്ടൊരു മുട്ടായി അപ്പപ്പനുണ്ടായിരുന്നു. എന്തുകൊണ്ടാവും ആളുകൾ അപ്പപ്പനെ മുട്ടായി അപ്പപ്പനെന്ന് വിളിച്ചിരുന്നത് അറിഞ്ഞുകൂടാ. മുട്ടായി കട നടത്തിയിരുന്നത് കൊണ്ടാവുമോ, അതോ കുട്ടികളെപ്പോലെ മുട്ടായി തിന്നിരുന്നത് കൊണ്ടാവുമോ അറിഞ്ഞുകൂടാ. ഇനി ചിലപ്പോൾ മുട്ടായി പോലെ അലിയുന്ന സ്വഭാവമുള്ളത് കൊണ്ടാവുമോ അതും അറിയില്ല. പക്ഷേ മുട്ടായി അപ്പപ്പനെ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

കുട്ടിക്കാലത്ത് ബന്ധുക്കൾ ആരെങ്കിലും വീട്ടിൽ വന്നാൽ കൊച്ചുങ്ങൾക്ക് തരാൻ വാങ്ങിക്കൊണ്ടുവന്നിരുന്നത് ബിസ്ക്കറ്റായിരുന്നു. ആഗ്രഹിച്ചത് മുട്ടായി കൊണ്ടുവരുമെന്നായിരുന്നു. എന്നാലും വല്ലപ്പോഴും ആരെങ്കിലും മുട്ടായിയുമായി വരും. ബിസ്ക്കറ്റിൻ്റെ ആളുകൾ സുരക്കൊച്ചനും സേതുവുമായിരുന്നു. എപ്പോൾ വന്നാലും ബ്രിട്ടാനിയ മിൽക്ക് ബിക്കീസ്. ബിസ്ക്കറ്റ് ഇഷ്ടമായിരുന്നു. എന്നാലും ബിസ്ക്കറ്റ് കമ്പനിയുടെ പാട്ടായിരുന്നു ഏറെ ഇഷ്ടം. ഒരു നാൾ ഞാനും ഏട്ടനെപ്പോലെ വളരും, വലുതാകും. അന്നീ ഞാനും ബ്രിട്ടാനിയ മിൽക്ക് ബിക്കീസ് തന്നെ തിന്നും. ഇപ്പോൾ ആ പാട്ട് പരസ്യത്തിൽ കേൾക്കാറില്ല. എന്നാലും ഇഷ്ടം, അത്രമേലിഷ്ടം.

ഏറ്റവും കൂടുതൽ മുട്ടായികൾ കൊണ്ടുവന്നിരുന്നത് ജനുമാമനായിരുന്നു. പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വരുമ്പോൾ മുട്ടായികൾ കൊണ്ടുവരും. തിന്നാലും തിന്നാലും തീരില്ല, 1000 മുട്ടായികൾ കാണുമായിരിക്കും. സ്വർണ്ണ കവറുകളുള്ള മുട്ടായികൾ, കവറിനകത്ത് മുട്ടായി പൊതിഞ്ഞ വെള്ളിക്കടലാസുകൾ, അതൊക്കെ കളയാതെ എത്രയോ കാലം സൂക്ഷിച്ചു വെച്ചു. ജനുമാമൻ മരിച്ചു, മുട്ടായികൾ കൊണ്ടുവരാൻ ആളില്ലാതായി. അതായിരുന്നു അന്നത്തെ വിഷമം. പക്ഷെ പെട്ടെന്നാണ് മോനിച്ചേട്ടന് പട്ടാളത്തിൽ ജോലി കിട്ടിയത്. മോനിച്ചേട്ടൻ പോകുന്നതിൽ വലിയ വിഷമമായിരുന്നു. എന്നാലും മുട്ടായി കൊണ്ടുവരുമല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിച്ചു. പക്ഷേ ആദ്യ ലീവിന് വന്നത് നിശ്ചലവും നിശബ്ദവുമായ മോനിച്ചേട്ടനായിരുന്നു. പെട്ടി തുറന്നപ്പോൾ അത് നിറയെ വെളുത്ത മുട്ടായികളാണെന്നാണ് തോന്നിയത്. ജലജമ്മായി അലറി വിളിച്ചു കരഞ്ഞു. കരച്ചിൽ കേൾക്കാനാവാത്ത വിധം മഴ പെയ്തു. മോനിച്ചേട്ടനുമീതെ ആലിപ്പഴങ്ങളുടെ പെരുമഴ. മധുരമില്ലാത്ത മുട്ടായികളാണ് ആലിപ്പഴങ്ങളെന്ന് മോനിച്ചേട്ടൻ പറഞ്ഞിരുന്നത് വെറുതെ ഓർത്തു നിന്നു. ഇന്നും ഇഷ്ടം മധുരമില്ലാത്ത മുട്ടായികൾ, ആലിപ്പഴങ്ങൾ അത്രമേലിഷ്ടം.

അയ്യോ, എന്നാലും മുട്ടായി കാണുമ്പോൾ അതെല്ലാം മറക്കും, അറിയാതെ കഴിച്ചു പോകും. പുഴുപ്പല്ല് വരുന്നെങ്കിൽ വന്നോട്ടെ, അത്ര തന്നെ. എന്നാലും ഈ മധുരം, അലിഞ്ഞലിഞ്ഞില്ലാതാകുന്ന ഈ മധുരം, അതുപേക്ഷിക്കാൻ വയ്യ. അത്രമേലിഷ്ടം അന്നും ഇന്നും ഈ മധുരം.

മണിമുട്ടായി, ബോംബെ മുട്ടായി, പഞ്ഞിമുട്ടായി, മഞ്ഞുമുട്ടായി, വെള്ളയും പിങ്കും നിറത്തിൽ അപ്പൂപ്പൻ താടി പോലത്തെ മുട്ടായി. എങ്ങനെയാവും അതുണ്ടാക്കുന്നത്? നാവിലോട്ടങ്ങ് വെച്ചാൽ മതി അലിഞ്ഞു തീരാൻ. മധുരം മാത്രം, മറ്റൊന്നുമില്ല, മധുരം മാത്രം. പൂ പോലെ മൃദുലമായ ബോംബെ മുട്ടായി ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ഉടുപ്പുള്ള മുട്ടായികളേക്കാൾ കുട്ടിക്കാലത്ത് കൂടുതലും പരിചയം ഉടുപ്പില്ലാത്ത മുട്ടായികളായിരുന്നു. ഉരലുമിട്ടായി, ഗോലിമുട്ടായി, നാരങ്ങമുട്ടായി, കോലുമുട്ടായി, അതിനൊന്നും ഉടുപ്പുണ്ടായിരുന്നില്ല. പെട്ടിക്കടകളിലും ബേക്കറി കടകളിലുമൊന്നും അവ കിട്ടുമായിരുന്നുമില്ല. പള്ളിക്കൂടത്തിന് പുറത്ത് അരിവെട്ടിയിൽ മുട്ടായി വെച്ച് കാത്തിരുന്ന മുട്ടായി അമ്മമ്മയിൽ നിന്നേ ഉരലുമിട്ടായി കിട്ടും. വേലിക്കുട്ടിമാമൻ്റെ കടയിൽ ഗോലിമുട്ടായി കിട്ടും. എന്നാലും ഉരലുമുട്ടായി അലിഞ്ഞു തീരാറാവുമ്പോൾ കിട്ടുന്ന തേങ്ങാക്കൊത്തിൻ്റെ രുചി, അത് ഗോലിമുട്ടായിക്കില്ല. ഉരലുമിട്ടായിയോടുള്ള ഇഷ്ടം ഇന്നും നാവ് മറക്കുന്നില്ല. ഇഷ്ടം അത്രമേൽ ഇഷ്ടം.

ദൈവങ്ങൾ മുട്ടായി തിന്നുമോ? പഴങ്ങൾ തിന്നും, പായസവും തിന്നും, കള്ളുകുടിക്കുന്ന ദൈവങ്ങളുമുണ്ട്. പക്ഷെ മുട്ടായി തിന്നുന്ന ദൈവങ്ങൾ, ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു മുരുകക്ഷേത്രമുണ്ട്, മഞ്ച് മുരുകൻ. മഞ്ചുമുട്ടായിയാണ് ഇഷ്ടം. ഉരുളി നിറയെ മഞ്ച് വയ്ക്കും. ആളുകൾ നടക്കി വയ്ക്കുന്നതും മഞ്ച് തന്നെ. അങ്ങനെ മഞ്ച് തിന്നാൻ കൊടുക്കുന്നതിൽ ഐതിഹ്യമൊന്നുമില്ല. ചരിത്രമുണ്ടാവും. അതെന്തായാലും മുട്ടായി തിന്നുന്ന ദൈവം, അത് കൊള്ളാം, അതിഷ്ടം, അത്രമേലി.

കോഴിക്കോട് മുട്ടായിത്തെരുവുണ്ട്, വിശാലമായ തെരുവ്. അതിൻ്റെ കഥ, തെരുവിൻ്റെ കഥ, വായിച്ചിട്ടും വായിച്ചിട്ടും മതിയാകാത്ത നോവൽ, എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ. മുട്ടായിത്തെരുവാണോ ഇഷ്ടം, അതോ ആ തെരുവിൻ്റെ കഥയാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടം, ഒന്നിനൊന്നിഷ്ടം, അത്രമേലിഷ്ടം.

കരുണ പറഞ്ഞതാണ്. അവൾ കണ്ട ഒരു സ്വപ്നം. മൊട്ടച്ചിക്കുന്നിൻ്റെ മുകളിൽ അവളിരിക്കുന്നു. വിജനമായ ഒരു സന്ധ്യാനേരം. ആകാശത്തിൻ്റെ അപാരതകളിൽ ചുവപ്പും മഞ്ഞയും കലർന്ന സന്ധ്യപ്രകാശം ചാരുത പടർത്തുന്നു. നേർത്ത ഒരു പടിഞ്ഞാറൻ ഇളങ്കാറ്റ് അവളുടെ മുടിയിഴകളെ തഴുകി കടന്നു പോകുന്നു. കിഴക്കോട്ട് സഞ്ചരിക്കുന്ന മേഘങ്ങളിൽ നിന്ന് ഒരാൾ, ഗന്ധർവനെപ്പോലെ ഒരാൾ, അവളെ നോക്കുന്നു. അയാളുടെ കൈക്കുടന്ന നിറയെ മുട്ടായികൾ, സ്വർണ്ണക്കടലാസുകൾ കൊണ്ട് പൊതിഞ്ഞ മുട്ടായികൾ, അത് അവൾക്ക് നേരെ വാരിയെറിഞ്ഞ് ഒരു മേഘത്തിൻ്റെ തേരിലേറി അയാൾ പോയി. മൊട്ടച്ചിക്കുന്നിൻ്റെ പരപ്പ് നിറയെ മുട്ടായികൾ, അവ വാരിയെടുക്കാൻ ഓടി നടക്കുന്നതിനിടെ മഴ പെയ്തു. മഴയ്ക്ക് നല്ല തവിട്ട് നിറമായിരുന്നു. മുടി നനച്ച് മഴ ചുണ്ടുകളിലെത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അത് ചോക്ലേറ്റ് മഴയായിരുന്നുവെന്ന്. മഴ കനത്തു. അവൾ കുന്നിറങ്ങാൻ തുടങ്ങി. താഴ്വാരത്തിലെത്തുന്നതിന് മുമ്പേ അവൾ ചോക്ലേറ്റ് പോലെ അലിഞ്ഞുപോയി. ഇഷ്ടപ്പെട്ട സ്വപ്നം, ചോക്ലേറ്റ് പോലൊരു സ്വപ്നം. അതോ സ്വപ്നം പോലെയുള്ള ചോക്ലേറ്റോ? രണ്ടായാലും ഇഷ്ടം, അത്രമേലിഷ്ടം.

0: വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.
1: മുട്ടായികളെക്കുറിച്ച് കഥകളുണ്ടോ? ഏതെങ്കിലും ഭാഷകളിലുണ്ടാവും. ആയിട്ടായി, മിട്ടായി, തിന്നപ്പോൾ എന്തിഷ്ടായി, തീർന്നപ്പോളോ കഷ്ടായി എന്ന് കുഞ്ഞുണ്ടി കവിത. പക്ഷേ മുട്ടായി കഥകൾ ഓർമ്മയിൽ പെട്ടെന്നെത്തുന്നത് ആർ കെ നാരായണൻ്റെ കഥയാണ്, സ്വീറ്റ്സ് ഫോർ ഏഞ്ചൽസ്, മാലാഖമാർക്ക് വേണ്ടിയുള്ള മുട്ടായികൾ. നല്ല കഥയാണ്, മുട്ടായി പോലത്തെ കഥ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. ദേഷ്യമായിരുന്നു അവളുടെ പ്രശ്നം. അച്ഛനോടും അമ്മയോടും ഒക്കെ വഴക്കിടും, അനിയനെയും ചേച്ചിയെയും തല്ലും. ദേഷ്യം വന്നാൽ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല. ഒരു ദിവസം അച്ഛൻ അവളുടെ കയ്യിൽ ഒരു സഞ്ചി കൊടുത്തിട്ട് പറഞ്ഞു, ദാ ഇതിൽ കുറേ ആണികളുണ്ട്, ചുറ്റികയും. ദേഷ്യം വരുമ്പോഴൊക്കെ ദേ പുറത്തെ ആ വലിയ മരത്തിൽ ഓരോ ആണി തറയ്ക്കുക. അങ്ങനെ ചെയ്യാമെന്ന് അവളും സമ്മതിച്ചു. ആദ്യ ദിവസം തന്നെ മരത്തിൽ അവൾ തറച്ചത് 60 ആണികളായിരുന്നു. അടുത്തുള്ള ദിവസങ്ങളിലും അതിൻ്റെ എണ്ണം കൂടി. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾക്ക് തന്നെ തോന്നി, ഇങ്ങനെ ആണി അടിക്കുന്നതിനേക്കാൾ നല്ലത് ദേഷ്യം കുറയ്ക്കുന്നതാണെന്ന്. ആഴ്ചകൾ പിന്നിട്ടപ്പോഴേക്കും ആണികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഒരാണി പോലും തറയ്ക്കേണ്ടി വരാത്ത ദിവസവും വന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അവൾ അച്ഛനോട് പറഞ്ഞു, എനിക്കിപ്പോൾ ദേഷ്യം തീരെയില്ല. അച്ഛൻ അവളെ അഭിനന്ദിച്ചു, എന്നിട്ട് പറഞ്ഞു, ശരി ഇനിയൊരു കാര്യം ചെയ്യൂ, മരത്തിൽ നിന്ന് ആണികളെല്ലാം ഊരിയെടുക്കും. അവളതെല്ലാം ഊരി സഞ്ചിയിലിട്ട് അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, എല്ലാം നന്നായി, പക്ഷെ മോളെ നീ ആ മരത്തിൽ നോക്ക്, അത് കണ്ടോ, നീ ആണിയടിച്ച പാടുകൾ അവ അവിടെ തന്നെയുണ്ട്. ആണികൾ അവിടെയില്ല, പക്ഷെ പാടുകൾ അതുമായില്ല. അതുപോലെ നിന്റെ ദേഷ്യം മാറി, പക്ഷെ ദേഷ്യപ്പെട്ടിരുന്ന സമയത്ത് മറ്റുള്ളവരിൽ നീ ഉണ്ടാക്കിയ മുറിവുകൾ അവ മായാൻ ഏറെക്കാലമെടുക്കും. അതൊരു വലിയ പാഠമാണ് നമുക്ക് ഓരോരുത്തർക്കും. ജാതീയമായും മതപരമായും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും, പക്ഷെ അതിനിരയാകുന്നവർ അവർക്കത് മറക്കാനാവില്ല. പഴമക്കാർ പറഞ്ഞത് എത്ര ശരി, അടിക്കുന്നവൻ മറക്കും, അടികൊള്ളുന്നവൻ മറക്കില്ല. ഒരു പാട്ട് കേട്ടാലോ?

റേപ്പ് ചെയ്യുന്നവന്, ലൈംഗിക ദുരുപയോഗം ചെയ്യുന്നവന് ആ സമയത്തെ കേവല സുഖം, അത് കഴിഞ്ഞാൽ അവനത് മറക്കും. പക്ഷെ അവൾക്കത് ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന ഭാരമായിരിക്കും. വൃത്തികെട്ട അവൻ്റെ മുഖം ഭീകരമായി അവളിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നിസ്സാരമായി കരുതുന്നവ, നമ്മുടെ സന്തോഷത്തിനു വേണ്ടി പെട്ടെന്ന് ചെയ്യുന്നതോ പറയുന്നതോ ആയ കാര്യങ്ങൾ, അവ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് ഓർക്കണം അല്ലേ? അങ്ങനെ ഓർക്കണമെങ്കിൽ ചിലത് ആവശ്യമാണ്. അതെന്താണെന്ന് ഒരു പാട്ട് കേട്ടിട്ട് പറയാം.

സാമൂഹിക മാധ്യമങ്ങളെന്ന് നമ്മൾ വിശ്വസിച്ചു വച്ചിരിക്കുന്ന പലതും സാമൂഹിക മാധ്യമങ്ങളല്ല എന്നത് വേറൊരു കാര്യം. എന്നാലും വ്യക്തിഹത്യയ്ക്ക് പറ്റിയ ഇടമാണവ എന്ന് പറയാതിരിക്കാനാവില്ല. പണ്ട് നാട്ടിൻപുറങ്ങളിൽ ചിലയിടത്ത് നാല് സ്ത്രീകൾ ഒരുമിച്ച് കൂടിയാൽ വേറൊരാളിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾ പെട്ടെന്ന് കയറി വന്നാൽ അത് നിർത്തി അഞ്ചാളും കൂടി വേറൊരാളിനെക്കുറിച്ച് പറയാൻ തുടങ്ങും. പണ്ടാണ് കേട്ടോ, ചിലയിടത്താണ് കേട്ടോ. ഇതിൻ്റെ പുതിയ പതിപ്പാണ് പല സാമൂഹിക മാധ്യമങ്ങളും. മുഖ്യമന്ത്രിയെ, പ്രധാനമന്ത്രിയെ, ആരെ വേണമെങ്കിലും ഒരർത്ഥവുമില്ലാതെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. ഒരു മനോവൈകല്യമാണിത്. വ്യക്തിത്വമില്ലാത്ത ഒരാളിന് മാത്രമേ മറ്റൊരാളെ വ്യക്തിഹത്യ നടത്താനാവൂ. വ്യക്തിത്വമില്ലാത്തവർക്ക്, വായിക്കാത്തവർക്ക്, ധാരണയില്ലാത്തവർക്ക്, വിവരക്കേട് മാത്രമുള്ളവർക്ക് ഒരു യോഗ്യതയുമില്ലാതെ കയറിയിരിക്കാവുന്ന ഇടമായി പല സാമൂഹിക മാധ്യമങ്ങളും മാറിയിരിക്കുന്നു. ഒരു പാട്ട് കേട്ടാലോ?

നമുക്ക് ഏതൊരാളെയും വിമർശിക്കാം, ഇത് ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ അയാളുടെ ആശയങ്ങളെ, നിലപാടുകളെ, അഭിപ്രായങ്ങളെ വേണം വിമർശിക്കേണ്ടത്. അല്ലാതെ കുട്ടിക്കാലത്ത് അയാൾ എന്തു തൊഴിലാണ് ചെയ്തിരുന്നതെന്നോ അയാളുടെ അച്ഛന് എന്തു തൊഴിലായിരുന്നെന്നോ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് വ്യക്തിഹത്യയാണ്, വിവരക്കേടാണ്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രത്തിൽ മുഖ്യമന്ത്രിയായ കഥാപാത്രം കോളേജിലെത്തുമ്പോൾ അങ്ങയുടെ അച്ഛൻ ബാർബറായിരുന്നു എന്നൊരു ചെക്കൻ വിളിച്ചു ചോദിക്കുന്നു. അച്ഛനു മാത്രമല്ല, തനിക്കും ആ തൊഴിൽ നന്നായി അറിയാമെന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നു. മുഖ്യമന്ത്രിയുടെ കഥാപാത്രം പ്രേക്ഷകന്റെ മനസ്സിൽ വാനോളമുയരുന്നു. ചോദ്യമുന്നയിക്കുന്നവൻ സ്വയം അധപതിക്കുകയും ചെയ്യുന്നു. ഒരു പാട്ട് കേട്ടാലോ?

മാനസിക ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരാളെയും വ്യക്തിഹത്യ നടത്തില്ല. വ്യക്തിഹത്യ നടത്തുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കൊരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം ആവശ്യമെന്ന് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെല്ലാം കൊണ്ടും ശരിയാണെന്നാണ്. പക്ഷേ നന്നായി ഒന്ന് വിശകലനം ചെയ്താൽ തിരുത്തേണ്ടതായ, പരിഹരിക്കേണ്ടതായ കുറേ കുഴപ്പങ്ങളുള്ള ആളാണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാനാവും. ഏകാധിപത്യ രാജ്യത്തിലെ ഭരണാധികാരിയെ അയാളുടെ ചെയ്തികൾ കൊണ്ട് വ്യക്തിഹത്യ ചെയ്യുകയോ വിചാരണ ചെയ്യുകയോ ചെയ്യാം. എന്നാൽ ജനാധിപത്യ രാജ്യത്തിൽ അത് പാടില്ല തന്നെ. ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാജ്യത്തിലെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സ്വാതന്ത്ര്യമെടുക്കുന്നുവെങ്കിൽ, വിവരക്കേടിന്റെ ആ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന് ഭീഷണിയായിത്തീരും. സഭകൾക്കുള്ളിലും പുറത്തുമൊന്നും അങ്ങനെ സംഭവിക്കാൻ പാടില്ല തന്നെ. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

പണം ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ, പിരിവ് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ, ഉടൻ അവനെതിരെ സാമൂഹിക മാധ്യമത്തിൽ ഒരു കുറിപ്പ്. നേരിട്ട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നൊരു കാര്യം പറയുകയാണ്. ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് കടം പറഞ്ഞ ആളോട് കടയുടമ കടം പറ്റില്ല എന്ന് പറഞ്ഞു. കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു. കാർഡ് തരാമെന്ന് പറഞ്ഞ് തർക്കമായി. ആ കടയിൽ സ്വൈപ്പിംഗ് കാർഡ് എടുക്കാൻ നിർവാഹമില്ല. ATM കൗണ്ടർ വരെ കടക്കാരൻ കൂടെ ചെല്ലണമെന്നായി. കടയിൽ നല്ല തിരക്കുണ്ട്. ഒടുവിൽ കടക്കാരൻ പറഞ്ഞു, കാശ് വേണ്ട സാറേ, നിന്നെ കാണിച്ചു തരാമെടാ എന്നൊക്കെ പറഞ്ഞ് കാശു കൊടുക്കാതെ അയാൾ ഇറങ്ങിപ്പോയി. ഒരു മണിക്കൂർ കഴിഞ്ഞില്ല. ആ ഹോട്ടലിന് ലൈസൻസ് ഉണ്ടോ, വൃത്തിയില്ല, പഴകിയ ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് വന്നു. പോസ്റ്റ് ചെയ്തവന് ഒന്നും നഷ്ടപ്പെടില്ല, കാശും കൊടുക്കേണ്ടി വന്നില്ല. പക്ഷേ ആ ഹോട്ടലുടമ കുറേ വിഷമിച്ചു. അയാളുടെ മനസ്സിലേറ്റ മുറിവുകൾ മാഞ്ഞുപോവില്ല. മരത്തിലേറ്റ ആണിപ്പാടുകൾ പോലെ അത് കുറേ നാൾ അങ്ങനെ കിടക്കും. ആരോ പറഞ്ഞു അത്രേ കേസ് കൊടുക്കാൻ. ഹോട്ടലുടമ തിരികെ ചോദിച്ച ചോദ്യം രസാവഹമായിരുന്നു. എന്റെ അമ്മയുടെ 15 സെന്റ് സ്ഥലം മാമൻ വെട്ടിപ്പിടിച്ച് മാമിക്ക് കൈവശാവകാശമാക്കി കരമടയ്ക്കുകയാണ്. കേസ് കൊടുത്ത അമ്മ മരിച്ചു. എന്നിട്ട് 15 വർഷമായി കേസ് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്നു. കോടതിക്ക് നിങ്ങളുടെ കേസ് മാത്രം നോക്കിയാൽ പോരല്ലോ എന്നാണ് വക്കീല് ചോദിക്കുന്നത്. ആ നാട്ടിലാണോ സാറേ ഞാൻ ഇനിയൊരു കേസ് കൂടി കൊടുക്കുന്നത്? ഒരു പാട്ട് കേട്ടാലോ?

നല്ല വ്യവസായിയായ ഒരു ഡോക്ടറെ എനിക്കറിയാം. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വ്യവസായം തുടങ്ങിയതാണ്. കഷ്ടപ്പെട്ട കാലത്തൊന്നും ആരും കൂടെ ഉണ്ടായിരുന്നില്ല. ഒരുവിധം സാമ്പത്തികമായതോടെ ഓരോരുത്തർ ചെല്ലാൻ തുടങ്ങി. അർഹരായവരെ കാര്യമായി സഹായിച്ചു. ഏതോ ഒരു സാമൂഹിക മാധ്യമം വലിയ തുക ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ മനുഷ്യനെ വസ്ത്രാക്ഷേപം ചെയ്തു കളഞ്ഞു എന്ന് വേണം പറയാൻ. ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ഓർമ്മ വരുന്നത്. എല്ലാവർക്കും എന്നോട് സ്നേഹമുണ്ട്. അങ്ങനെ അല്ലാതാകാൻ ഞാൻ വ്യക്തിപരമായി ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരെങ്കിലും എന്നോട് പിണങ്ങിയിരിക്കുന്നെങ്കിൽ, കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ പണമോ സാധനമോ കൊടുക്കാഞ്ഞിട്ടല്ല, ചോദിച്ചത് അത്രയും കൊടുക്കാഞ്ഞിട്ടാണ്. ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ തരണം, അല്ലെങ്കിൽ എഴുതി നാറ്റിക്കും. ഒരു പേന നിറയെ മഷി തരൂ, മനസ്സ് നിറയെ വിഷം തരൂ, ഏത് കൊല കൊമ്പനെയും താറടിച്ച് തറപറ്റിച്ചു തരാമെന്ന പാപ്പരാസി തത്വശാസ്ത്രം ഇവിടെ അത്ര കണ്ട് വില പോവാത്തത് എന്തുകൊണ്ടാണെന്നറിയുമോ? ഒന്ന്, സാമൂഹിക മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും പൈങ്കിളി നോവലിന്റെ വില പോലും പൊതുജനം കൽപ്പിച്ചിട്ടില്ല. രണ്ട്, പേന നിറയെ മഷി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, എഴുതാനറിയില്ലല്ലോ. രണ്ടു വാചകത്തിൽ കൂടുതൽ എന്തെങ്കിലും എഴുതണമെങ്കിൽ എന്തെങ്കിലും വായിക്കണ്ടേ? വായിക്കുന്നവർ ആരും ഈ തരം താഴ്ന്ന പണിക്ക് പോവുകയുമില്ലല്ലോ. ഒരു പാട്ട് കേട്ടാലോ?

സാമൂഹിക പരിഷ്കാരം, ചർച്ച, സംവാദം, കല, സാഹിത്യം, നിരൂപണം, വിമർശം, രാഷ്ട്രീയ നിലപാടുകൾ, വിപ്ലവം, പ്രണയം എന്നിവ കൊണ്ട് സജീവമാകാനാണ് സാമൂഹിക മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ സ്വന്തം അമർഷവും നൈരാശ്യബോധവും വികാരപ്രകടനങ്ങളും തീർക്കാനുള്ളതല്ല അവ. കവിതയെക്കുറിച്ച്, ലോകചരിത്രത്തെക്കുറിച്ച്, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച്, അതുമല്ലെങ്കിൽ നല്ല പാട്ടുകളെക്കുറിച്ച്, ചലച്ചിത്രങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ സംസാരിക്കൂ. കേൾക്കാനും വായിക്കാനും സുഖമുണ്ട്. കഴിച്ച നല്ല ഭക്ഷണത്തെക്കുറിച്ച്, പരിചയപ്പെട്ട നല്ല സുഹൃത്തുക്കളെക്കുറിച്ച്, ഗ്രാമത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് നല്ല ലൈവ് പരിപാടികൾ ചെയ്യും. കാണാനും അറിയാനും സുഖമുണ്ട്. അല്ലാതെ കടം കൊടുക്കാത്ത ഹോട്ടലിനെതിരെ തൊടുക്കുന്നത് പ്രതികരണമല്ല, അധിക്ഷേപമാണ്. പ്രതികരിക്കാൻ അറിയാത്തവരാണ് അധിക്ഷേപിക്കുന്നത്. അധിക്ഷേപം വിവരക്കേടാണ്, പ്രതികരണം വിവരത്തിൻ്റെ അത്യുദാത്തതയുമാണ്. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, സുഖസുഷുപ്തി നേരുന്നു. നല്ല പ്രഭാതത്തിൽ നന്നായി ഉണരാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സാമൂഹിക പരിഷ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്, ചർച്ചകൾ നടത്താനുണ്ട്. സാഹിത്യവും നിരൂപണവും വിമർശവും രാഷ്ട്രീയ നിലപാടുകളും ഒക്കെയായി ജീവിതം സജീവമാകേണ്ടതുണ്ട്. അതിന് ഒരു നല്ല പ്രഭാതമുണ്ടാകണം. ആ നല്ല പ്രഭാതത്തിൽ ഉന്മേഷത്തോടെ ഉണരാൻ സുഖസുഷുപ്തി ആവശ്യമാണ്. ശുഭരാത്രി. വീണ്ടും നാളെ കേൾക്കാം. അതുവരെ സന്തോഷം, സ്നേഹം. സ്നേഹപൂർവം, മധുജൻ.